0: Flashing in bold headlines everywhere you look. BRICS, it is the story of the day taking over front pages nationwide. Border, peace, crucial to ties. PM in Xi meet welcome the steady progress in bilateral ties, leads the Hindustan Times. Big win for India, terror stand gets global backing, reports the Pioneer. In line with the commitment, the multilateral forum launched the BRICS mission for healthy lifestyle and the BRICS roadmap for the joint initiative on healthy lifestyle promotion 2026 to 2029, writes the Asian Age. On the sidelines of summit, world leaders' families hosted at BRICS Bazaar, informs Hindustan Times. And finally, trainees have become trainers, thereby providing India's excellence in the niche field of fighter jet flying. In a historic first, three Indian Air Force pilots will train the young Royal Air Force pilots in the UK, reports the Pioneer. And with that, it's back to you, Shagun.
1: Thank you, Renu. And now, before we end the bulletin, the headlines once again. BRICS leaders condemn 2025 Pahalgam terror attack in Jammu and Kashmir, call for zero tolerance towards terrorism, also express concern over escalation of tensions in West Asia. Prime Minister Narendra Modi to hold bilateral meetings with presidents of Kazakhstan, Philippines, Egypt, South Africa and Burundi today on sidelines of BRICS summit. West Bengal government approves DRDO's proposal to set up weapon and missile testing range in Purva Medinipur district of the state. IMD issues red alert for very heavy rainfall in Gujarat today. Alina Rybakina of Kazakhstan beats Belarusian Arina Sabalenka to win women's singles title of US Open tennis. And with that, we end the morning news. Have a nice day.
2: Novel Sanjaram.
3: ഉറുബേദിയ നോവൽ, സുന്ദരികളും സുന്ദരന്മാരും. അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
4: സുലൈമാൻ വീട്ടിൽ ചെന്നു കയറി. ബെഞ്ചിൽ താടിക്ക് കയ്യും കൊടുത്തിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഖദീജ അങ്ങോട്ട് വന്നു. അവൾ ചോദിച്ചു, തിരിഞ്ഞോ?
5: എന്ത്?
4: ഏതാ ആ പെണ്ണ്?
5: ആര്?
4: വേറെങ്ങോ മനസ്സായിരുന്ന അയാൾ തലയുയർത്തി നോക്കി.
5: ഇപ്പൊ ബന്ന ആ പെണ്ണ് ഏതാ നീ?
4: അറിയില്ല.
5: പിന്നെ എന്തിരുത്തിനെ അങ്ങോട്ട് പോയത്?
4: അതൊന്ന് അറിയണമെന്നല്ലേ പറഞ്ഞത്?
5: ചോദിച്ചില്ല.
4: കൂറ കപ്പലിൽ പോകുക എന്ന് പറയുന്നത് ഇതിനാ.
5: എന്നാലേ ഞമ്മളെന്നങ്ങോട്ട് പറയട്ടെ. പെണ്ണിന്റെ പുത്തി അന്ന് കൂട്ടിക്കോളി.
4: അവൾ സ്വരമൊന്ന് താഴ്ത്തിക്കൊണ്ട് തുടർന്നു,
5: ഈ പെണ്ണിനും വേണ്ടിയിട്ടാ ഉയിര് കളയാൻ പോയത്. തിരിഞ്ഞോ?
4: ഒക്കെ പാടെ ഒരു ബലയായി തിരഞ്ഞ മതിയായിരുന്നു.
5: എന്തു ബല?
4: ഞാൻ പറയട്ടെ, ആൺകുട്ടിയോളും പെൺകുട്ടിയോളും പാടെയുള്ള ഈ മൈനക്കളി ഇമ്മിണി നല്ലേനല്ല. അതിന് ആസാനായിട്ട് ഇങ്ങളും.
5: ചേപ്ര, നീ നാവടക്കി വയ്ക്ക്, എന്നിട്ട് ചോറ് കൊണ്ടുവാ,
4: സുലൈമാൻ ആജ്ഞാപിച്ചു.
5: ഈ കണ്ണും പിടിയും കാട്ടിലൊക്കെ ഞമ്മക്ക് ബയ്യേ അറിയാം.
4: പറയുന്നത് കേട്ടോ? കുറച്ചുച്ചത്തിലായി സുലൈമാന്റെ ശബ്ദം. അവൾ അടുക്കളയിലേക്ക് നീങ്ങി. വളരെ കാലത്തിന് ശേഷം സുലൈമാൻ ഇത്രയും അസ്വസ്ഥനായിരുന്നിട്ടില്ല. ശാന്തിയും സമാധാനവുമായി അയാൾ കഴിഞ്ഞുകൂടുകയാണ്. ശാന്തമായിരിക്കാൻ പ്രപഞ്ചം വിടുമോ? നിശ്ചലമായ തടാകത്തിലേക്ക് പ്രകൃതി ഒന്നൂതുന്നു. ഓളങ്ങളായി സുലൈമാന്റെ ഹൃദയത്തിലേക്ക് വിശ്വത്തെ പിടിച്ചെറിഞ്ഞു. ആ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്തോ മനസ്സലിഞ്ഞു പോകുന്നു.
5: വരുമ്പോലെ കാണാം
4: എന്ന് വിചാരിച്ച് പുതപ്പെടുത്ത് തലയോടുകൂടി മൂടി അയാൾ കിടന്നു. പിറ്റേന്ന് കാലത്തെ സുലൈമാൻ എഴുന്നേറ്റ് വിശ്വനാഥൻ താമസിക്കുന്നിടത്തേക്ക് ചെന്നു. വാതിൽ തുറന്നിട്ടില്ല. അയാൾ പതുക്കെ കതകിന്ന് തട്ടി. രാധ വന്ന് വാതിൽ തുറന്നു.
5: എവിടെ?
4: ഉറങ്ങുന്നു. മുറി അടച്ച് തഴുതിട്ടിരിക്കുന്നു. സുലൈമാൻ വാതിൽക്കൽ തട്ടി ഉണർത്തി. കണ്ണും തിരുമ്മിക്കൊണ്ടുവരുന്ന വിശ്വം സുലൈമാനെ കണ്ടപ്പോൾ ആദ്യം ചോദിച്ചത് ഇതാണ്.
5: കുഞ്ഞിരാമൻ?
4: ആര്? കുഞ്ഞിരാമൻ?
5: എത്ര കുഞ്ഞിരാമനുണ്ട്?
4: ആഹാ, ഞാൻ പറയാം. ഒരു കടലാസ് ചുരുൾ തപ്പിയെടുത്ത് അയാൾ കമ്പനിയുടെ പേര് വായിച്ചു കൊടുത്തു.
5: ആ കമ്പനിയിൽ എന്തൊക്കെയോ കുഴപ്പമാവൻ പോകുന്നു എന്നാണ് കേട്ടത്.
4: ആട്ടെ,
5: എന്തിനാ?
4: ഇവർക്ക് കാണണം.
5: ഇവരുടെ ആളാണോ?
4: അതെ.

0: കണ്ടുപിടിക്കാം. പ്രാതൽ കഴിച്ച് സുലൈമാനും വിശ്വനാഥനും കൂടി പുറത്തേക്ക് പോയി. ഇടവഴികൾ തിരിഞ്ഞ് നിരത്തിലേക്ക് കടക്കുന്നിടത്തെത്തിയപ്പോൾ സുലൈമാൻ തിരിഞ്ഞു നിന്ന് ചോദിച്ചു, ഈ കുട്ടി തന്നെയല്ലേ?
1: എന്ത്?
0: പിന്നെ ഞാൻ ചോദിക്കുന്നതിൽ അലോഗ്യം തോന്നുമോ? ഇല്ല, ഒരിക്കലുമില്ല. ഈ കുട്ടിക്ക് വേണ്ടിയിട്ടല്ലേ വിശ്വം വളരെയൊക്കെ കുഴപ്പം അനുഭവിച്ചതും? ഒടുവിൽ അല്ല അല്ലേ? അത്ഭുതം കൊണ്ട് വിടർന്ന കണ്ണുകളോടെ സുലൈമാൻ വിശ്വത്തെ നോക്കി. ഈ പാവപ്പെട്ട കുട്ടി എൻ്റെ നാട്ടുകാരിയാണ്. ഒരിക്കൽ എന്നെ വളരെ സഹായിച്ച കുടുംബത്തിലെയാണ്. അത്രമാത്രം. ഒന്ന് അമർത്തി മൂളി സുലൈമാൻ ധൃതിയിൽ നടന്നു.
2: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: ഏറ്റവും കുറഞ്ഞ EMI-ൽ ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
1: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV-കൾ 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. ബിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ൽ അധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
0: ബിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: ആകാശവാണി സ്മൃതി മധുരം. പ്രിയ ശ്രോതാക്കളെ, നൃത്താവിഷ്കാരത്തിനായി ഒരുക്കിയ ഗാനങ്ങളാണ് ഇന്ന് സ്മൃതി മധുരത്തിൽ. ആദ്യം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി ഇളയരാജ ഈണമിട്ട ഗാനം. വരികൾ എഴുതിയത് കൈതപ്പുറം, പാടിയത് ചിത്രയും ഗായത്രിയും.

0: അച്ഛാ ഒരു 3000 രൂപ തരൂ.
1: എന്തിനാ മോനെ?
0: എന്റെ പോക്കറ്റ് മണി ആയിട്ട്.
1: ഓ, ഇപ്പൊ ക്യാഷ് ആയി 2000 അല്ലേ ഉള്ളൂ.
0: അച്ഛാ, ബുള്ളറ്റ് ട്രെയിനിന്റെ കാലത്ത് കാളവണ്ടി ഓടിക്കുന്നോ? ഡിജിറ്റൽ പേയ്മെന്റ്
1: ചെയ്യുന്നേ?
0: അല്ല, UPI വഴി പേയ്മെന്റ് ചെയ്യൂ. ഇറ്റ്സ് ഈസി.
1: കൊള്ളാലോ, എന്നെ കൂടി പഠിപ്പിക്കേ, എന്നിട്ട് ബാക്കി 1000 എടുത്തോ.
0: എന്നാ മൊബൈൽ എടുക്കൂ.
2: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
3: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
4: തൂവൽക്കൊട്ടാരം എന്ന ചിത്രത്തിലെ ഗാനം ജോൺസൺ ഈണമിട്ട് യേശുദാസ് പാടിയത്. രചന കൈതപ്രം.

0: നൃത്താവിഷ്കാരത്തിനായി ഒരുക്കിയ ഗാനങ്ങളാണ് ഇന്ന് സ്മൃതി മധുരത്തിൽ കേട്ടത്. സ്മൃതി മധുരം വീണ്ടും നാളെ രാവിലെ 8:35. ആകാശവാണി. ഗീതം സംഗീതം ലളിത സംഗീത പാഠം.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ എം കെ ശ്രീകുമാർ രചിച്ച ഹേമന്തരാവിന്റെ സാന്ദ്രമൗനത്തിലും രാപ്പാടി പാടുന്ന പാട്ടിൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ രണ്ടാം പാഠഭാഗം പുനഃപ്രക്ഷേപണം കേൾക്കാം. സംഗീതം നൽകി പഠിപ്പിച്ചത് ചിത്ര എസ് ദിലീപ് കുമാർ, പഠിച്ചത് റിജി ശിവദാസ്.
2: കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പല്ലവിയുടെ ഭാഗം ഒന്ന് പാടും.
3: പാടും സാർ.

0: അടുത്തത് അനുപല്ലവിയുടെ വരികൾ എഴുതിയെടുത്തോളൂ.
1: ശരി.
0: ഒരു ശാഖിയെ ചുറ്റി,
1: ഒരു ശാഖിയെ ചുറ്റി
0: പടരുന്ന വനജ്യോത്സ്ന,
1: പടരുന്ന വനജ്യോത്സ്ന
0: പൂവിട്ടതിൻ സുഖ സൗരഭമോ,
1: പൂവിട്ടതിൻ സുഖ സൗരഭമോ
0: സായന്തനത്തിൻ്റെ,
1: സായന്തനത്തിൻ്റെ
0: വർണ്ണചിറകേറി,
1: വർണ്ണചിറകേറി
0: കൊക്കുരുമ്മുന്നതിൻ,
1: കൊക്കുരുമ്മുന്നതിൻ
0: മർമ്മരമോ,
1: മർമ്മരമോ.
0: എഴുതിയത് ഒന്ന് വായിക്കും.
1: വായിക്കാം. ഒരു ശാഖിയെ ചുറ്റി പടരുന്ന വനജ്യോത്സ്ന.

പൂവിട്ടതിൻ സുഖ സൗരഭമോ, സായന്തനത്തിൻ്റെ വർണ്ണച്ചിറകേറി കൊക്കുരുമ്മുന്നതിൻ മർമ്മരമോ.

0: ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ എം കെ ശ്രീകുമാർ രചിച്ച ഗാനത്തിന്റെ രണ്ടാം പാഠഭാഗം പുനഃപ്രക്ഷേപണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം നൽകി പഠിപ്പിച്ചത് ചിത്ര എസ് ദിലീപ് കുമാർ, പഠിച്ചത് റിജി ശിവദാസ്.
1: ആകാശവാണി ഓർമ്മച്ചെപ്പ്, വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മചെപ്പിലേക്ക് ഏവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. വന്യജീവികളുടെ ജീവിതം പഠിക്കുന്ന ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ കൗതുകകരമായ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിലൊന്ന് സിംഹങ്ങളെ സംബന്ധിച്ചാണ്. വളരെ ദൂരം നടന്ന് സഞ്ചരിക്കുന്ന മൃഗമാണ് സിംഹം. കൂട്ടത്തോടെയും അല്ലാതെയും അവ ഇങ്ങനെ നടക്കാറുണ്ട്. ഇര തേടുന്നതും വിശ്രമിക്കുന്നതും ഈ യാത്രയ്ക്കിടെയാണ്. കൗതുകകരമായ വസ്തുത ഇതൊന്നുമല്ല. സിംഹങ്ങൾ സമതല പ്രദേശങ്ങളിലൂടെ വളരെ ദൂരം നടന്നിട്ട് തിരിഞ്ഞു നിൽക്കും. താൻ വന്ന വഴിയിലേക്ക് കുറേ നേരം നോക്കും. വീണ്ടും യാത്ര തുടരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതയാത്രയും ഇങ്ങനെയാണ്. ഒട്ടേറെ ദൂരം പിന്നിടുമ്പോൾ തെല്ലു നേരം നടന്നു വന്ന വഴികളിലേക്ക് തിരിഞ്ഞു നിന്ന് നോക്കണം. നാം എവിടെ നിന്ന് വന്നു, ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു, പകുതി വഴിയിൽ വെച്ച് ആരൊക്കെ നമ്മെ വിട്ടുപോയി, യാത്രക്കിടയിൽ നമ്മെ ആരൊക്കെ സഹായിച്ചു, ഇതൊക്കെ ഓർക്കുന്നത് നല്ലതാണ്. കാരണം പലരും ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ യാത്ര പകുതിയിൽ മുറിയുമായിരുന്നു, അല്ലേ? ഈ ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ഓർമ്മച്ചപ്പ് ആരംഭിക്കട്ടെ.

ഓർമ്മച്ചപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ, എൻ്റെ പേര് ജഗദമ്മ. എൻ്റെ ബാല്യകാലത്തിലെ ഓർമ്മകൾ ചുരുക്കത്തിൽ എഴുതട്ടെ. എൻ്റെ നേരെ ഇളയ ആങ്ങള, എൻ്റെ അനുജൻ, പേര് രാമചന്ദ്രൻ, ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഞങ്ങളെയെല്ലാം വിട്ടുപിരിഞ്ഞിട്ട് 22 വർഷമായി. ഞങ്ങൾ നല്ല കൂട്ടുകാരായിരുന്നു. സകല കുസൃതി തരങ്ങൾക്കും ഞങ്ങൾ മുമ്പിലുമായിരുന്നു. ഞാൻ 7 അവൻ 4 പഠിക്കുന്ന കാലം. കാലവർഷം വന്നെത്തി. സ്കൂളിൽ പോകാൻ ഒരു കുടയെ ഞങ്ങൾക്കുള്ളൂ, അതും കീറിയത്. ഒരു കണക്കിന് ഞങ്ങൾ സ്കൂളിലെത്തി. അപ്പോഴേക്കും ക്ലാസ് തുടങ്ങിയിരുന്നു. കീറിയ കുടയും എൻ്റെ വേഷവും കണ്ട് കുട്ടികൾ ചിരി തുടങ്ങി. കാരണം മലയാള അധ്യാപകൻ മുൻഷി സർ കുചേലവൃത്തം പദ്യം ക്ലാസ് എടുക്കുകയായിരുന്നു. ആ സമയത്താണ് ഞാൻ ക്ലാസിൻ്റെ വാതുക്കലെത്തുന്നതും സാറിൻ്റെ വക കളിയാക്കൽ. ദാ കുചേലൻ പാവാടയും ബ്ലൗസും ഇട്ടുകൊണ്ട് വന്ന് നിൽക്കുന്നു. ക്ലാസ്സിലാകെ പൊട്ടിച്ചിരിയായി. എനിക്കാണേൽ സങ്കടവും വന്നു. ക്ലാസ് കഴിഞ്ഞ് കുട മടക്കി വെച്ച് മഴയത്ത് നനഞ്ഞ് കുളിച്ച് ഞങ്ങളുടെ വരവ്, അത് കണ്ട് അമ്മയുടെ വഴക്കും ചിലപ്പോൾ നല്ല തല്ലും കിട്ടും. എന്നിരുന്നാലും എത്ര മഴ കൊണ്ടാലും നനഞ്ഞൊലിച്ചു പോകാതെ കാത്തു സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്. പല പല വർണ്ണങ്ങൾ നിറഞ്ഞ ഞങ്ങളുടെ ബാല്യകാല ജീവിതം ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ അതിങ്ങനെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. നല്ല നല്ല കുറേ ഓർമ്മകളുമായി ഓർമ്മച്ചപ്പിൽ ഞാനും. ഈ അവസരത്തിൽ അഭിഭാഷകൻ്റെ കേസ് ഡയറി എന്ന ചിത്രത്തിലെ മഴ പെയ്തു മാനം തെളിഞ്ഞു എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ആലപ്പുഴ പാതിരാപ്പള്ളിയിൽ നിന്നും ജഗദമ്മ. ഷിബു ചക്രവർത്തി എഴുതി, രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം.

തിരുവനന്തപുരം പേയാട് വെട്ടിയം കാർമൽ സ്കൂളിനടുത്ത് താമസിക്കുന്ന വി ചന്ദ്രൻ നായർ അയച്ച കത്താണ് ഓർമ്മച്ചിപ്പിൽ ഇനി. പ്രിയപ്പെട്ട ഓർമ്മച്ചിപ്പേ, മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന ചിത്രം ബി ക്ലാസ് തിയേറ്ററായ തൃപ്പൂണിത്തുറ സെൻട്രൽ തിയേറ്ററിൽ വന്ന ദിവസം ചോറ്റാനക്കരയിലെ എൻ്റെ തയ്യൽക്കട പൂട്ടി ഹെർക്കുലീസ് സൈക്കിളിൽ സെക്കൻഡ് ഷോയ്ക്ക് പോയി. സിനിമ കഴിഞ്ഞ് സന്തോഷത്തോടെ സൈക്കിളെടുത്തു. നീങ്ങുന്നില്ല, ടയർ പഞ്ചറായിരിക്കുന്നു. സൈക്കിൾ അവിടുത്തെ സൂക്ഷിപ്പുകാരനെ ഏൽപ്പിച്ചു. ഇനി എളുപ്പവഴി റെയിൽപാളം തന്നെ. രാത്രി 12 മണി കഴിഞ്ഞിരിക്കുന്നു, എങ്കിലും നടപ്പ് തുടങ്ങി. തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷൻ അടുത്തുകൂടി പോകുന്ന പാളത്തിലൂടെ ചോറ്റാനിക്കര ലക്ഷ്യമാക്കി നടന്നു. ടോർച്ചില്ല, നിലാവില്ല, പാളങ്ങളുടെ നടുക്കുകൂടി വേഗതയിൽ നടന്നു. ഉദ്ദേശം 200 മീറ്റർ നടന്നപ്പോൾ പാളത്തിൻ്റെ നടുക്ക് ഒരു ഉരുണ്ട വസ്തു കിടക്കുന്നു. എന്താണെന്ന് നോക്കാൻ നിന്നില്ല, ആനപ്പിണ്ടമായിരിക്കുമെന്ന് വിചാരിച്ച് നടപ്പ് തുടർന്നു. വീണ്ടും നടന്നപ്പോൾ അതാ വലിയൊരു വസ്തു കിടക്കുന്നു. ഇരുട്ടായതിനാൽ ഇരുന്ന് സൂക്ഷിച്ചു നോക്കി. ഒരു മനുഷ്യശരീരം, തലയില്ല. പിന്നെ നടപ്പ് ഓട്ടമായി. ഓടിത്തളർന്ന് പാളത്തിൽ മുട്ടിടിച്ച് വീണ് മുറിഞ്ഞു. ഓട്ടം നിർത്തിയത് പാളത്തിൽ നിന്നും ഇട റോഡിലെത്തിയപ്പോൾ. അന്ന് ഞാൻ ഉറങ്ങിയില്ല. ഞാൻ രാവിലെ സൈക്കിളെടുക്കാനായി നടന്നു പോയപ്പോൾ പാളത്തിലും കരയിലും പോലീസ് നിന്ന് മഹസർ എഴുതുന്നു. സൈക്കിൾ ശരിയാക്കി ഞാൻ വീട്ടിലേക്ക് മടങ്ങി.

ആ രാത്രിയിലെ രംഗങ്ങൾ ഈ 72-ാം വയസ്സിലും മറക്കാനാകുന്നില്ല. ഈ അവസരത്തിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ മിഴിയോരം നിറഞ്ഞൊഴുകും എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. സ്നേഹത്തോടെ വി ചന്ദ്രൻ നായർ, പേയാട്, തിരുവനന്തപുരം. ഗാനം കേൾക്കാം. ബിച്ചു തിരുമല എഴുതി, ജെറി അമൽദേവ് സംഗീതം നൽകി, എസ് ജാനകി പാടിയ ഗാനം.

ആലപ്പുഴ ജില്ലയിലെ പെരുമ്പനച്ചിയിൽ നിന്നും തോമസ് ടി കുന്നുംപുറം എഴുതിയ വിശേഷങ്ങളും പാട്ടുമാണ് ഇനി ഓർമ്മച്ചപ്പിൽ. വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് കത്ത് വായിക്കുമ്പോൾ അറിയാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ, എല്ലാവരും ഓർമ്മച്ചപ്പിനെ പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ എന്നാണ് സംബോധന ചെയ്യുന്നത്. അത്രത്തോളം പ്രിയപ്പെട്ടതായി മനസ്സിൽ പറ്റിപ്പിടിച്ച് നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സംബോധന ചെയ്യുന്നത് എന്ന് തോന്നുന്നു. ആയിക്കോട്ടെ, ആകാശവാണിയുടെ ഓർമ്മച്ചപ്പ് തുറക്കുമ്പോൾ മനസ്സ് എപ്പോഴും പഴയ ഒരു സുവർണകാലത്തിലേക്ക് അലയടിക്കാറുണ്ട്. ഒരു പക്ഷേ ജീവിതത്തിൻ്റെ സായാഹ്നങ്ങളിൽ നിൽക്കുന്ന എന്നെപ്പോലെ ഉള്ളവർക്ക് ഭൂതകാലത്തിൻ്റെ മനോഹരമായ ഈണങ്ങൾ സമ്മാനിക്കുന്നതിൽ ആകാശവാണിയോളം വലിയൊരു പങ്ക് മറ്റൊന്നിനുമില്ല. ഞാനും എൻ്റെ ഭാര്യ ലില്ലിക്കുട്ടിയും ഇന്ന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച് വിശ്രമ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിലാണ്. രണ്ടുപേരും സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു. ഇപ്പോൾ 63 വയസ്സാണ് പ്രായം. ഈ പ്രായത്തിലും ഞങ്ങളുടെ മനസ്സിൽ കെടാതെ നിൽക്കുന്ന ഒന്നാണ് ഞങ്ങളുടെ പ്രണയവും അതിന് പശ്ചാത്തലമൊരുക്കിയ പാട്ടുകളും. എൻ്റെ വീട്ടിൽ നിന്നും 5 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള കോളേജിലേക്ക് പഠിക്കാൻ പോയ ആ കാലത്താണ് കോളേജിന് സമീപവാസിയായ ആ കുട്ടിയെ, അതായത് ലില്ലിയെ, ആദ്യമായി കാണുന്നത്. ആ കണ്ടുമുട്ടലും പരിചയപ്പെടലും പിന്നെ പ്രണയത്തിലേക്കും ഒടുവിൽ ഒന്നിച്ചുള്ള മനോഹരമായ വിവാഹ ജീവിതത്തിലേക്കും വഴിമാറി. പാട്ടുകളെ ഒരുപാട് സ്നേഹിച്ച ഞങ്ങളുടെ ആ പ്രണയകാലത്ത് അവൾ എനിക്കായി മൂളിയിരുന്ന ഒരു പാട്ടുണ്ട്. ഇന്നും അത് കേൾക്കുമ്പോൾ കോളേജ് ക്യാമ്പസിലെ ആ പഴയ തണൽ മരങ്ങളും ഞങ്ങളുടെ പ്രണയത്തിൻ്റെ ആദ്യകാല തുടിപ്പുകളും മനസ്സിലേക്ക് ഓടിയെത്തും. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ എപ്പോഴോ നഷ്ടപ്പെട്ടു പോയ ആ ഗൃഹാതുരമായ ഓർമ്മകളിലേക്ക് ഞങ്ങളെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോകാൻ ആകാശവാണിയുടെ ഈ ഓർമ്മച്ചപ്പിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസം ശരിയാണ് കേട്ടോ. ആകാശവാണിയുടെ ഓർമ്മച്ചപ്പ് തുറന്നിടുന്ന ആ ജാലകത്തിലൂടെ നോക്കിയാൽ കാണാം പഴയകാലത്തിൻ്റെ ആ സുവർണരശ്മികൾ. കത്ത് തുടർന്നു വായിക്കാം. ഞങ്ങൾ കേൾക്കാനായി ആഗ്രഹിക്കുന്ന ഗാനം ജ്ഞാനസുന്ദരി എന്ന ചിത്രത്തിൽ കമുകർ പുരുഷോത്തമൻ പാടിയ പനിനീർ മലരിന് ഒരിതൾ കൊഴിഞ്ഞാലും എന്നതാണ്. ഈ ഗാനം എൻ്റെ സഹപ്രവർത്തകർക്കായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ സുഹൃത്തും റേഡിയോ ശ്രോതാവുമായ ശ്രീമതി അക്കാമ ജോസഫ് കിടങ്ങൂരിനും ഈ ഗാനം സമർപ്പിക്കുന്നു എന്നും തോമസ് ടി കുന്നുംപുറം കത്തിൽ എഴുതിയിരിക്കുന്നു. വളരെ മനോഹരമായ ഒരു കത്ത്, സ്നേഹം കൊണ്ടെഴുതിയ അക്ഷരങ്ങൾ. ആ സ്നേഹം കൊണ്ടെഴുതിയ അക്ഷരങ്ങൾക്കും ഓർമ്മകൾക്കും കൂട്ടായി ഈ ഗാനം കൂടി കേട്ടാലോ. അഭയദേവ് എഴുതി, ദക്ഷിണാമൂർത്തി ഈണം പകർന്ന്, കമുകറ പുരുഷോത്തമൻ പാടിയ ഗാനം, ചിത്രം ജ്ഞാനസുന്ദരി.

0: താങ്കളുടെ ചായ?
1: EMI വാടക എങ്ങനെ മാനേജ് ചെയ്യും?
0: ഒരു വഴിയുണ്ട്, നല്ല കാശ് കിട്ടും.
1: എങ്ങനെ?
0: നിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം, ചിലർ അതിലേക്ക് പണം അയക്കും, അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, കമ്മീഷനും കിട്ടും.
1: ഇത്ര എളുപ്പമോ?
0: എന്തെളുപ്പം, ഇത് മണിമ്യൂളാണ്. നിയമവിരുദ്ധമായ പണം മറ്റൊരാളുടെ അക്കൗണ്ടിലൂടെ മാറ്റുന്നു, ഇത് കുറ്റകരമാണ്, ജയിലിൽ പോകേണ്ടി വരും.
1: എന്റെ പൊന്നോ വേണ്ട.
0: നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സുരക്ഷിതമായി വെക്കും, മറ്റാർക്കും യൂസ് ചെയ്യാൻ കൊടുക്കരുത്. RBI പറയുന്നു.
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
4: എന്നും രാവിലെ 7:13
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
5: ഓർമ്മച്ചപ്പ് തുടരുന്നു.
6: തിരുവനന്തപുരം ആറ്റിങ്ങിൽ നിന്ന് നന്ദന ഗോപകുമാർ അയച്ച കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, എൻ്റെ പേര് നന്ദന ഗോപകുമാർ, ആറ്റിങ്ങൽ കൊല്ലംപുഴ സ്വദേശിയാണ് ഞാൻ. ഞങ്ങൾ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളാണ് കേട്ടോ. എൻ്റെ അപ്പൂപ്പൻ രാജേന്ദ്രൻ നായർ ആണ് വീട്ടിൽ ഈ സ്വഭാവം ഉണ്ടാക്കിയത്. സ്കൂളിൽ പഠിക്കുന്ന എനിക്ക് വലിയ ഓർമ്മകളൊന്നും പങ്കുവയ്ക്കാനില്ല, എന്നാലും ഒരെണ്ണം പറയട്ടെ. ഈ കഴിഞ്ഞ ഓണക്കാലത്ത് എൻ്റെ വീട്ടിൽ ബന്ധുക്കളെല്ലാവരും ഒത്തുകൂടിയപ്പോൾ ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടി ഒരു റീൽസ് ചെയ്തു. തുമ്പപ്പൂക്കാറ്റിൽ താനെ ഊഞ്ഞാലാടി എന്ന പാട്ടാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. റീമിക്സ്ഡ് വെർഷൻ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. ആകാശവാണി ഇതിൻ്റെ ഒറിജിനൽ വെർഷൻ ഒന്ന് കേൾപ്പിച്ച് തരുമോ എന്നാണ് കൊച്ചു കൂട്ടുകാരി നന്ദന ഗോപകുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും റീമിക്സ് ഗാനങ്ങളുടെ ഉറവിടം കുഞ്ഞുങ്ങൾ അറിയുന്നത് നല്ലതാണ്. പലപ്പോഴും അത് കേൾക്കാൻ കുഞ്ഞുങ്ങൾ താല്പര്യം കാണിക്കാറില്ല എന്നതും ഒരു സത്യമാണ്. എങ്കിലും ചില പാട്ടുകളുടെ എല്ലാം ഒറിജിനൽ വെർഷൻ കേൾക്കുന്നതാണ് നല്ലത്. കേൾക്കാം. നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിന് വേണ്ടി മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ് ഈ ഗാനം എഴുതിയത്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ കണ്ണൂർ രാജനാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ്റെ ഈ വരികൾ ചിട്ടപ്പെടുത്തിയത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. കേൾക്കാം. തിരുവനന്തപുരം ആറ്റിങ്ങിലുള്ള നന്ദന ഗോപകുമാർ എന്ന കൊച്ചു കൂട്ടുകാരിക്ക് വേണ്ടിയും പിന്നെ എല്ലാ ശ്രോതാക്കളും ഈ ഗാനം കേൾക്കട്ടെ.

ഓർക്കുക വല്ലപ്പോഴും ഓർമ്മകൾ വിടരുമ്പോൾ എന്ന സ്കൂൾ ഡയറി വീടിൻ്റെ ഒരു മൂലയിൽ എവിടെയോ ഇരിപ്പുണ്ട്. അതുപോലും ഓർമ്മയില്ല. ആരത് എടുത്തു വായിക്കുന്നു എന്നറിയില്ല. പക്ഷേ ഓർമ്മകളുള്ള ഓർമ്മച്ചെപ്പ് എല്ലാ ഞായറാഴ്ചകളിലും മുടങ്ങാതെ കേൾക്കും, മറക്കാതെ കേൾക്കും. എൻ്റെ പേര് സരസ്വതി. മലപ്പുറം ജില്ലയിലെ എരമംഗലം മുക്കിലറയിൽ താമസിക്കുന്നു. എൻ്റെ സ്വന്തം വീട് പൊന്നാനി, ബി എം കായലിൻ്റെ അടുത്താണ്. അവിടുത്തെ ജി യു പി സ്കൂൾ ചെറുവൈക്കര എന്ന സ്കൂളിലാണ് ഞാൻ 7-ാം ക്ലാസ് വരെ പഠിച്ചത്. പിന്നെ 8, 9, 10 എന്നത് പൊന്നാനി ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു. അന്ന് ഗേൾസ് സ്കൂളിലേക്ക് എല്ലാ കുട്ടികളും നടന്നാണ് പോയിരുന്നത്. അതുകൊണ്ട് അച്ഛനോട് ബസ്സിന് പൈസ ചോദിക്കാൻ പേടിയായിരുന്നു. പാപ്പന്മാർ അന്ന് ഞങ്ങൾക്ക് പൈസ തന്നിരുന്നു. ബസ്സുകാർ ഞങ്ങളെ കയറ്റില്ല, ഈ കാണുന്ന സ്കൂളിലേക്കല്ലേ നടന്നു പോയാൽ മതി എന്ന് പറയും. അവരെയും ശപിച്ചുകൊണ്ട് ഞങ്ങൾ നടക്കും. പക്ഷേ സ്കൂൾ വിട്ടാൽ കിഴക്കോട്ട് അരമണിക്കൂർ നടന്നാൽ വീട്ടിലെത്തും. പക്ഷേ പടിഞ്ഞാട്ട് നടന്ന് കുറേ സ്റ്റോപ്പുകൾ അപ്പുറത്ത് ചെന്ന് നിൽക്കും. അപ്പോൾ ബസ്സുകാർ ഞങ്ങളെ കയറ്റാറുണ്ട്. അന്ന് ഇന്നത്തെ പോലെയല്ല, ബുദ്ധി കുറവായതുകൊണ്ടാകാം ബസ്സുകാർ ഞങ്ങളെ കയറ്റിയിരുന്നത്. ബുദ്ധി കുറവ് ബസ്സുകാർക്കാണോ അതോ നിങ്ങൾക്കാണോ അതറിയില്ല കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങളുടെ യൂണിഫോം നീലയും വെള്ളയും കണ്ടാൽ അവർക്ക് മനസ്സിലാക്കിക്കൂടെ എന്ന് ഞാൻ ഓർക്കാറുണ്ട്. കഴിഞ്ഞുപോയ നിമിഷങ്ങളും കൊഴിഞ്ഞു തീരുന്ന ദിവസങ്ങളും കടന്നുപോകുന്ന സമയങ്ങളും നഷ്ടപ്പെടുന്ന സ്നേഹവും ഒന്നും നമുക്ക് തിരിച്ചു കിട്ടില്ലല്ലോ. ആ ഓർമ്മയിൽ എനിക്ക് ഒരു ഗാനം കേൾക്കണം. ക്ഷേത്രമേതെന്നറിയാത്ത തീർത്ഥയാത്ര, മൂർത്തി ഏതെന്നറിയാത്ത കൊടും തപസ്യ, ഈ ഗാനമാണ് കേൾക്കേണ്ടത്. ഞങ്ങൾക്കന്ന് ബസ്സിനും മിഠായിക്കും പൈസ തരുമാരുന്ന എൻ്റെ 4 പാപ്പന്മാർക്കുമായി ഈ ഗാനം സമർപ്പിക്കുന്നു. 2 പാപ്പന്മാർ ഇന്ന് ഞങ്ങളുടെ കൂടെയില്ല. എൻ്റെ അച്ഛനും പാപ്പന്മാർക്കും വേണ്ടി ഈ ഗാനം സമർപ്പിക്കുന്നു. സ്നേഹത്തോടെ സരസ്വതി. ഗാനം കേൾക്കാം. പി ഭാസ്കരൻ എഴുതി, കെ രാഘവൻ ഈണം പകർന്ന്, ബ്രഹ്മാനന്ദൻ പാടിയ ഗാനം, ചിത്രം പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: എത്രയും പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഇന്നത്തെ എല്ലാ കത്തുകളും പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന് എന്ന സംബോധനയോടെയാണ് തുടങ്ങിയിരിക്കുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ എന്നല്ലാതെ വേറെ എന്തെഴുതും അല്ലേ? അങ്ങനെ ഈ കത്ത് എഴുതിയിരിക്കുന്നത് കൂവളശ്ശേരിയിൽ നിന്നും ലൈല. കത്ത് വായിക്കാം. ഓർമ്മകൾക്ക് മരണമില്ല എന്നല്ലേ നമ്മൾ പറയാറ്? അതുകൊണ്ട് തന്നെ ഈ ഓർമ്മകൾക്ക് 34 വർഷത്തെ പഴക്കമുണ്ട്. പ്രീഡിഗ്രി പാസ്സായതിനു ശേഷം പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലെ എസ് എൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ നേടി. 1992 ബാച്ച്. കണ്ണൂരുകാരിയായ ഷീബയും കൊക്കത്തോടുകാരിയായ ഷൈജയും ഞാനും ഒരുമിച്ചായിരുന്നു താമസം. നേരിയത് സാരിയും മെറൂൺ കളർ ബ്ലൗസുമായിരുന്നു ഞങ്ങളുടെ യൂണിഫോം. ക്ലാസ് കഴിഞ്ഞ് കേരളീയ വേഷത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പോകുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. വീട്ടിൽ നിന്നും കത്തുവന്നാൽ ടീച്ചേഴ്സ് പൊട്ടിച്ച് വായിച്ചിട്ടാണ് ഞങ്ങൾക്ക് തരാറ്. ഒരു ദിവസം എൻ്റെ വീട്ടിൽ നിന്നും വന്ന കത്ത് പൊട്ടിച്ച് വായിച്ചപ്പോൾ സ്നേഹം നിറഞ്ഞ രാജൻ എന്നായിരുന്നു ആ കത്തിൻ്റെ ഉള്ളടക്കം. എന്നെ വീട്ടിലും എൻ്റെ നാട്ടിലും രാജൻ എന്നാണ് വിളിക്കുന്നത്. അമ്മ ആൺകുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് ലഭിച്ച പെൺകുഞ്ഞാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് ആ പേരിട്ടത്. അതിനുശേഷം രമണി ടീച്ചർ എന്നെ കളിയാക്കി രാജൻ കുഞ്ഞിയെ എന്ന് വിളിക്കുമായിരുന്നു. ഒരു ദിവസം തിയറിയുടെ കറക്റ്റ് ചെയ്ത എക്സാം പേപ്പറുമായി ബീന ടീച്ചർ ക്ലാസ്സിൽ വന്നു. നോട്ട് തന്നിട്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമായി പൊതുവായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അധികവും. അതുകൊണ്ട് തന്നെ പരീക്ഷ വളരെ പ്രയാസമായിരുന്നു എന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞു. ടീച്ചർ ഓരോരുത്തരുടെയും പേപ്പറുകൾ പേര് വിളിച്ച് നൽകി. ചിലരുടെ ഉത്തരങ്ങളും ടീച്ചർ വായിച്ച് കേൾപ്പിച്ചു. അടുത്തത് എൻ്റെ ഊഴമായിരുന്നു. ലൈല, ഒന്ന് എഴുന്നേറ്റ് നിന്നേ എന്ന് ടീച്ചർ പറഞ്ഞു. അധികം ഉയരമില്ലാത്തതിനാൽ ഒന്നാമത്തെ ബെഞ്ചിലായിരുന്നു എൻ്റെ സ്ഥാനം. ടീച്ചറിൻ്റെ തൊട്ട് മുന്നിൽ ഞാൻ നമ്ര ശിരസ്കയായി പതിയെ എഴുന്നേറ്റ് നിന്നു. ടീച്ചർ ഞാൻ എഴുതിയ ഉത്തരങ്ങൾ ഓരോന്നായി വായിച്ച് കേൾപ്പിച്ചു. എന്നിട്ട് എല്ലാവരോടുമായി പറഞ്ഞു, ഇങ്ങനെയാണ് ഉത്തരങ്ങൾ എഴുതേണ്ടത്. ഇത് കേട്ട് അത്രയും നേരം തലകുമ്പിട്ട് നിന്ന് ഞാൻ പതിയെ തല ഉയർത്തി ചെറിയ പുഞ്ചിരിയോടെ നിന്നു. ലൈലയ്ക്കാണ് ഫസ്റ്റ് ക്ലാസ്, 100-72 മാർക്ക്, ടീച്ചർ പറഞ്ഞു. ടീച്ചർ പേപ്പർ എൻ്റെ കയ്യിൽ തന്നു. ശരിക്കും എനിക്ക് സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു അത്. 2000 ലോകം അവസാനിക്കുമെന്ന് അന്നൊക്കെ വെറുതെ പറയുമായിരുന്നു. അതുകൊണ്ട് അതിനു മുമ്പുള്ള ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ പറയുവാൻ ടീച്ചർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ടീച്ചറെ, ലോകം അവസാനിക്കും മുമ്പ് എനിക്കൊരു കല്യാണം കഴിക്കണം. ഞാൻ ശരിക്കും തമാശയായിട്ടാണ് പറഞ്ഞത്. എന്നാൽ അതുവരെയും വിവാഹിതനല്ലാതിരുന്ന ടീച്ചറിന് അത് തീരെ ഇഷ്ടമായില്ല. വിവാഹമെന്ന് പറയുന്നത് അത്ര മധുരമുള്ള കാര്യമൊന്നുമല്ല, അത് കയ്പും ചവർപ്പും നിറഞ്ഞതാണ് എന്നൊക്കെ ടീച്ചർ എന്നോട് പറഞ്ഞു. വിവാഹിതരും അമ്മമാരും ഒക്കെ ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. ഞാൻ ചമ്മി ഇല്ലാതെയായിപ്പോയ നിമിഷമായിരുന്നു അത്. റേഡിയോയിൽ ഉജ്ജയിനിയിലെ ഗായിക എന്ന പാട്ട് കേൾക്കുമ്പോഴെല്ലാം അന്ന് ക്ലാസ്സിൽ ആ പാട്ട് പാടിയ ചടയമംഗലത്തുള്ള ലതയെ ഓർക്കും. ഓമല്ലൂരുകാരിയായ ജയശ്രീ ചേച്ചി, പിന്നെ ഗീത, സിന്ധു, ഫാത്തിമ, രജനി തുടങ്ങി എല്ലാവരും ഓർമ്മയിലുണ്ട്. 1992 ഓഗസ്റ്റ് 15 പതാക ഉയർത്തിയപ്പോൾ ടീച്ചേഴ്സും ഞങ്ങളും ചേർന്ന് പൊങ്ങുക പൊങ്ങുക പൊൻകുടിയെ എന്ന ഗാനം ഉറക്കെ പാടിയതും ഇപ്പോൾ ഓർക്കുന്നു. ഈ അവസരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ലത പാടുമായിരുന്ന ഉജ്ജയിനിയിലെ ഗായിക എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് കൂവളശ്ശേരിയിലുള്ള ലൈല ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗാനം കേൾക്കാം. വയലാർ എഴുതി, ജി ദേവരാജൻ ഈണം പകർന്ന്. കടൽപ്പാലം എന്ന ചിത്രത്തിന് വേണ്ടി പി ലീല പാടിയ ഗാനം ലൈലയ്ക്ക് വേണ്ടി.

മറക്കേണ്ടത് ഓർക്കരുതെന്നും ഓർക്കേണ്ടത് മറക്കരുതെന്നും പറയാറുണ്ട്. എന്നാൽ നമ്മുടെയൊക്കെ കാര്യം നേരെ തിരിച്ചാണ്. എന്താണോ മറക്കാൻ പറയുന്നത് അതായിരിക്കും നിരന്തരം ഓർക്കുക. മറക്കരുതേ എന്നാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം മറക്കുന്നത് അതായിരിക്കും. എന്താ അല്ലേ? ഏതായാലും ഓർമ്മച്ചെപ്പിൻ്റെ വരും ദിവസങ്ങളിലെ അധ്യായങ്ങൾ കേൾക്കാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മറക്കില്ലല്ലോ.

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ormachappa@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, എൻ.ജെ. ജോഷിലാൽ.
1: ഓർമ്മച്ചപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം: പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം, നിർവഹണം: എൻ.ജെ. ജോഷിലാൽ.

0: കിസാൻ വാണി
1: ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി മറക്കാതെ കേൾക്കുക. കിസാൻ വാണി
2: മൂത്രത്തിന്റെ അളവിൽ പെട്ടെന്നുണ്ടാകുന്ന വ്യതിയാനം ശ്രദ്ധിക്കേണ്ടതുണ്ടോ? വൃക്കകളുടെ ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ശാസ്ത്രി WJ സംസാരിക്കുന്നു.
3: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് തന്നെ.
4: അച്ഛാ, ഒരു 3,000 രൂപ തരൂ.
5: എന്തിനാ മോനെ?
4: എന്റെ പോക്കറ്റ് മണി ആയിട്ട്.
5: ഓ, ഇപ്പൊ ക്യാഷ് ആയി 2,000 അല്ലേ ഉള്ളൂ.
4: അച്ഛാ, ബുള്ളറ്റ് ട്രെയിനിന്റെ കാലത്ത് കാളവണ്ടി ഓടിക്കുന്നോ? ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യുന്നേ? അല്ല, UPI വഴി പേയ്മെന്റ് ചെയ്യൂ. ഇറ്റ്സ് ഈസി.
5: കൊള്ളാലോ, എന്നെ കൂടി പഠിപ്പിക്കേ, എന്നിട്ട് ബാക്കി 1,000 എടുത്തോ.
4: എന്നാ മൊബൈൽ എടുക്കൂ.
3: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
6: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം. മായാമുദ്രകൾ,
7: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
8: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
9: ജവഹർലാൽ നെഹ്റുവിന്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
10: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
11: ഏറ്റവും കുറഞ്ഞ EMI ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
12: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5,000+ വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
11: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
13: താങ്കളുടെ ചായ.
14: EMI വാടക എങ്ങനെ മാനേജ് ചെയ്യും?
13: ഒരു വഴിയുണ്ട്, നല്ല കാശ് കിട്ടും.
14: എങ്ങനെ?
13: നിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം, ചിലർ അതിലേക്ക് പണം അയക്കും, അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, കമ്മീഷനും കിട്ടും.
14: ഇത്ര എളുപ്പമോ?
13: എന്ത് എളുപ്പം, ഇത് മണിമ്യൂളാണ്. നിയമവിരുദ്ധമായ പണം മറ്റൊരാളുടെ അക്കൗണ്ടിലൂടെ മാറ്റുന്നു, ഇത് കുറ്റകരമാണ്, ജയിലിൽ പോകേണ്ടി വരും.
14: എന്റെ പൊന്നോ വേണ്ട.
13: നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സുരക്ഷിതമായി വെക്കും, മറ്റാർക്കും യൂസ് ചെയ്യാൻ കൊടുക്കരുത്. RBI പറയുന്നു.
15: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
8: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ കേരള ഹിന്ദി പ്രചാര സഭയുടെ സെക്രട്ടറിയും കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദി ഉപദേശക സമിതി അംഗവുമായ അഡ്വക്കേറ്റ് B. Madhu പങ്കെടുക്കുന്നു.
16: BSc അല്ലെങ്കിൽ എക്കണോമിക്സോ ഹിസ്റ്ററി ഏത് ഐച്ഛിക വിഷയം എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ ഹിന്ദി പഠിച്ച് സാഹിത്യാചാര്യം പാസ്സായിട്ടുള്ളവർക്ക് നേരിട്ട് ഓടുന്ന BEd കഴിഞ്ഞിറങ്ങിയവർക്ക് അധ്യാപക ജോലി കയറാം.

അഹം എന്ന ചിത്രത്തിനു വേണ്ടി കാവാലൻ നാരായണ പണിക്കർ രചന നിർവഹിച്ച് രവീന്ദ്രൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ആകാശവാണി, സമയം 10 മണി.

0: പ്രിയ ശ്രോതാക്കൾക്ക് എഴുത്തുപെട്ടിയിലേക്ക് ഹാർദമായ സ്വാഗതം.
1: പതിവ് പോലെ ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളുടെ മുന്നിലുണ്ട്. കത്തുകൾ വായിക്കാം. ആദ്യത്തെ കത്തയച്ചിരിക്കുന്നത് ആരാണ്?
0: അഭിലാഷ് പാറക്കാടി കണ്ണൂരിൽ നിന്നാണ്. 23rd ആവണി പൊന്നുഞ്ഞൽ എന്ന പരിപാടിയിൽ മധു ബാലകൃഷ്ണൻ പങ്കെടുത്തത് വളരെ ആസ്വദിച്ചു. 24rd കാലസാക്ഷി പരിപാടിയിൽ സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ ശബ്ദം കേട്ടു. ഗ്രാമകേരളത്തിൽ ഓണത്തെക്കുറിച്ചുള്ള ചിത്രീകരണം എൻ ജെ ജോഷിലാലിന്റെ ശബ്ദത്തിൽ അതിഗംഭീരമായി. 31st ആയുരാരോഗ്യം എന്ന പരിപാടിയിൽ കുട്ടികളുടെ കാഴ്ച പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണം ഏറെ വിജ്ഞാനപ്രദമായി. അന്നേ ദിവസം തന്നെ നല്ല മലയാളത്തിൽ ബിന്ദു ടി പറഞ്ഞു തന്ന കാര്യങ്ങളും നന്നായിരുന്നു. പാട്ടും പൊരുളും എന്ന പരിപാടിയിൽ 22rd പൂവിളി പൂവിളി പൊന്നോണമായി എന്ന പാട്ടിനെക്കുറിച്ച് കേട്ടു. അന്നേ ദിവസം തന്നെ ആവണി പൊന്നുഞ്ഞാൽ പരിപാടിയിൽ സംഗീത സംവിധായകൻ ശരത് പങ്കെടുത്തത് വളരെ നന്നായി. രാത്രി 8 പ്രക്ഷേപണം ചെയ്ത നാടകം ഇങ്ങനെയും ഒരു ഓണം ഇന്നത്തെ സമൂഹത്തെ തുറന്നുകാട്ടി. അഭിലാഷ് പാറക്കാടി കണ്ണൂർ നിന്നയച്ച 4 കത്തുകളാണ്.
1: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് കാർത്തിക അണ്ടല്ലൂരാണ്. 1st കൂട്ടുകാരിയിൽ അഴകളവുകൾക്കപ്പുറമുള്ള മനുഷ്യൻ എന്ന ചിത്രീകരണം നല്ല നിലവാരം പുലർത്തി. ആകാര സൗഷ്ടവവും ആടയാഭരണങ്ങളും ഒന്നുമല്ല, ഒരു മനുഷ്യനെ അളക്കാനുള്ള അളവുകോൽ അവരുടെ നല്ല സ്വഭാവമാണ് എന്ന ഗുണപാഠം ആ ചിത്രീകരണം നൽകി. ഹരിതവാണിയിൽ ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ ജിഷ എസ് നടത്തിയ പ്രഭാഷണം വളരെ ഉപകാരപ്രദമായി. ഇന്ന് ഗവേഷണ ലോകത്ത് കൂടുതൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത് വിത്ത് ഗവേഷണം, വനവിഭവ സംരക്ഷണം എന്നിവയ്ക്കായുള്ള തുടർ പ്രവർത്തികളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ആ പ്രഭാഷണം സഹായിച്ചു. 6th ഏകധാരയിൽ പ്രക്ഷേപണം ചെയ്ത ലളിതഗാനങ്ങളെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. 30th പ്രക്ഷേപണം ചെയ്ത പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിലെ ഓരോ വാക്യവും ആൾക്കാരുടെ അധ്വാനത്തെക്കുറിച്ചും അവരുടെ ജീവിത മാർഗങ്ങളെക്കുറിച്ചും പരാമർശിച്ചു കേട്ടത് വളരെ പ്രചോദനം നൽകുന്നതായി എന്നാണ് എഴുതിയിരിക്കുന്നത്. ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്നതിൽ ഏറെ ഇഷ്ടപ്പെട്ട പരിപാടികളാണ് നോവൽ സഞ്ചാരവും മായാമുദ്രകളും. 31st മായാമുദ്രകളിൽ കുട്ടികൃഷ്ണ മാരാരുടെ ഭാരത പര്യടനത്തെക്കുറിച്ച് പ്രക്ഷേപണം ചെയ്തപ്പോൾ അത് വായിക്കാത്തവർക്ക് നല്ലൊരറിവായിരുന്നു. ഇതുപോലെ തന്നെയാണ് ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരും. വായന കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ ആകാശവാണിയിൽ കൂടി ഇങ്ങനെ കേൾക്കാൻ കഴിയുന്നത് വലിയൊരാശ്വാസമാണ് എന്നാണ് ശ്രോതാവ് എഴുതുന്നത്.
0: മുരളി മേലെപ്പാട്ട് എടപ്പാൾ 3rd പ്രകാശധാരയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പാമ്പുകടി ഏറ്റാൽ എല്ലാവർക്കും ASV കൊടുക്കേണ്ടതുണ്ടോ? മൂർഖൻ വെള്ളിക്കെട്ടൻ ഇവയുടെ വിഷം നമ്മുടെ നാഡീ സമൂഹങ്ങളെയും അണലി തുടങ്ങിയവയുടെ വിഷം രക്തചംക്രമണത്തെയും ബാധിക്കുമെന്നും എത്രയും പെട്ടെന്ന് ASV സംവിധാനമുള്ള ഹോസ്പിറ്റലിൽ പാമ്പുകടിയേറ്റയാളെ എത്തിക്കണമെന്നും ഉള്ള വിവരങ്ങൾ ഡോക്ടർ വ്യക്തമാക്കി തന്നതിന് ഒരുപാട് സന്തോഷം. 2rd വയലും വീടും പരിപാടിയിൽ തെങ്ങ് കൃഷി സാധ്യതയും വെല്ലുവിളികളും കായംകുളം തോട്ടവിള ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ റെജി ജേക്കബ് തോമസ് നടത്തിയ പ്രഭാഷണം കേട്ടു. പുതിയ അറിവുകൾ, നല്ല നടീൽ വസ്തുക്കൾ വാങ്ങുക, 30 അകലത്തിൽ തെങ്ങുകൾ നടുക, മണ്ണറിഞ്ഞ് വളം കൊടുക്കുക, ജൈവ രീതിയിൽ കൃഷി ചെയ്യുക, ഇതെല്ലാം എനിക്ക് പുതിയ അറിവാണ് എന്നാണ് മുരളി മേലേപ്പാട്ട് എടപ്പാൾ എഴുതുന്നത്.
1: ഏവൂരിൽ നിന്ന് ഗീതാ ഗോപാലകൃഷ്ണൻ എഴുതുന്നു. ഓണപരിപാടികളെല്ലാം ഏറെ ഇഷ്ടമായി. 31st പ്രകാശധാരയിൽ സന്ധിവാദത്തിന്റെ ലക്ഷണങ്ങളെയും പരിഹാര മാർഗങ്ങളെയും കുറിച്ച് ഡോക്ടർ ലക്ഷ്മി SR പറഞ്ഞു തന്ന കാര്യങ്ങൾ വളരെ സഹായകമായി. NG ജോഷിലാൽ അവതരിപ്പിച്ച ഗാനസല്ലാപവും ഒത്തിരി ഇഷ്ടമായി. 2nd ബുധനാഴ്ചത്തെ അക്ഷരച്ചെപ്പ് വളരെയേറെ ഇഷ്ടമായി. അന്നത്തെ രാഗാമൃതവും ആസ്വദിച്ചു. പോഷകാഹാരവും ആരോഗ്യവും എന്ന വിഷയത്തിൽ ഡോക്ടർ ഉമാ കല്യാണി ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഉചിതമായ മറുപടികളാണ് നൽകിയത്. 7th വൈകിട്ട് 5 മുതൽ 5:30 പാലാ കൈരളി ശ്ലോകരംഗം അവതരിപ്പിച്ച അക്ഷരശ്ലോകം വളരെ മനോഹരമായിരുന്നു. 7th മാർഗരറ്റ് തയ്യാറാക്കി NG ജോഷിലാൽ അവതരിപ്പിച്ച നല്ല മലയാളം വിജ്ഞാനപ്രദമായി. 7th ഷിജി ജോൺസൺ അവതരിപ്പിച്ച സുഭാഷിതം, വിഷ്ണുമോഹൻ ആലപിച്ച വയലാറിന്റെ കല്യാണ സൗഗന്ധികം എന്ന കവിത, ശങ്കരൻ നമ്പൂതിരി ഉദയഗീതത്തിൽ പാടിയ സുബ്രഹ്മണ്യ സ്തുതികൾ ഒക്കെ ഇഷ്ടമായി. 5th ഡോക്ടർ എസ് രാധാകൃഷ്ണൻ

0: കൃഷ്ണന്റെ ശബ്ദം കാലം സാക്ഷിയിൽ കേൾക്കാൻ സാധിച്ചു. പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പരിപാടി വളരെ വിജ്ഞാനപ്രദമാണ്.
1: കൊല്ലം ചക്കുവരയ്ക്കിൽ നിന്ന് രാമചന്ദ്രൻപിള്ള അയച്ച കത്ത്. കുട്ടികളോടുള്ള സ്നേഹാതിരേകം മൂലം അവരുടെ തന്നിഷ്ടങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിക്കാതെ അവരുടെ തെറ്റായ രീതികളെ കണ്ടില്ലെന്ന് നടിക്കുന്ന മാതാപിതാക്കൾക്ക് ഭാവിയിൽ ഉണ്ടാകാവുന്ന വൻ ദുരന്തം വിഷയമാക്കി വെള്ളിമൻ നെൽസൺ അവതരിപ്പിച്ച സുഭാഷിതം കാലോചിതമായിരുന്നു, യാഥാർത്ഥ്യബോധം നിറഞ്ഞതായിരുന്നു. അഭിനന്ദനങ്ങൾ. ഇന്നും വളരെയധികം ദുരിതങ്ങളും അവഗണനയും നേരിടുന്ന അടിസ്ഥാന ജനവിഭാഗത്തിൽപ്പെടുന്ന മത്സ്യം വിറ്റ് ഉപജീവനം നടത്തുന്നവരുടെ വിശേഷ സ്ത്രീകളുടെ ജീവിതം വിഷയമാക്കി പ്രക്ഷേപണം ചെയ്ത പ്രഭാതഭേരിയിലൂടെ ആകാശവാണിയുടെ ശക്തമായ ജനകീയ സ്വഭാവം വീണ്ടും ബോധ്യമാക്കിയിരിക്കുന്നു. ഇതിൽ ശബ്ദം നൽകിയ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ളവരുടെ അനുഭവങ്ങൾ സമാനമാണ്. പ്രായാധിക്യമുള്ളവർ, രോഗബാധിതർ, ഇവരെല്ലാം ജീവിതഭാരം തലയിലേന്തി ജീവിക്കാനായി നമ്മെ സമീപിക്കുമ്പോൾ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുതേ എന്ന് അപേക്ഷ.
0: കല്ലറ എന്ന സ്ഥലത്ത് നിന്നുള്ള ശ്രോതാവ് വക്കം വാഹിദിന് സെപ്റ്റംബർ 1 മുതൽ 9 വരെ ഉണ്ടായിരുന്ന സുഭാഷിതം, ഉഷമലരി, ഉദയഗീതം എന്നീ പരിപാടികൾ ഏറെ ഇഷ്ടമായി എന്നറിയിക്കുന്നു. ഒപ്പം നോവൽ സഞ്ചാരവും. ഞായറാഴ്ച രാത്രി 9:15 സുഷമ അനിൽ പറഞ്ഞ കഥ, തുടർന്ന് അക്ഷര സൗരഭത്തിൽ എഴുത്തിൽ തെളിയുന്ന ദേശങ്ങൾ, വിവിധ കൃതികൾ പരിചയപ്പെടുത്തിയ ചിത്രീകരണം, ഇതൊക്കെ ആസ്വദിച്ചു എന്ന് അറിയിക്കുന്നു ശ്രോതാവ്.
1: കുരുവികോണത്ത് നിന്നും രവീന്ദ്രന് ആവണി പൊന്നുഞ്ഞാലിൽ സംഗീത സംവിധായകൻ ശരത് അവതരിപ്പിച്ച പരിപാടി വളരെ ഇഷ്ടമായി എന്ന് അറിയിക്കുന്നു. ഓണക്കോടി ഉടുത്തു മാനം എന്നുണങ്ങുന്ന ലളിതഗാനം കേൾപ്പിച്ചപ്പോൾ വളരെ കാലമായി മറന്നുകിടന്ന ഈ മനോഹര ഗാനത്തെ വീണ്ടും ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു.
0: ഷീജ മുരളി മുണ്ടപ്പള്ളി എഴുതുന്നു, ചൊവ്വാഴ്ച രാത്രി 9:30 ഐലമുണ്ണികൃഷ്ണൻ അവതരിപ്പിച്ച കഥാപ്രസംഗം വളരെ ഹൃദയഹാരിയായിരുന്നു. 3-ാം തീയതി പ്രക്ഷേപണം ചെയ്ത പ്രഭാതഭേരി ഏറെ പ്രയോജനപ്രദമായി. KSRTCയുടെ ശ്ലാഘനീയമായ പ്രവർത്തനത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു.
1: ആദിക്കാട്ടുകുളങ്ങരയിൽ നിന്ന് ശ്രീകല മധു. ആകാശവാണിയുടെ ഓണപരിപാടികളെല്ലാം തന്നെ മികച്ച നിലവാരം പുലർത്തിയതിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. തിരുവോണ ദിവസം രാത്രി 10:30 ലങ്കേഷ് അഗസ്ത്യകോട് അവതരിപ്പിച്ച ചലച്ചിത്ര ഗാന പരിപാടിയിലെ ഓരോ ഗാനവും ഗാനത്തിന് മുൻപ് നൽകിയ വിവരണങ്ങളും തിരുവോണത്തോടും തിരുവോണത്തിന്റെ മഹത്തരമായ സന്ദേശത്തോടും ഇഴ ചേർന്ന് നിൽക്കുന്നതായിരുന്നു. എന്നാൽ മറ്റൊരു അഭിപ്രായം കൂടിയുണ്ട്.
0: എന്താണത്?
1: ശ്രീകലയ്ക്ക് ഓണത്തിന് കേട്ട ആവണി പൊന്നൂഞ്ഞാലുകളൊന്നും പ്രതീക്ഷിച്ച മികവ് പുലർത്തിയില്ല. പല ഓണപരിപാടികളും ആവർത്തനങ്ങളായിരുന്നു. ഓണം കഥാനേരത്തിലെ കഥകൾ വേണ്ടത്ര നിലവാരം പുലർത്തിയില്ല. ചലച്ചിത്രഗാന പരിപാടികൾ ആവർത്തന വിരസമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാണ് ശ്രീകല മധു ആ കത്ത് ഉപസംഹരിക്കുന്നത്.
0: MD ശിവരാമൻ, ഗീതാ ശിവരാമൻ എന്നിവർ എഴുതുന്നു, 1-ാം തീയതി രാത്രി 8:00 പ്രക്ഷേപണം ചെയ്ത സർഗകേരളം നന്നായി. വായനയുടെ ഔന്നത്യം. പ്രശസ്ത സാഹിത്യകാരനും അധ്യാപകനുമായിരുന്ന പ്രൊഫസർ S. ഗുപ്തൻ നായർ നടത്തിയ പ്രഭാഷണം ഉന്നത നിലവാരമുള്ളതായിരുന്നു. 4-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 8:00 പ്രക്ഷേപണം ചെയ്ത സാഹിത്യവേദിയിൽ ഉൾപ്പെടുത്തിയ പരിപാടികളൊക്കെ നല്ല നിലവാരം പുലർത്തി. രാജശ്രീ തോന്നയ്ക്കൽ അവതരിപ്പിച്ച കഥ ആദ്യത്തെ ദിനം നല്ല പ്രമേയമായിരുന്നു. ബിനു കൽപ്പകശ്ശേരിയുടെ കവിതകൾ ഹൃദ്യമായി. ഋതുപർണ PS കറപുരണ്ട കൈകൾ കഥ വളരെ ഇഷ്ടമായി. 7-ാം തീയതി വൈകുന്നേരം 5:00 പ്രക്ഷേപണം ചെയ്ത പാലാ കൈരളി ശ്ലോകരംഗത്തിന്റെ അക്ഷരശ്ലോകം നല്ല നിലവാരം പുലർത്തി. ഈ അടുത്തൊന്നും ഇത്ര നിലവാരമുള്ള അക്ഷരശ്ലോകം കേട്ടിട്ടില്ല എന്നാണ് ശ്രോതാക്കൾ അഭിപ്രായപ്പെടുന്നത്. 3-ാം തീയതി വ്യാഴാഴ്ച പ്രക്ഷേപണം ചെയ്ത ഉഷമലരിയിൽ പ്രശസ്ത കവി നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ കാമുകൻ എന്ന കവിത മുഖത്തല തുളസീധരൻ ആലപിച്ചത് ശ്രുതിമധുരവും ഹൃദ്യവുമായിരുന്നു. നിരാശാ കാമുക ഹൃദയങ്ങൾ നേരിട്ട് അനുഭവിച്ചത് ഇടപ്പള്ളിയാണ്. ചങ്ങമ്പുഴ കവിതയോ ഇടപ്പള്ളി കവിതയോ പോലെ തോന്നി. ആലാപനം ഏത് കാമുകന്റെ ഹൃദയത്തെയും അഗാധമായി സ്പർശിക്കും. അത്രയ്ക്ക് നല്ലതായിരുന്നു എന്നാണ് ശ്രോതാക്കൾ എഴുതുന്നത്.
1: എഴുത്തുപെട്ടിയിലേക്ക് ഇടയ്ക്കിടെ എഴുതുന്ന ഒരു എളിയ ശ്രോതാവ് എന്ന് എഴുതിക്കൊണ്ടാണ് കോഴിക്കോട് കാക്കൂർ നിന്ന് MK രാധാകൃഷ്ണൻ കത്തയച്ചിരിക്കുന്നത്. ഓണം കഴിഞ്ഞിട്ട് എഴുതിയ ഈ കത്ത് പരിഗണിക്കാതെ പോകരുത്. ഓണപരിപാടികളെ കുറിച്ചുമുണ്ട്. ഇക്കുറിയും ഞാൻ ഓണം ആഘോഷിച്ചത് എന്റെ സന്തത സഹചാരിയായ ആകാശവാണിയോടൊപ്പമാണ്. 900 സാമൂഹ്യ മാധ്യമങ്ങൾ ഉണ്ടെന്നാലും സംഭാഷണം, സഹിഷ്ണുത, സമാധാനം എന്നീ ത്രിഗുണഗണങ്ങളുള്ള ആകാശവാണി പ്രക്ഷേപണത്തിന്റെ 90 പിന്നിട്ടു എന്നത് വളരെ വലിയ കാര്യം തന്നെ. ബഹുജനഹിതായ, ബഹുജനസുഖായ എന്ന ആപ്തവാക്യം പരിപൂർണമായി പാലിക്കുവാൻ വാണിയുടെ പ്രതിജ്ഞാബദ്ധത ഏറെ ശ്ലാഘനീയമാണ്. അർപ്പണ മനോഭാവവും ഇച്ഛാശക്തിയുമുള്ള പ്രക്ഷേപകരുടെ ദൗത്യം ഉദ്ദേശ്യശുദ്ധി കൈവരിച്ചുകൊണ്ട് മറ്റു മാധ്യമങ്ങളെ നിഷ്പ്രഭമാക്കുന്നത് ചെറിയ കാര്യമല്ല. സുഭാഷിതം, പ്രഭാതഭേരി, ഓർമ്മച്ചെപ്പ്, ആവണി പൊന്നൂഞ്ഞാൽ, ശനിയാഴ്ചകളിലെ സന്ധ്യമയങ്ങുന്ന

0: നേരത്തെ 6:40-ന്റെ നല്ല വാർത്തകൾ, ഇങ്ങനെയുള്ള പരിപാടികൾ ഞാൻ സാഗുതം കേൾക്കുന്നയാളാണ്. ആവണി പൊന്നൂഞ്ഞാലിൽ ആടുവാൻ വന്നവർ ഇത്തവണത്തെ ഓണം കെങ്കേമമാക്കി. കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ് അവർകൾ കർഷക ദിനത്തിൽ അവതരിപ്പിച്ച പരിപാടി ഏറെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പാട്ടുകൾ എല്ലാവർക്കും പ്രിയങ്കരമാവുകയും ചെയ്തു. പ്രിയ നിലയത്തിന് പ്രണാമം. കോഴിക്കോട് കാക്കൂർ നിന്ന് എം കെ രാധാകൃഷ്ണൻ.
1: ഒറ്റപ്പാലം മുളഞ്ഞൂരിൽ നിന്ന് പി എം വാസുദേവൻ നമ്പൂതിരി എഴുതുന്നു, നിറകുടം ഒരിക്കലും തുളുമ്പില്ല. ഓഗസ്റ്റ് 16 അത്തം ദിനത്തിൽ ഉച്ചയ്ക്ക് 1 ആവണി പൊന്നൂഞ്ഞാലിൽ പ്രശസ്ത ക്യാൻസർ ചികിത്സകനായ ഡോക്ടർ വി പി ഗംഗാധരനുമായി എം വി ശശികുമാർ നടത്തിയ അഭിമുഖം കേട്ടപ്പോഴാണ് ഈ പഴമൊഴി ഓർമ്മ വന്നത്. എത്ര ലളിതമായ, ലാളിത്യം നിറഞ്ഞ, ഒരു ഡോക്ടർ എന്ന യാതൊരു ഗമയുമില്ലാത്ത സംസാരമായിരുന്നു അദ്ദേഹത്തിന്. എത്രയെത്ര ക്യാൻസർ രോഗികളെയാണ് മരണത്തിന്റെ മുഖത്ത് നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത്. സ്റ്റെതസ്കോപ്പ് കൊണ്ട് രോഗം കണ്ടുപിടിക്കുന്ന ഡോക്ടറുടെ മനസ്സിൽ സംഗീതത്തിന്റെ മാസ്മരിക വലയം നിറഞ്ഞത് കണ്ടപ്പോൾ അത്തപ്പൂക്കളം പോലെ തോന്നി എന്നാണ് ശ്രോതാവ് എഴുതുന്നത്. ആവണി പൊന്നൂഞ്ഞാൽ ആരംഭ ദിവസം ഇത്തരമൊരു സംഗീത വിരുന്നൊരുക്കിയ ആകാശവാണിക്ക് 1000 അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
0: 6 ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:40 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാര കേട്ടു. പ്രമേഹ രോഗികൾ, ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞവർ, കണ്ണട ഉപയോഗിക്കുന്നവർ എന്നിവർക്ക് നേത്രദാനം ചെയ്യാമോ എന്ന വിഷയത്തെക്കുറിച്ചുണ്ടായിരുന്ന ആൻസി അൻസാറിന്റെ പ്രഭാഷണം പുതിയൊരു അറിവ് പകർന്നു തന്ന നല്ലൊരു വിവരണമായിരുന്നു എന്ന് ആചാര്യ തിരുവത്ര ചാവക്കാട് എഴുതിയിരിക്കുന്നു. നേത്രദാനത്തിന്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചും സമഗ്രമായി പ്രതിപാദിച്ച ആ പ്രകാശധാര പ്രകാശത്തിന്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തന്നെ തേടുന്നവയായിരുന്നു.
1: ഐലം ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിച്ച ശ്രീ മഹാദേവൻ എന്ന കഥാപ്രസംഗം ഇഷ്ടമായി എന്നറിയിക്കുന്നു മനോജ് മാവേലിക്കര.
0: ഹരികുമാർ തോട്ടപ്പള്ളി അയച്ച കത്ത്: പുലർകാലവേളകളിൽ നവോന്മേഷം പകരുന്ന സുഭാഷിതങ്ങൾ അനവരതം മനസ്സിനെ ആനന്ദഭരിതമാക്കുന്നു. 7 ശ്രീമതി ഷിജി ജോൺസൺ അവതരിപ്പിച്ച സുഭാഷിതം റിട്ടയർമെന്റ് ജീവിതം ആരംഭിക്കുന്നവർക്കായുള്ള ഒരു വഴിവിളക്കായിരുന്നു. ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ.
1: നീലേശ്വരം സദാശിവൻ, വെള്ളിമൺ നെൽസൺ എന്നിവർ അവതരിപ്പിച്ച സുഭാഷിതം വളരെയേറെ നന്നായിരുന്നു എന്നാണ് പുനലൂരിൽ നിന്ന് ജ്യോതിലക്ഷ്മി അഭിപ്രായപ്പെടുന്നത്. ചതയദിനത്തിൽ ഗുരുദേവന്റെ കൃഷി മഹാത്മ്യം വിവരിച്ച് സുഭാഷിതത്തിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഉഷമലരിയിൽ ഗുരുദേവന്റെ ദൈവദശകം ജി ശ്രീറാം പാരായണം ചെയ്തത് ഓണം കവിതയിൽ നാലപ്പാടൻ പത്മനാഭൻ അവതരിപ്പിച്ച കവിത, ആയുരാരോഗ്യത്തിൽ അലർജിയുടെ കാരണങ്ങളെപ്പറ്റി കവിതാദേവ് സംസാരിച്ചത്, സഞ്ചാരിയിൽ മൂകാംബികയെപ്പറ്റി വിശദമായി അറിയാൻ കഴിഞ്ഞത്, 12:40 പ്രകാശധാരയിൽ പ്രമേഹ രോഗികളുടെ പാദസംരക്ഷണത്തെപ്പറ്റി സംസാരിച്ചത്, എല്ലാ ദിവസത്തെയും ആവണി പൊന്നൂഞ്ഞാൽ പരിപാടി ഇതൊക്കെ ഇഷ്ടമായി എന്നാണ് ശ്രോതാവ് എഴുതുന്നത്. 6:50 വയലും വീടും പരിപാടിയിൽ മുന്നേറാം കൃഷിയിലൂടെ ആയുർവേദത്തിൽ ഔഷധ സസ്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ സഹായിച്ചു. രാത്രി 8 കേട്ട സ്വപ്നസാക്ഷ്യം, അക്ഷരമുറ്റം എന്നീ കവിതകൾ നന്നായിരുന്നു.
0: ആകാശവാണിയുടെ കൊച്ചു കൂട്ടുകാരൻ കിരൺ വെള്ളായണി കുറെ കത്തുകൾ അയച്ചിട്ടുണ്ട്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ ബാലലോകം പരിപാടിയിൽ 6 തിരുവനന്തപുരം ഉഴമലക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിച്ച ലളിതഗാനം, മാപ്പിളപ്പാട്ട്, സംഘഗാനം, കഥാപ്രസംഗം എന്നിവ നന്നായി ആസ്വദിച്ചു. രശ്മി എന്ന പരിപാടിയിൽ തിരുവനന്തപുരം കുന്നുംപുറം ശാന്തിനികേതൻ സ്കൂളിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിച്ച ഓണത്തിന്റെ ഐതിഹ്യം, കഥ, ലളിതഗാനം, ഓമനയുടെ ഓണം എന്ന കവിത, ദേശഭക്തിഗാനം, നാടൻപാട്ട്, സംഘഗാനം എന്നിവ നല്ല നിലവാരം പുലർത്തി. ഡോക്ടർ ജോർജ് ഓണക്കൂർ, ഡോക്ടർ എസ് ശ്രീദേവി, പ്രൊഫസർ കെ വി ദേവ്, ഡോക്ടർ വെള്ളിമൺ നെൽസൺ, ഡോക്ടർ ദേവദാസ് മേനൻ എന്നിവരുടെ എല്ലാം സുഭാഷിതം വളരെ നല്ല നിലവാരം പുലർത്തി. ആകാശവാണി തിരുവനന്തപുരം നിലയം 29 പ്രക്ഷേപണം ചെയ്ത നാടകം മാവേലി വന്നു മടങ്ങി ഗംഭീരമായിരുന്നു എന്നും എഴുതിയിട്ടുണ്ട് കിരൺ എസ് വെള്ളായണി.
1: കാസർഗോഡ് ജില്ലയിലെ ബെണ്ടിച്ചാലിൽ നിന്ന് ജമീല, ജസ്രീന, ഫൗസിയ, ജംഷീദ് എന്നിവർ എഴുതുന്നു, പ്രകാശധാരയിൽ സന്ധിവാദം, ആമവാദം എന്നിവയെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞു തന്നതും പാമ്പ് കടിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ച് അറിവ് നൽകിയതിനും നന്ദി അറിയിക്കുകയാണ്. ആയുരാരോഗ്യം എന്നും കേൾക്കുന്ന പരിപാടിയാണ്, വളരെയേറെ ഇഷ്ടമാണ്. ആശുപത്രിയിൽ പോയാൽ ഡോക്ടർമാർ രോഗത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, ആകാശവാണിയിലൂടെയാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത് എന്നാണ് ഇവർ എഴുതുന്നത്.
0: ശശി കെ വെട്ടൂർ കല്ലമ്പലം അയച്ചിരിക്കുന്ന കത്ത്: ഡോക്ടർ വെള്ളിമൺ നെൽസന്റെ സുഭാഷിതം വളരെ നന്നായിരുന്നു. ഇല്ലായ്മയിൽ വളർന്ന എനിക്ക് ഇന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ല എന്ന് പറയാം, പക്ഷേ ഒരു തലമുറയുടെ സഹായം എന്തു വില കൊടുത്തിട്ടും ആകാശവാണിയിലെ സുഭാഷിതങ്ങൾ ഇപ്പോഴുള്ള തലമുറയും വരും തലമുറകളും കേട്ടിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണ്. ശശി കെ വെട്ടൂർ കല്ലമ്പലം. ശ്രോതാക്കളുടെ കത്തുകൾ എല്ലാം പൂർത്തിയാക്കിയ ശേഷം നമുക്ക് ഇമെയിൽ വഴി അയച്ച സന്ദേശങ്ങൾ വായിക്കാം.
1: മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര എഴുതുന്നു, 4-ാം തീയതി സാഹിത്യവേദിയിൽ ഋതു പറഞ്ഞ അവതരിപ്പിച്ച കറപുരണ്ട കൈകൾ എന്ന കഥ സ്വന്തം കുടുംബത്തെ നോക്കാൻ കള്ളനായി മാറിയ ഒരു മനുഷ്യന്റെ ജീവിതം വരച്ചുകാട്ടി. ബിനു കൽപ്പകശ്ശേരി അവതരിപ്പിച്ച ഓർമ്മ ചാർത്ത്, വഴിമാറിയ ചിന്തകൾ എന്നീ കവിതകൾ വളരെ നല്ല നിലവാരം പുലർത്തി. രാജേശ്വരി തോന്നിക്കൽ അവതരിപ്പിച്ച ആദിത്യ ദിനം എന്ന കഥയും ഇഷ്ടമായി. ഗ്രാമകേരളത്തിൽ പാവക്കൂത്തിനെ കുറിച്ച് 4-ാം തീയതി അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി. കലാമണ്ഡലം ഹൈദരാലിയുടെ ശബ്ദം 4-ാം തീയതി കാലം സാക്ഷിയിൽ കേൾപ്പിച്ചത് ഇഷ്ടപ്പെട്ടു. സമൂഹത്തിന്റെ വളർച്ചയിലും പുരോഗതിയിലും അധ്യാപനം എന്നത് ഏറ്റവും മഹത്വവും ഉത്തരവാദിത്വവുമുള്ള ഒരു ജോലിയാണ്. കേവലം അറിവ് പകരുക എന്നതിനപ്പുറം ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിലും രാജ്യത്തിന്റെ ഭാവിയെ വാർത്തെടുക്കുന്നതിലും അധ്യാപകൻ വലിയ പങ്ക് വഹിക്കുന്നു. 5-ാം തീയതി MV സതീശൻ അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. 6-ാം തീയതി നിയമരംഗത്തിൽ ആത്മഹത്യാ പ്രതിരോധ നിയമത്തെക്കുറിച്ചും പ്രേരണാ കുറ്റങ്ങളെക്കുറിച്ചും വിശദീകരിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ലക്ഷ്മിപ്രിയ ആർ നടത്തിയ പ്രഭാഷണം വളരെ വിജ്ഞാനപ്രദമായി. ഫോട്ടോ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിക്കുന്നത് വഴി ഇരകളാകുന്നവർ കടുത്ത വിഷാദത്തിലേക്കും ആത്മഹത്യയിലേക്കും വരെ നയിക്കപ്പെടുന്നു. ഇതിനെതിരെ നിയമങ്ങൾ കർശനമായി നടപ്പാക്കിയാൽ മാത്രമേ ഇതില്ലാതാക്കാൻ കഴിയുകയുള്ളൂ. 8-ാം തീയതിയിലെ പ്രഭാത പേരി ശ്രദ്ധേയമായി. മാലിന്യ സംസ്കരണത്തിന്റെ പ്രാധാന്യം വിശദമാക്കിയ 9-ാം തീയതിയിലെ വാർത്താ വീക്ഷണം പ്രസക്തമായിരുന്നു.
0: ടി ആർ വിജയലക്ഷ്മി ചേർത്തല അയച്ച മെയിലാണ് അടുത്തത്. ആഗസ്റ്റ് 26 ഡോക്ടർ ജോർജ് ഓണക്കൂർ തിരുവനന്തപുരം, അതായത് 27 സാഹിത്യ പ്രമുഖൻ. 30-ാം തീയതി പ്രൊഫസർ KV ദേവ്. 31 VA പുരുഷോത്തമൻ നായർ. 1 സെപ്റ്റംബർ ഡോക്ടർ വെള്ളിമൺ നെൽസൺ. 2-ാം തീയതി ചട്ടമ്പിസ്വാമി ജയന്തി ദിവസം MV സതീശൻ. 3-ാം തീയതി കരിപ്പൂര് GV നായർ. 5 സെപ്റ്റംബർ അധ്യാപക ദിനം, അന്ന് MV സതീശൻ അവതരിപ്പിച്ചത്. എല്ലാം അവസരോചിതമായി, ഇഷ്ടമായി, ഊർജവും അറിവും പകർന്നു തരുന്നവ ആയിരുന്നു. 4 സെപ്റ്റംബർ ജന്മാഷ്ടമി ദിവസം കേൾപ്പിച്ച കരുണ ചെയ്യുവാൻ അടിമലരണ തന്നെ കൃഷ്ണ എന്നിവ മുട്ടറ രവീന്ദ്രൻ പാടിയത് വളരെ ഇഷ്ടമായി. പാട്ടും പൊരുളും ഏറെ ഇഷ്ടമായി എന്ന് TR വിജയലക്ഷ്മി ചേർത്തല അറിയിക്കുന്നു.
1: പത്മകുമാർ P പെരുന്താനെ എഴുതുന്നു, ഉഷമലരിയിൽ G ശ്രീറാം ആലപിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകം, വയലോപ്പിള്ളി ശ്രീധര മേനോന്റെ എന്റെ ഗ്രാമം, ഹരിശങ്കർ ആലപിച്ച കവി P കുഞ്ഞിരാമൻ നായർ എഴുതിയ ഓണപ്പൂവെ, ജോഷിലാൽ ആലപിച്ച ഇടശ്ശേരിയുടെ രാജസദസ്സിലെ നർത്തകി, രഞ്ജിനി സുധീരൻ ആലപിച്ച വെണ്ണിക്കുളം ഗോപാലകുറുപ്പിന്റെ ഗംഗ എല്ലാം ഹൃദ്യമായിരുന്നു. പാട്ടും പൊരുളും പരിപാടിയുടെ അലകും പിടിയും മാറി പുതിയ അവതാരകരായി കുരീപ്പുഴ സജീവും NJ ജോഷിലാലും. ആ പരിപാടി ഹൃദ്യമാക്കാനുള്ള ശ്രമമുണ്ടാകുന്നതിൽ സന്തോഷം. മനേഷ് MP അവതരിപ്പിക്കുന്ന ഹലോ സന്ദേശഗാനം, NJ ജോഷിലാൽ അവതരിപ്പിക്കുന്ന ഓർമ്മച്ചെപ്പ്, MS ആശയിലൂടെ എത്തുന്ന ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, ഇതെല്ലാം ഇഷ്ടമാണ്.
0: ദിലീപ് V മുഹമ്മദ് മൂവാറ്റുപുഴ അയച്ച സന്ദേശം, അധ്യാപക ദിനം, കാലഘട്ടത്തിന്റെ പ്രസക്തി, ഭാഷാ വിദഗ്ധൻ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ തയ്യാറാക്കിയ വാർത്താ വീക്ഷണം, അക്ഷരാർത്ഥത്തിൽ എക്കാലത്തും അധ്യാപക സമൂഹത്തിന്റെ പ്രസക്തി എന്തെന്ന് വിളിച്ചോതുന്നതായി. സർക്കാർ ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിലെ പോരായ്മകൾ അവതരിപ്പിച്ച പ്രഭാത ഭേരിയും, സൈബർ കാലഘട്ടത്തിൽ സ്ത്രീ സുരക്ഷ പോലെ ഗൗരവമുള്ള വിഷയങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ അവതരിപ്പിച്ച പ്രഭാത ഭേരിയും ശക്തമായിരുന്നു. വിവിധ രോഗങ്ങൾക്കുള്ള ഹോമിയോ ചികിത്സയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രകാശധാരയിൽ പലപ്പോഴായി പ്രക്ഷേപണം ചെയ്യുന്ന പ്രഭാഷണങ്ങൾ ഏറെ വിലപ്പെട്ടതാണ്. കൂർക്കമ്മലിയുടെ കാരണങ്ങളും ഹോമിയോ ചികിത്സയും എന്ന വിഷയത്തെ ആസ്പദമാക്കി 9-ാം തീയതിയിലെ പ്രകാശധാരയിൽ ഡോക്ടർ യഹിയ പറക്കവെട്ടി ചെയ്ത പ്രഭാഷണം അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. ഒരു പ്രദേശത്തിന്റെ വികസനത്തിന് റോഡുകളും ആവശ്യമെങ്കിൽ പാലങ്ങളും അത്യന്താപേക്ഷിതവും അനിവാര്യവുമാണെന്നിരിക്കെ പിന്നെ എന്തുകൊണ്ടാണ് ആലപ്പുഴ ജില്ലയിലെ എഴുപുന്ന പഞ്ചായത്തിലെ കാക്കത്തുരുത്ത് നിവാസികൾക്ക് ഇവ അന്യമാകുന്നത് എന്ന് ഉറക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രസ്തുത വിഷയം കൈകാര്യം ചെയ്ത പ്രഭാത ഭേരി വളരെയേറെ ഗൗരവമേറിയ ഒരു വിഷയത്തെയാണ് പൊതുജന സമക്ഷം അവതരിപ്പിച്ചത്. വിവിധ ദിവസങ്ങളിലെ സുഭാഷിതങ്ങൾ, ചിന്തോദ്ദീപകവും ഉഷമലരിയിൽ പ്രക്ഷേപണം ചെയ്ത കവിതകൾ ശ്രവണ സുഖം പകരുന്നതുമായിരുന്നു. അങ്ങനെ ഇന്ന് ശ്രോതാക്കൾ അയച്ച കത്തുകളും സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എഴുത്തുപെട്ടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കത്തുകൾ അയക്കുക. വിലാസം: എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 6950104.
1: ഇമെയിലിലൂടെ അഭിപ്രായങ്ങൾ അയക്കുന്നവർ AIRTVMPM@gmail.com എന്ന ഇമെയിലിലേക്ക് അയക്കുക.
0: ഇമെയിൽ ID ഒരിക്കൽ കൂടി പറയാം, AIRTVMPM@gmail.com. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
1: നമസ്കാരം.

0: ആകാശവാണി.
1: നിയമരംഗം. കേരള തണ്ണീർത്തട സംരക്ഷണ നിയമം 2008. ഈ വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് മഞ്ജു വി സംസാരിക്കുന്നു.
2: 1982 February 1 ഇന്ത്യയിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത്. കേരളത്തിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് August 12, 2008. ഇതൊരു സംസ്ഥാന നിയമമാണ്. കേരള സംസ്ഥാനത്ത് നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി അവ രൂപാന്തരപ്പെടുത്തുന്നതും പരിവർത്തനപ്പെടുത്തുന്നതും തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഉള്ള നിയമമായാണ് കേരള സർക്കാർ 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കൊണ്ടുവന്നത്. 1970 കേരളത്തിൽ ഉണ്ടായിരുന്ന 8.75 ലക്ഷം ഹെക്ടർ നെൽപ്പാടങ്ങളിൽ നല്ലൊരു ഭാഗവും നികത്തപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഈ നിയമം നടപ്പിലാക്കിയത്. ഈ നിയമം നടപ്പാക്കിയതു മുതൽ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായല്ലാതെ കേരളത്തിൽ നെൽവയലുകൾ നികത്തുന്നതോ രൂപാന്തരപ്പെടുത്തുന്നതോ അവയിൽ നിന്നും മണൽ വാരുന്നതും സമ്പൂർണമായി നിരോധിച്ചിരിക്കുന്നു. നെൽവയലിന്റെ പാരിസ്ഥിതിക സ്വഭാവത്തിന് മാറ്റം വരുത്താത്ത രീതിയിൽ ഇടവിളകൾ കൃഷി ചെയ്യുന്നതിനോ വയൽ സംരക്ഷണത്തിനായുള്ള പുറം ബണ്ടുകൾ നിർമ്മിക്കുന്നതിനോ എക്കലും ചെളിയും നീക്കം ചെയ്യുന്നതിനോ ഈ നിരോധനം തടസ്സമാകുന്നില്ല. കേരളത്തിൽ നിലനിന്നിരുന്ന 8.5 ലക്ഷത്തിലധികം ഹെക്ടർ നെൽവയലുകളിൽ 3/4 നികത്തപ്പെട്ട സ്ഥിതിവിശേഷം സംജാതമായ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നിയമനിർമ്മാണത്തിന് സർക്കാർ തീരുമാനിക്കുന്നത്. കർഷക തൊഴിലാളികൾക്കും ഗ്രാമീണ മേഖലയ്ക്കും ഊന്നൽ നൽകുന്നതിന് തരിശിട്ടിരിക്കുന്ന കൃഷിയോഗ്യമായ സ്ഥലങ്ങൾ നെൽവയലുകളാക്കി മാറ്റി കൃഷി ചെയ്യുന്നതിനു വേണ്ടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നത്. നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള പ്രാദേശിക നിരീക്ഷണ സമിതികൾക്കാണ്. അതാത് സ്ഥലത്തെ കൃഷി ഓഫീസർമാർ കൺവീനർ ആയിട്ടുള്ളതും പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർപേഴ്സണും വില്ലേജ് ഓഫീസറും പൊതുജനങ്ങളുടെ പ്രതിനിധികളായ 3 പേരും അംഗങ്ങളായിട്ടുള്ള ഒരു സമിതിയാണ് പ്രാദേശിക നിരീക്ഷണ സമിതി. അതാത് പ്രദേശത്തെ നെൽവയലുകളെ സംബന്ധിച്ച ഒരു ഡാറ്റാ ബാങ്ക് തയ്യാറാക്കുന്നതിനും ആ ഡാറ്റാ ബാങ്ക് തദ്ദേശ സ്വയംഭരണ സമിതിയെ കൊണ്ട് കേരള സർക്കാരിന്റെ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്നതിനും ഈ ഡാറ്റാ ബാങ്കിൽ നെൽവയലുകളായി രേഖപ്പെടുത്തിയിരിക്കുന്ന വസ്തുക്കൾ പിന്നീട് പരിവർത്തനം ചെയ്യപ്പെടാതിരിക്കാനും നിർദ്ദേശം നൽകുവാനുള്ള അധികാരം ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി അഥവാ പ്രാദേശിക നിരീക്ഷണ സമിതിക്കുണ്ട്. ഓരോ പഞ്ചായത്തിലെയും അല്ലെങ്കിൽ കോർപ്പറേഷനിലെയും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെയും നെൽകൃഷിക്ക് യോഗ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തി ആ സ്ഥലങ്ങളുടെ ഒരു കൃത്യമായ ലിസ്റ്റ് ഉണ്ടാക്കി അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരെ ഏൽപ്പിച്ച് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി ഈ നിയമപ്രകാരമുള്ള നടപടികൾ എല്ലാം നടക്കുന്നുണ്ട് എന്ന കൃത്യത വരുത്തേണ്ട ഉത്തരവാദിത്വം പ്രാദേശിക നിരീക്ഷണ സമിതികൾക്കാണ്. ആദ്യമായി ഒരു കരട് ഡാറ്റാ ബാങ്ക് അല്ലെങ്കിൽ നിലവിലുള്ള നെൽവയലുകളുടെ ഒരു ലിസ്റ്റ് പ്രാദേശിക നിരീക്ഷണ സമിതി തയ്യാറാക്കേണ്ടതുണ്ട്. തന്റെ വസ്തു തെറ്റായി ഉൾപ്പെട്ടു എന്ന് പരാതിയുണ്ട് എങ്കിൽ പ്രാദേശിക നിരീക്ഷണ സമിതിയോട് ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കണമെന്നു ആവശ്യപ്പെടാനുള്ള അവകാശം വസ്തുവിന്റെ ഉടമസ്ഥനുണ്ട്. ഡാറ്റാ ബാങ്ക് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് അതിൽ മാറ്റം വരുത്തുവാനുള്ള അധികാരം പ്രാദേശിക നിരീക്ഷണ സമിതിക്ക് ഉണ്ടായിരിക്കുന്നതല്ല. ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ ഡാറ്റാ ബാങ്കിനെ സംബന്ധിച്ച പരാതികൾ ഉണ്ടെങ്കിൽ വ്യക്തികൾക്ക് റവന്യൂ ഡിവിഷണൽ ഓഫീസർമാരെ സമീപിക്കാവുന്നതാണ്. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വസ്തുവിൽ വീട് വയ്ക്കുന്നതിനോ മറ്റു ചമയങ്ങൾ ഉണ്ടാക്കുന്നതിനോ പ്രാദേശിക നിരീക്ഷണ സമിതി വഴി മേലധികാരികൾക്ക് അപേക്ഷ നൽകേണ്ടതാണ്. നെൽവയലായോ തണ്ണീർത്തടമായോ രേഖപ്പെടുത്തിയ ഒരു വസ്തുവിൽ നിർമ്മാണങ്ങൾ നടത്തുവാനോ വ്യാപാരങ്ങൾ നടത്തുവാനോ പ്രാദേശിക ഭരണകൂടങ്ങൾ അനുമതി നൽകരുത് എന്ന് ഈ നിയമത്തിലെ 14 കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. ഒരു വസ്തു റവന്യൂ രേഖയിൽ നിലമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ആ വസ്തു ഉപയോഗിക്കുന്നതിനും ചില നിയന്ത്രണങ്ങളുണ്ട്.

കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2018 ഭേദഗതി ചെയ്തതു പ്രകാരം 27A എന്ന വകുപ്പ് പ്രകാരം ഒരു അപേക്ഷ റവന്യൂ ഡിവിഷണൽ ഓഫീസർക്ക് സമർപ്പിക്കുകയും റവന്യൂ ഡിവിഷണൽ ഓഫീസർ ആ അപേക്ഷ പരിഗണിച്ച് ആ വസ്തു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഉപയോഗം നടത്തുവാൻ ഉടമസ്ഥന് സാധിക്കുകയുള്ളൂ. റവന്യൂ ഡിവിഷണൽ ഓഫീസർ ആ അപേക്ഷ അതാത് കൃഷി ഓഫീസിലേക്ക് അയക്കുകയും കൃഷി ഓഫീസിൽ നിന്നുള്ള റിപ്പോർട്ട് ലഭ്യമായതിനുശേഷം ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്ന ഫീസ് അടച്ച് മാത്രമേ ഈ വസ്തു മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ. 25 സെന്റ് വരെയുള്ള വസ്തുവിന് ഇപ്പോഴത്തെ നിയമപ്രകാരം സൗജന്യമായി സെക്ഷൻ 27A വകുപ്പ് പ്രകാരമുള്ള അപേക്ഷ അനുവദിക്കാവുന്നതാണ്. 1 ഏക്കർ വരെയുള്ള വസ്തുവിൽ ന്യായവിലയുടെ 10% സർക്കാരിലേക്ക് അടച്ചാൽ മാത്രമേ അപേക്ഷ അനുവദിക്കുവാൻ സാധിക്കുകയുള്ളൂ. 1 ഏക്കറിന് മുകളിലുള്ള വസ്തുവാണ് എങ്കിൽ ന്യായവിലയുടെ 20% അടയ്ക്കേണ്ടതാണ്. ഗവൺമെന്റിലേക്കുള്ള ഫീസ് അടച്ചതിനുശേഷം BTR അഥവാ ബേസിക് ടാക്സ് രജിസ്റ്റർ എന്ന രേഖയിൽ നിലമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിനു പകരമായി പുരയിടം എന്നോ ഗാർഡൻ ലാൻഡ് എന്നോ രേഖപ്പെടുത്തി ഈ വസ്തു പൂർണ്ണമായി ഉപയോഗിക്കുവാൻ കഴിയുന്ന രീതിയിൽ ഉടമസ്ഥന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതാണ്. 2018 നെൽവയൽ നീർത്തട സംരക്ഷണ നിയമപ്രകാരം ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത ഭൂമിക്ക് സർക്കാരിലേക്ക് നിശ്ചിത ഫീസുകെട്ടി ആ വസ്തു ഉടമസ്ഥർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാനും വ്യാപാരങ്ങൾ നടത്തുവാനും ഉപയോഗിക്കാം എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഈ വ്യവസ്ഥ പ്രകാരമാണ് നേരത്തെ സൂചിപ്പിച്ച പ്രകാരമുള്ള അപേക്ഷകൾ റവന്യൂ ഡിവിഷണൽ ഓഫീസർക്ക് സമർപ്പിക്കേണ്ടത്. റവന്യൂ ഡിവിഷണൽ ഓഫീസർ ഈ അപേക്ഷകൾ അനുവദിച്ചാൽ നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള ഫീസ് ഗവൺമെന്റിൽ അടച്ചുകൊണ്ട് ഈ നിയമത്തിന്റെ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി വസ്തു ഉടമസ്ഥന് പൂർണ്ണമായി ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ പൊതുകാര്യങ്ങൾക്കായി ഡാറ്റാ ബാങ്കിൽ നെൽവയൽ എന്ന് രേഖപ്പെടുത്തിയ വസ്തു ചില നിയന്ത്രണങ്ങളോടുകൂടി ഉപയോഗിക്കാനും സാധിക്കും. റവന്യൂ ഡിവിഷണൽ ഓഫീസർ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ജില്ലാ കളക്ടർ മുമ്പാകെ ഒരു അപ്പീൽ സമർപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥയും ഈ നിയമത്തിലുണ്ട്. ഏതൊരാൾക്കും സർക്കാരിൽ ഒരു റിവിഷൻ ഹർജി ഫയൽ ചെയ്ത് ജില്ലാ കളക്ടറുടെ തീരുമാനം അസ്ഥിരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടാവുന്നതാണ്. ഡാറ്റാ ബാങ്കിൽ നെൽവയലായിരിക്കുന്ന ഒരു വസ്തു രൂപാന്തരപ്പെടുത്തുകയോ പരിവർത്തനം ചെയ്യുകയോ ചെയ്താൽ കർശന നടപടികൾ എടുക്കാനുള്ള അധികാരം റവന്യൂ ഡിവിഷണൽ ഓഫീസർമാർക്കും മേലധികാരികൾക്കുമുണ്ട്. ഈ നിയമപ്രകാരം ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്കെതിരെ ക്രിമിനൽ നടപടികളും എടുക്കാവുന്നതാണ്. കൃഷിയോഗ്യമായിട്ടും കൃഷി ചെയ്യാതെ തരിശിട്ടിരിക്കുകയാണെങ്കിൽ പ്രാദേശികതല നിരീക്ഷണ സമിതിക്ക് ഗ്രാമപഞ്ചായത്ത് വഴി നെൽകൃഷി ചെയ്യുവാൻ വസ്തുവിന്റെ ഉടമസ്ഥനോട് ആവശ്യപ്പെടാവുന്നതും ഉടമസ്ഥൻ നിരാകരിക്കുകയാണ് എങ്കിൽ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ഉടമസ്ഥന്റെ സമ്മതം പോലുമില്ലാതെ കൃഷി ചെയ്യുന്നതിനുള്ള വ്യവസ്ഥ പോലും ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2008 മുൻപ് അനധികൃതമായി നികത്തിയ നിലങ്ങൾ കൂടി നിയന്ത്രിക്കാനുള്ള വ്യവസ്ഥ 2018 നിയമത്തിൽ ഉണ്ട്. 27C വകുപ്പിൽ റവന്യൂ രേഖകളിൽ തിരുത്തുവരുത്താനുള്ള വ്യവസ്ഥ കേരള ലാൻഡ് ടാക്സ് ആക്ടിന് വിരുദ്ധമാണ്. ഭൂമിയുടെ തരംമാറ്റം സംബന്ധിച്ച നടപടിക്രമങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമികൾ റവന്യൂ രേഖകളിൽ നിലമെന്നത് മാറ്റി സ്വഭാവ വ്യതിയാനം വരുത്തിയ പുരയിടം എന്നാക്കി മാറ്റുന്നതിന് റവന്യൂ ഡിവിഷണൽ ഓഫീസർക്കും സബ് കളക്ടർക്കും അധികാരം നൽകിയിട്ടുണ്ട്. ആവശ്യമായ രേഖകൾ സഹിതം ഓൺലൈനായി ഫോം നമ്പർ 6 അപേക്ഷ നൽകണം. വില്ലേജ് ഓഫീസ് തലത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുന്ന മുറയ്ക്ക് ഭൂമിയുടെ തരംമാറ്റൽ ഉത്തരവ് ലഭിക്കും. ഡാറ്റാ ബാങ്ക് തയ്യാറാക്കിയതിലെ പിഴവുമൂലം കൃഷിയോഗ്യമല്ലാത്ത ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണെങ്കിൽ ഫോം നമ്പർ 5 ഓൺലൈനായി തിരുത്തൽ അപേക്ഷ നൽകിയാൽ മതിയാകുന്നതാണ്. സാധാരണഗതിയിൽ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയിൽ നിർമ്മാണ അനുമതി ലഭിക്കില്ല. എന്നാൽ ഒരാൾക്ക് 2008 മുൻപ് മുതൽ കൈവശമുള്ള ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണെങ്കിൽ പോലും മറ്റെങ്ങും സ്വന്തമായി കരഭൂമി ഇല്ലാത്ത പക്ഷം പഞ്ചായത്തുകളിൽ 10 സെന്റും നഗരസഭകളിൽ 5 സെന്റും ഭൂമി നികത്തി വീട് വയ്ക്കുവാൻ അനുമതി ലഭിക്കും. ഇങ്ങനെ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ വിസ്തീർണത്തിന് പരിധിയില്ല. എന്നാൽ വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമിയാണെങ്കിൽ പഞ്ചായത്ത് പരിധിയിൽ 1289 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടോ നഗരസഭയുടെ പരിധിയിൽ

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയ ഗാനം, രചന കൈതപ്രം, സംഗീതം ജോൺസൺ, ചിത്രം കല്യാണ സൗഗന്ധികം.

വെള്ളരിപ്രാവിൻ്റെ ചങ്ങാതി എന്ന ചിത്രത്തിന് വേണ്ടി പൂർണശ്രീ പാടിയ ഗാനം കേൾക്കാം. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം മോഹൻ സിതാര.

യേശുദാസും സുജാതയും പാടിയ ഗാനം ചിത്രം മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും. രചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: വിധു പ്രതാപും മഹാദേവനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം സദാനന്ദന്റെ സമയം. രചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചതാണല്ലോ. ആണോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ താങ്ക് യു.
0: ഹലോ,
1: നിന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
0: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
3: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയയ്ക്കാം. നമ്പർ
3: 8281420305.
0: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ, 10 മണിക്ക്.

എല്ലാവർക്കും ഇന്നത്തെ ബാലലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് പരിപാടികളുമായി നമ്മളോടൊപ്പമുള്ളത് തിരുവനന്തപുരം ശ്രീകാര്യം ലോയോള സ്കൂളിലെ കൂട്ടുകാരാണ്. ആദ്യം ഒരു ശാസ്ത്രീയ സംഗീതമാണ്, പാടുന്നത് നീരദാർ.

0: ഇനി ഒരു മോണോ ആക്ട് ആയാലോ. മോണോ ആക്ട് അവതരിപ്പിക്കുന്നത് മിലന അഥർവ.
1: എന്താ അപ്പൂട്ട നീ ചെയ്യുന്നത്? ആ മുത്തശ്ശ, ഞാൻ കളിക്കുക. മുത്തശ്ശന് എന്നോടൊപ്പം കളിക്കാൻ വരുമോ? വാ മുത്തശ്ശ, അപ്പൂട്ട ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അപ്പൂട്ടൻ്റെ കൂടെ കളിക്കാൻ വേറെ ആരും ഇല്ലല്ലോ. വാ മുത്തശ്ശന് വയസ്സായില്ലേ? മോൻ ഒരു കാര്യം ചെയ്, സ്കൂളിൽ പഠിപ്പിച്ച് ഒരു പാട്ട് പാടിക്കേ. അമ്പിളി മാമ പോകരുത്, ആമ്പൽ പൂക്കൾ വിരിഞ്ഞല്ലോ.

0: അല്ല. ഹാ, കൊള്ളാം കൊള്ളാം. മിടുക്കൻ മോൻ, വലിയൊരു പാട്ടുകാരനാകണം. അതൊന്നും എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടായില്ല മുത്തശ്ശ. എപ്പോഴും വഴക്ക് പറയാനേ നേരമുള്ളൂ. അച്ഛൻ എവിടെ പോയി മുത്തശ്ശ? അമ്മ എന്തിനാ വേറൊരാളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നേ? അയാൾക്കാണേ എന്നെ കണ്ടൂടാ, എപ്പോഴും എന്നെ തല്ലും. എന്താടാ നീ ഇവിടെ നിൽക്കുന്നേ? നിനക്കകത്തൊന്നും പോയിരുന്നൂടെ? അത് അത് ഞാൻ വെറുതെ. എന്താ വിനോദ്, എന്താ പ്രശ്നം? ഇവൻ നിന്നെ ശല്യം ചെയ്യുന്നു. എനിക്കാണ് ഇവനെ കാണുന്നതേ കലിയ. വിളിച്ചോണ്ട് അകത്തെങ്ങാനും പോ. അമ്മ അമ്മ, ഞാൻ ഒന്നും ചെയ്തില്ല അമ്മ, ഞാൻ ഒന്നും ചെയ്തില്ല. എടാ ചെറുക്കാ നിന്നെ ഞാൻ വിട്ടേക്ക്. വിനോദ്, ഇവനുള്ളത് ഞാൻ കൊടുക്കാം. ഇവൻ ഒരു തുള്ളി വെള്ളം പോലും കിട്ടില്ല. വാടാകത്തേക്ക്. ആ സേട്ടാ പറഞ്ഞ സാധനം എത്തിയിട്ടുണ്ട്. പൈസ ജാസ്തിയാണ്. പൈസ എത്രയും കുഴപ്പമില്ല, എനിക്ക് ആ ലഹരി സാധനം കിട്ടിയാൽ മതി. സേട്ടിപ്പ എൻ്റെ കൂടെ പോരെ. ആ നീ നിൽക്ക്, ഡാപ്പു ഇങ്ങോട്ട് വാടാ. നീ ഇവനെ കണ്ടില്ലേ? ഇവന് കാശിന് പ്രയോജനമില്ല. ഇവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് നീങ്ങിക്കടാ. ആ എന്റെ കൈ, എന്റെ കൈ ഒടിക്കല്ലേ. ആ ആ, അവന്റെ ഒരു കൈ മിണ്ടാ, അകത്തെങ്ങാനും പോടാ. ഇവനെ ഞാൻ എടുത്തോളാം സേട്ടാ. ഇവനെ കയറ്റി അയച്ചാ നല്ല പൈസ കിട്ടും. ഇപ്പം പിള്ളേർക്കൊക്കെ നല്ല ഡിമാൻഡ് അല്ലേ. സേട്ട ഇപ്പൊ എന്നിവിടെ പോരെ. ആ കൈ വേദനിക്കുന്നു മുത്തശ്ശ. 4 ആഴ്ച പ്ലാസ്റ്റർ ഉണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. ആ ദുഷ്ടൻ എന്റെ കൊച്ചിന്റെ കൈയൊടിച്ചു. ഇതാരോടാ പറയുക എന്റെ ഈശ്വര. എനിക്ക് എനിക്ക് ആളെ പേടിയ മുത്തശ്ശ. അമ്മയ്ക്കാണേ ഇപ്പം എന്നെ വേണ്ട. അയാൾ വരുന്നു മുത്തശ്ശ. കൊച്ചിന്റെ അച്ഛനൊരു ആ ഒടിഞ്ഞ കൈയും തൂക്കി നീ ഇവിടെ നിന്ന. ഇപ്പം നിന്നെ കൊണ്ടുപോ, ബംഗാളി ബാബു വരും. അപ്പൊ നീ പൊയ്ക്കോർണം കേട്ടാടാ. ഇല്ല ഞാൻ പോവില്ല, എനിക്ക് പേടിയാ. എടാ ചെറുക്കാ നിന്നെ ഞാൻ അടിക്കല്ലേ, അടിക്കല്ലേ, ആ അടിക്കല്ലേ, അടിക്കല്ലേ, ആ ആ. എടോ ആ ചവിട്ടല്ലേ. ആ അമ്മേ, ഓടിവാ അമ്മേ. മുത്തശ്ശ രക്ഷിക്കു മുത്തശ്ശ. അമ്മേ രക്ഷിക്കു അമ്മേ. അപ്പൂട്ട ഇപ്പൊ മരിക്കും അമ്മേ. മുത്തശ്ശ ഓടിവാ മുത്തശ്ശ. അപ്പൂട്ടന് വേറെ ആരും ഇല്ല മുത്തശ്ശ, ഓടിവാ. ആ
1: പ്രിയപ്പെട്ടവരെ, ഇതുപോലെ പീഡനമേറ്റുവാങ്ങി മരണപ്പെടുന്ന അനേകം ബാല്യങ്ങൾ നമുക്ക് ചുറ്റിനുമുണ്ട്. നമുക്ക് അവരുടെ സംരക്ഷകർ ആവാം.
2: വയലിൻ വാദനമാണ് അടുത്തത്. അവതരിപ്പിക്കുന്നത് പ്രണവ് പി നായർ.

0: ഒരു കവിതയായാലോ. കവിത ആലപിക്കുന്നത് എം പി ആദിദേവ്.
1: മലയാള കവിതയിലെ വിപ്ലവാത്മകവും മാനവികവുമായ ശബ്ദങ്ങളിൽ പ്രമുഖനായ കവിയാണ് ശ്രീ വയലാർ രാമവർമ്മ. അദ്ദേഹത്തിന്റെ താടക എന്ന ദ്രാവിഡ രാജകുമാരി എന്ന കവിതയിലെ ഏതാനും ചില വരികളാണ് ഞാനിന്നിവിടെ ചൊല്ലാൻ പോകുന്നത്.

തെളിച്ചിട്ട സഞ്ചാര വീതിയിൽ കണ്ടു ശ്രീരാമനെ. താമരച്ചോലകൾക്കക്കരെ

ശിക്ഷയുണ്ടാക്കാതെ അനങ്ങാതെ ഓട്ടുവളകൾ കിലുങ്ങാതെ ഏകയായി ദാശരഥി തന്നരികത്തു അനുരാഗദാഹപരവശയായി വന്നു താടക. മുത്തുകിലുങ്ങും സ്വരവുമായി ചോദിച്ചു മുഗ്ധാനുരാഗ വിവശയായി താടക. ആര്യവംശത്തിനടിയറവയ്ക്കുമോ

കൊടി യജ്ഞകുണ്ഠത്തിനരികിൽ വിശ്വാമിത്ര ഗർജനം കേട്ടു നടുങ്ങി വിന്ധ്യാടവി. യജ്ഞകുണ്ഠത്തിനരികിൽ വിശ്വ

0: ഇനിയൊരു കഥയുമായെത്തുന്നു മേഘരൂപൻ ബി.
1: ഞാൻ എഴുതിയ ഒരു കഥയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. കഥയുടെ പേര് ചായ. രാവിലെ എന്നും ഒരേ സമയത്ത് അച്ഛൻ ചായയുണ്ടാക്കും. മോനെ ചായ. അച്ഛന്റെ ഈ വിളി കേട്ടാണ് അവൻ എല്ലാ ദിവസവും ഉണർന്നിരുന്നത്. വർഷങ്ങൾ കടന്നുപോയി. മകൻ പഠിച്ച് ഒരു വലിയ ജോലി കിട്ടി. അവന്റെ ജോലി തിരക്കുകൾക്കിടയിൽ അവന് വീട്ടിലേക്ക് വിളിക്കാൻ സമയം കുറവായിരുന്നു. ഒരു ദിവസം അച്ഛൻ വിളിച്ചു, മോനെ നിന്നെ കാണാനില്ലല്ലോ, എപ്പോഴാ ഇങ്ങോട്ടേക്ക് വരുന്നത്? അച്ഛാ ഇപ്പോൾ കുറച്ച് തിരക്കാണ്, അടുത്ത ആഴ്ച ഞാൻ വരാൻ നോക്കാം. അത് അവരുടെ അവസാനത്തെ ഫോൺ കോൾ ആയിരുന്നു എന്ന് രണ്ടുപേരും അറിഞ്ഞിരുന്നില്ല. അടുത്ത ദിവസം അച്ഛൻ മരിച്ചു. കർമ്മങ്ങൾ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അടുക്കളയിൽ ഒരു പഴയ സ്റ്റീൽ ഗ്ലാസ് അവൻ കണ്ടു. അവൻ ആ ഗ്ലാസ് കയ്യിലെടുത്തപ്പോൾ തന്നെ അവന്റെ കണ്ണുകളും നിറഞ്ഞു. അപ്പോഴാണ് അവന് മനസ്സിലായത്, അച്ഛൻ എല്ലാ ദിവസവും വിളിച്ചിരുന്നത് ചായ കുടിക്കാൻ വേണ്ടിയല്ലായിരുന്നു, മകനോട് അടുത്തിരുന്ന് സംസാരിക്കാൻ കൂടെയായിരുന്നു. അന്നു മുതൽ അമ്മ വിളിക്കുമ്പോഴൊന്നും അവൻ തിരക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല. കാരണം എല്ലാ കാര്യങ്ങൾക്കും മറ്റൊരു ദിവസം ഉണ്ടാകില്ല.
0: അടുത്തത് ദാവൂദ് സമീറിന്റെ ഗിറ്റാർ വാദനമാണ്.

ബാലലോകത്തിൽ ഇന്ന് അവസാനമായി ഒരു സംഘഗാനമാണ്. ധൻവന്ത് രജിത്, റയൻ എൻലിയോ, നവനീത് കൃഷ്ണൻ എച്ച്, എയ്ഡൻ ടോം ഡെന്നി, ശ്രേയൻ എം നായർ, പ്രണവ് പി നായർ, ജോയൽ സജിത് സിംസൺ എന്നിവരാണ് പാടുന്നത്.

ഇന്നത്തെ ബാലലോകം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇന്ന് പരിപാടികളുമായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ശ്രീകാര്യം ലോയോള സ്കൂളിലെ കൂട്ടുകാരാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം.

0: മൂത്രത്തിന്റെ അളവിൽ പെട്ടെന്നുണ്ടാകുന്ന വ്യതിയാനം ശ്രദ്ധിക്കേണ്ടതുണ്ടോ? വൃക്കകളുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ശാസ്ത്രി WJ സംസാരിക്കുന്നു.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
4: ജവഹർലാൽ നെഹ്റുവിന്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
1: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
5: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

നിർമ്മല. അന്നുവരെ നടീനടന്മാർ പാട്ടുപാടി അഭിനയിച്ചിരുന്നുവെങ്കിൽ നിർമ്മലയിൽ ഗായകർ പാടിയ ഗാനങ്ങൾക്കൊത്ത് നടീനടന്മാർ ചുണ്ടനക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആദ്യമായി പാടിയത് തൃപ്പൂണിത്തുറ കൃഷ്ണറാവു ഗോവിന്ദറാവു എന്ന ടി കെ ഗോവിന്ദറാവു, മലയാളത്തിലെ ആദ്യ പിന്നണി ഗായകൻ, കർണാടക സംഗീതത്തിൽ സ്വന്തമായി ഒരിടം നേടിയ ഗായകൻ, സംഗീത ഗവേഷകൻ. 1929 ഏപ്രിൽ മാസം 1-ാം തീയതി തൃപ്പൂണിത്തുറയിൽ ജനനം. ചെമ്പൈ, മുസിരി തുടങ്ങിയവരുടെ മേൽനോട്ടത്തിൽ സംഗീതാഭ്യസനം. ഈ ഗുരുക്കന്മാരുടെ സ്വാധീനമാണ് സംഗീതത്തെ എല്ലാ അർത്ഥത്തിലും ഉപാസിക്കുവാൻ ഗോവിന്ദറാവുവിന് പ്രേരകമായത്. പഠനാനന്തരം ആകാശവാണിയുടെ ഡൽഹി നിലയത്തിൽ ഉദ്യോഗം. പൊതുവേദിയേക്കാൾ ഗോവിന്ദറാവുവിന് പ്രിയം സംഗീതസാഗരത്തിലെ മുത്തുകൾ തേടുന്നതിലായിരുന്നു. അപൂർവ കൃതികൾ കണ്ടെത്തുക, ചിട്ടപ്പെടുത്തുക, പ്രചാരം നൽകുക, ഇതൊക്കെ സ്വന്തം നിയോഗമായി കരുതിയ ഗവേഷകൻ. ത്രിമൂർത്തികളുടെ കൃതികൾ അർത്ഥം വ്യാഖ്യാനിച്ച് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി. സ്വാതി തിരുനാളിൻ്റെ 400-ഓളം കൃതികൾ പ്രസിദ്ധപ്പെടുത്തി. അർത്ഥമറിഞ്ഞ് പാടുമ്പോഴേ കൃതിയുടെ അന്തസ്സത്ത ഉൾക്കൊള്ളാൻ കഴിയൂ എന്നദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അതിനുവേണ്ടിയാണ് ജീവിതം സംഗീത ഗവേഷണത്തിന് സമർപ്പിച്ചത്. സംഗീതവേദിയുടെ പകട്ടിനും പ്രശസ്തിക്കും അപ്പുറം സംഗീതത്തെ അർത്ഥവത്താക്കുന്ന മറ്റു പല ഘടകങ്ങൾ കൂടിയുണ്ട് എന്ന് കരുതുകയും സ്വയം സമർപ്പിക്കുകയും ചെയ്ത ടി കെ ഗോവിന്ദറാവു 2011 സെപ്റ്റംബർ മാസം 11-ാം തീയതി ഓർമ്മയായി. ഇന്നീ പരിപാടിയിൽ ടി കെ ഗോവിന്ദറാവു പാടിയ കൃതികൾ: ബി ശശികുമാർ വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം, തിരുവനന്തപുരം വി കാർത്തികേയൻ ഖടം. ആദ്യം യമുനാ കല്യാണി രാഗത്തിൽ ത്യാഗരാജകൃതി, വിധിചക്ര തുലകു എന്ന് തുടങ്ങുന്നു ആദിതാളം.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ കേരള ഹിന്ദി പ്രചാര സഭയുടെ സെക്രട്ടറിയും കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദി ഉപദേശക സമിതി അംഗവുമായ അഡ്വക്കേറ്റ് ബി മധു പങ്കെടുക്കുന്നു.
1: ബി എസ് സി അല്ലെങ്കിൽ എക്കണോമിക്സോ ഹിസ്റ്ററി ഏത് ഐച്ഛിക വിഷയം എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ ഹിന്ദി പഠിച്ച് സാഹിത്യാചാര്യം പാസ്സായിട്ടുള്ളവർക്ക് നേരിട്ട് ഇവിടുന്ന് ബി എഡ് കഴിഞ്ഞിറങ്ങിയാൽ അവർക്ക് അധ്യാപക ജോലി കയറാം.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: സമയം 12 മണി.
1: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ ലേഖ ആർ നായർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ശ്രീ ശിവശൈലം ശിരസിൽ ചൂടി ശ്രീവാഴും ക്ഷേത്രമെന്റെ ജന്മഭൂമി. ഗാനമെഴുതിയത് വടക്കേക്കര മാസ്റ്റർ. സംഗീതം നൽകിയത് ഒ വി റാഫേൽ.

അടുത്തകാലം രാമായണ കിളിപ്പെണ്ണി, നീയൊരു ദേവദൂതികയല്ലയോ. ഗാനത്തിന് സംഗീതം നൽകിയത് പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

ഒരു പാട്ടുകൂടി ഞാൻ പാടിടാം, ഈ വർണ്ണ യവനിക എൻ മുൻപിൽ വീഴും മുൻപേ. ഗാനമെഴുതിയത് രവികുമാർ, സംഗീതം നൽകിയത് ചിതറ എസ് ദിലീപ് കുമാർ.

അവസാനമായി അന്നത്തോണി പൂന്തോണി എന്ന ഗാനം കേൾക്കാം. ഗാനം എഴുതിയത് ബിജു തിരുമല, സംഗീതം നൽകിയത് MG രാധാകൃഷ്ണൻ.

0: വടക്കേക്കര മാസ്റ്റർ രവികുമാർ, ഉമ്മന്നൂർ സോമനാഥ്, ബിജു തിരുമല എന്നിവരുടെ വരികൾക്ക് ഒ വി റാഫേൽ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, ചിതറ എസ് ദിലീപ് കുമാർ, എം ജി രാധാകൃഷ്ണൻ എന്നിവർ സംഗീതം നൽകി. ലേഖ ആർ നായർ പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.
1: ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. പ്രതിരോധശേഷി, നൂതനാശയം, സഹകരണം, സുസ്ഥിരത തുടങ്ങിയ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അംഗരാജ്യങ്ങളുടെ ചർച്ച ബ്രിക്സ് ഉച്ചകോടിയിൽ പുരോഗമിക്കുന്നു. മഹാമാരികളും കാലാവസ്ഥാ ദുരന്തങ്ങളും അടക്കമുള്ള വെല്ലുവിളികൾ അതിജീവിക്കുന്നതിന് ബ്രിക്സ്

പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 ദിവസത്തെ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കോഴിക്കോട്ടെത്തും. വർദ്ധിച്ച വൈദ്യുതി ഉപയോഗവും അധിക ഊർജ്ജ ആവശ്യകതയും കണക്കിലെടുത്ത് പുതിയ ഊർജ്ജ നയം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ.

0: പ്രതിരോധശേഷി, നൂതനാശയം, സഹകരണം, സുസ്ഥിരത, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആഗോള വളർച്ചയ്ക്കായി ഭാവി രൂപപ്പെടുത്തൽ എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. ബ്രിക്സ് അംഗരാജ്യങ്ങളും പങ്കാളിത്ത രാജ്യങ്ങളും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. സമ്മേളനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കസാഖിസ്ഥാൻ, ഫിലിപ്പൈൻസ്, ഈജിപ്ത്, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി എന്നീ രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ രാജ്യങ്ങൾ ന്യൂഡൽഹി പ്രഖ്യാപനം 2026 അംഗീകരിച്ചതിനോടൊപ്പം അന്താരാഷ്ട്ര തർക്കങ്ങളിൽ ചർച്ചകളിലൂടെ പരിഹാരം, പശ്ചിമേഷ്യൻ സംഘർഷം എന്നീ വിഷയങ്ങളിലും വിശദമായ ചർച്ചകൾ നടന്നു. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച ബ്രിക്സ് നേതാക്കൾ ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണമെന്നും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പ്രതിസന്ധികൾ പ്രത്യേക മേഖലയിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്ന് മഹാമാരികളും കാലാവസ്ഥാ ദുരന്തങ്ങളും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും തെളിയിച്ചിട്ടുള്ളതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിയുടെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വെല്ലുവിളികൾ അതിജീവിക്കുന്നതിനുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ബ്രിക്സ് രാജ്യങ്ങൾ പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചെറുകിട സംരംഭങ്ങളെ വിജ്ഞാനം, സാമ്പത്തികം, നൂതന വിപണികൾ എന്നിവയുമായി ബന്ധിപ്പിക്കാൻ ബ്രിക്സ് MSME സഹകരണ പോർട്ടൽ സ്ഥാപിക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതി നിർദ്ദേശിച്ചതായും ശ്രീ മോദി പറഞ്ഞു. ബ്രിക്സ് പങ്കാളിത്ത രാജ്യങ്ങളിലെ നേതാക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹുങ്, സൌദി അറേബ്യൻ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ, യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗ്യൂട്ടറസ് ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് പ്രധാനമന്ത്രി ഇന്ന് സ്വാഗതം ചെയ്തത്. 2026 ബ്രിക്സ് ഉച്ചകോടിയിൽ അംഗീകരിക്കപ്പെട്ട ന്യൂഡൽഹി പ്രഖ്യാപനത്തെ പ്രകീർത്തിച്ച് ലോകാരോഗ്യ സംഘടന, സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ, പ്രതിരോധ കർമ്മ പരിപാടികൾ തുടങ്ങിയവയിൽ രാജ്യങ്ങൾ എത്തിച്ചേർന്ന ധാരണ മാതൃകാപരമാണെന്നും ആരോഗ്യ സംഘടന സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബ്രിക്സ് ഉച്ചകോടിയിൽ ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ സമവായമുണ്ടായതിൽ ഇന്ത്യയുടെ അധ്യക്ഷ പദവിക്ക് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് വിദേശകാര്യമന്ത്രാലയം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ വിവിധ തലങ്ങളിൽ നടന്ന ഒരു വർഷം നീണ്ട ചർച്ചകളുടെയും ഇടപെടലുകളുടെയും ഫലമായാണ് സമവായമുണ്ടായതെന്നും മന്ത്രാലയം അറിയിച്ചു. 5 ദിവസത്തെ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കോഴിക്കോട്ടെത്തും. വിമാനത്താവളത്തിൽ വൈകിട്ട് മന്ത്രി ടി സിദ്ദിഖ് അദ്ദേഹത്തെ സ്വീകരിക്കും. തുടർന്ന് കോഴിക്കോട് മർക്കസ് ക്യാമ്പസ് അദ്ദേഹം സന്ദർശിക്കും. സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. മുഖ്യമന്ത്രി, ഗവർണർ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സമഗ്രമായ വൈദ്യുതി നയവും പവർ മാനേജ്മെന്റും രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊച്ചിയിൽ കൊറൻ എനർജി എക്സ്പോ 2026 എനർജി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വർദ്ധിച്ച വൈദ്യുതി ഉപയോഗവും അധിക ഊർജ്ജ ആവശ്യകതയും കണക്കിലെടുത്ത് ഒക്ടോബറിൽ പുതിയ ഊർജ്ജ നയം കൊണ്ടുവരും. 2030-31 ആവശ്യകത കണക്കിലെടുത്ത് ആധുനിക വൈദ്യുതി നയം നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 1,105 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 51,59,000 ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എത്തിക്കാൻ കഴിഞ്ഞു. കൂടാതെ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് കുടിശ്ശിക തീർപ്പാക്കാനും ജീവനക്കാരുടെ ഓണം ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനും കഴിഞ്ഞതായും ശ്രീ സതീശൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്തെ 108 ആംബുലൻസ് സർവീസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന സമരങ്ങൾക്കെതിരെ കടുത്ത നടപടിയെടുക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. പണിമുടക്കുകൾ ഒഴിവാക്കാൻ എസൻഷ്യൽ സർവീസസ് മെയിൻ്റനൻസ് ആക്ട് പ്രയോഗിക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീ മുരളീധരൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്തയച്ചു. 108 ആംബുലൻസ് ജീവനക്കാരുടെ യൂണിയൻ 2025-26 വർഷത്തെ ബോണസ് സംബന്ധിച്ച് ഈ മാസം 17 മുതൽ പ്രഖ്യാപിച്ച 24 മണിക്കൂർ പണിമുടക്കിന്റെ പശ്ചാത്തലത്തിലാണ് അടിയന്തര ഇടപെടൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ദീർഘായുസ്സിനൊപ്പം ആരോഗ്യകരമായ ജീവിതത്തിനും പദ്ധതി വേണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊച്ചിയിൽ ഇന്ത്യൻ കോളേജ് ഓഫ് കാർഡിയോളജിയുടെ 33-ാമത് ദേശീയ സമ്മേളനമായ ICC കോൺ 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചികിത്സയ്ക്കൊപ്പം രോഗപ്രതിരോധത്തിനും ഹൃദ്രോഗം നേരത്തെ കണ്ടെത്തുന്നതിനും കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനിലെ വനമേഖലകളിൽ 4 ദിവസമായി നടന്ന സർവേയിൽ 54 ഇനം ഉഭയജീവികളെയും 52 ഇനം ഉരകജീവികളെയും കണ്ടെത്തി. വംശനാശ ഭീഷണി നേരിടുന്നതും പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്നതുമായ നിരവധി അപൂർവ ജീവിവർഗ്ഗങ്ങൾ സർവേയിൽ അടയാളപ്പെടുത്തപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ഇരവികുളം ദേശീയോദ്യാനം, ആനമുടി ശോല, പാമ്പാടും ശോല, മതികെട്ടാൻ ശോല, കുറിഞ്ഞിമല സങ്കേതം എന്നിവിടങ്ങളിലായിരുന്നു 4 ദിവസത്തെ സർവേ. IUCN ന്റെ റെഡ്

0: ഒറ്റ ബുക്കിൽ ഇടം പിടിച്ച 36 അപൂർവ തവളകളെ കണ്ടെത്തിയിട്ടുണ്ട്. ഉരക വിഭാഗത്തിൽ 52 ഇനങ്ങളെയാണ് കണ്ടെത്തിയത്. ഇതിൽ 38 പശ്ചിമഘട്ടത്തിൽ മാത്രം കണ്ടുവരുന്നവയും 9 റെഡ് ഡാറ്റാ ബുക്കിൽ ഇടം പിടിച്ചവയുമാണ്. 2022 നടന്ന മുൻ സർവേയിൽ 52 ഉഭയജീവികളെയും 47 ഉരകജീവികളെയുമായിരുന്നു കണ്ടെത്തിയിരുന്നത്. അതിനേക്കാൾ വർധനവാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. വനം വന്യജീവി വകുപ്പും ആരണ്യകം നേച്ചർ ഫൗണ്ടേഷനും സംയുക്തമായാണ് ഈ പഠനം സംഘടിപ്പിച്ചത്.
1: സമൂഹ മാധ്യമങ്ങളിലൂടെയും SMS വ്യാജ വെബ്സൈറ്റുകൾ എന്നിവ വഴിയും വ്യാജ വായ്പാ വാഗ്ദാനങ്ങൾ നൽകി പണം തട്ടുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസിന്റെ മുന്നറിയിപ്പ്. അംഗീകൃത ആപ്പുകൾ എന്ന വ്യാജേന അയച്ചു നൽകുന്ന APK ഫയലുകൾ വഴിയാണ് തട്ടിപ്പുകൾ നടത്തുന്നതെന്നും വ്യക്തിഗത ബാങ്ക് വിവരങ്ങൾ അപരിചിതരുമായി പങ്കുവയ്ക്കരുതെന്നും അധികൃതർ നിർദ്ദേശിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകർക്കായി ഒഡീഷയിലേക്ക് സംഘടിപ്പിക്കുന്ന മാധ്യമ പര്യടനം ആരംഭിച്ചു. 6 പര്യടനത്തിൽ 10 മാധ്യമ പ്രവർത്തകർ പങ്കെടുക്കും. PIB ഡെപ്യൂട്ടി ഡയറക്ടർ ആതിര തമ്പി, ഇൻഫർമേഷൻ അസിസ്റ്റന്റ് നിഖിത AS എന്നിവർ മാധ്യമ സംഘത്തെ അനുഗമിക്കും. ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള പ്രവൃത്തികൾക്ക് പൊതുമരാമത്ത് വകുപ്പിന് സംസ്ഥാന സർക്കാർ 551 കോടി രൂപ അനുവദിച്ചു. ശബരിമല അവലോകന യോഗത്തിന് ശേഷം പൊതുമരാമത്ത് മന്ത്രി നൽകിയ പ്രപ്പോസലിന് മുഖ്യമന്ത്രി ഉടൻ അനുമതി നൽകുകയായിരുന്നു. പാലക്കാട് ജില്ലയിൽ 1 വിളക്കൊയ്ത്ത് ആരംഭിച്ചിട്ടും നെല്ല് സംഭരണത്തിനുള്ള നടപടികൾ തുടങ്ങാത്തത് കർഷകരെ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. നെല്ലിന്റെ സംഭരണ വിലയും പ്രഖ്യാപിച്ചിട്ടില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: നേരത്തെ കൃഷി ഇറക്കിയ പാടങ്ങളിലാണ് കൊയ്ത്ത് ആരംഭിച്ചിരിക്കുന്നത്. ഈ മാസം അവസാനത്തോടെ ജില്ലയിൽ കൊയ്ത്ത് സജീവമാകും. പക്ഷേ ഇതുവരെ ഒരു മില്ല് മാത്രമാണ് നെല്ലെടുപ്പിന് താൽപര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. മില്ലുകൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ നടപടികൾ ആവാത്തതിനാൽ ഭൂരിഭാഗം മില്ലുകളും വിട്ടുനിൽക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇപ്പോഴെങ്കിലും കരാർ ഒപ്പിടാൻ നടപടികൾ തുടങ്ങിയാലേ ഈ മാസം അവസാനത്തോടെ നെല്ലെടുപ്പ് ആരംഭിക്കാനാവൂ എന്നാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. കേന്ദ്രം നെല്ലിന്റെ താങ്ങുവില കിലോയ്ക്ക് 72 വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത് കർഷകർക്ക് ലഭിക്കുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ലെന്നും കർഷകർ പറയുന്നു.
1: T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കമാകും. വൈകിട്ട് 7 ആദ്യ മത്സരം. പരമ്പരയിൽ ആകെ 3 മത്സരങ്ങളാണുള്ളത്. US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം കസാഖിസ്ഥാന്റെ എലീന റൈബാക്കിനയ്ക്ക്. ഫൈനലിൽ ബെലാറസിന്റെ അരീന സബലങ്കയെ പരാജയപ്പെടുത്തിയാണ് റൈബാക്കിനയുടെ കിരീട നേട്ടം. സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് 1 ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ ജില്ല 1 സ്ഥാനത്ത് തുടരുന്നു. തിരുവനന്തപുരം 2 സ്ഥാനത്തും കൊല്ലം 3 സ്ഥാനത്തുമാണ്. ഗെയിംസിന്റെ ഉദ്ഘാടനം ഇന്നുച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫ് കണ്ണൂർ മുണ്ടയാട്ട് നിർവഹിക്കും. വല്ലാർപാടം ബസലിക്കയിലേക്കുള്ള 23 മരിയൻ തീർത്ഥാടനം ഇന്ന് ഉച്ചയ്ക്ക് എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ അങ്കണത്തിൽ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യും. പ്രതിരോധശേഷി, നൂതനാശയം, സഹകരണം, സുസ്ഥിരത തുടങ്ങിയ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അംഗരാജ്യങ്ങളുടെ ചർച്ച ബ്രിക്സ് ഉച്ചകോടിയിൽ പുരോഗമിക്കുന്നു. മഹാമാരികളും കാലാവസ്ഥാ ദുരന്തങ്ങളും അടക്കമുള്ള വെല്ലുവിളികൾ അതിജീവിക്കുന്നതിന് ബ്രിക്സ് പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കോഴിക്കോട്ടെത്തും. വർദ്ധിച്ച വൈദ്യുതി ഉപയോഗവും അധിക ഊർജ്ജ ആവശ്യകതയും കണക്കിലെടുത്ത് പുതിയ ഊർജ്ജ നയം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ 108 ആംബുലൻസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന സമരങ്ങൾക്കെതിരെ നടപടിയെന്ന് മന്ത്രി കെ മുരളീധരൻ. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.
4: മൂത്രത്തിന്റെ അളവിൽ പെട്ടെന്നുണ്ടാകുന്ന വ്യതിയാനം ശ്രദ്ധിക്കേണ്ടതുണ്ടോ? വൃക്കകളുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ശാസ്ത്രി WJ സംസാരിക്കുന്നു.
5: മനുഷ്യ ശരീരത്തിൽ വളരെയേറെ സങ്കീർണമായ ജോലികൾ കൈകാര്യം ചെയ്യുന്ന ഒരു അവയവമാണ് വൃക്ക. സ്വാഭാവിക മനുഷ്യ ശരീരത്തിൽ 2 വൃക്കകളാണ് ഉണ്ടാവുക. രക്തത്തെ അരിച്ച് മാലിന്യങ്ങളെ മൂത്രരൂപത്തിൽ പുറന്തള്ളി രക്തം ശുദ്ധീകരിക്കുന്ന അവയവങ്ങളാണ് വൃക്കകൾ. ഉദരാശയത്തിന്റെ പിൻഭാഗത്ത് നട്ടലിന്റെ ഇരുവശത്തായാണ് ഇവയുടെ സ്ഥാനം. വൃക്ക ഒരു പയറുമണിയുടെ ആകൃതിയിലാണ് ഉള്ളത്. ഓരോ വൃക്കയും ശരാശരി 120 മുതൽ 170 വരെ ഭാരം ഉണ്ടാവും. ഹൃദയത്തിൽ നിന്നും വൃക്ക ധമനികൾ വഴി രക്തം ഇരുവൃക്കകളിലും എത്തുന്നു. തിരിച്ച് വൃക്ക സിര വഴി ഹൃദയത്തിൽ തന്നെ എത്തിച്ചേരുന്നു. ഇതിനിടയിലാണ് രക്തം അരിച്ച് ശുദ്ധമാക്കുന്നത്. ഇതിനായി ഓരോ വൃക്കയിലും 12

ത്തിലധികം അരിപ്പകൾ ഉണ്ട്. ഇവയാണ് നെഫ്രോണുകൾ. കോർട്ടക്സ് എന്ന ഭാഗത്താണ് നെഫ്രോണുകൾ കാണപ്പെടുന്നത്. നെഫ്രോണിലെ ഗ്ലോമറൂലസ് എന്ന ഭാഗത്തേക്ക് ഒരു ധമനിയിലൂടെ രക്തം ഒഴുകിയെത്തുന്നു. ഇത് നിരവധി ലോമികകളായി വേർതിരിയുന്നു. രക്തം ഈ ലോമികകളിലൂടെ കടന്നു പോകുമ്പോഴാണ് അരിക്കൽ നടക്കുന്നത്. യൂറിയ, ആവശ്യത്തിൽ അധികമുള്ള ലവണങ്ങൾ, അധികമുള്ള ജലം, അമിതമായ മരുന്നുകൾ, ശരീരത്തിന് ദോഷകരമായ മറ്റു പദാർത്ഥങ്ങൾ എന്നിവയെല്ലാം അരിച്ച് മൂത്രം ശേഖരിക്കുന്ന സൂക്ഷ്മ നാളിയിലേക്ക് മാറ്റുന്നു. ഒരു ദിവസം ഇങ്ങനെ 170 ലിറ്റർ ദ്രാവകം ഉണ്ടാകുന്നുണ്ട്. ഇതിൽ ആവശ്യമുള്ള പല ഘടകങ്ങളും ഉണ്ടാകും. ഈ ദ്രാവകം സൂക്ഷ്മ നാളികളിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ 99% തിരിച്ച് ആഗിരണം ചെയ്യപ്പെടുന്നു. ഈ സൂക്ഷ്മ നാളികളെല്ലാം ഒത്തുചേർന്ന് മൂത്രവാഹിനിക്ക് ഉള്ളിലായി മാറുന്നു. ഒരു ദിവസം ശരാശരി 1.5 ലിറ്റർ മൂത്രം ഇങ്ങനെ രൂപപ്പെടുന്നു. ഇത് മൂത്രാശയത്തിൽ സംഭരിക്കപ്പെടുന്നു. മൂത്രാശയം നിറയുമ്പോൾ നമുക്ക് മൂത്രശങ്കയുണ്ടാകുന്നു. ലോമികകൾ കൂടി ചേർന്ന് സിരകൾ ഉണ്ടാകുന്നു. മാലിന്യങ്ങൾ അരിച്ചു മാറ്റി ശുദ്ധമാക്കപ്പെട്ട രക്തം ആണ് ഇവയിലൂടെ ഒഴുകുക. ഈ സിരകൾ കൂടിച്ചേർന്ന് വൃക്കാസിര ഉണ്ടാകുന്നു. വൃക്കാസിര ശുദ്ധീകരിച്ച രക്തത്തെ തിരിച്ച് ഹൃദയത്തിൽ എത്തിക്കുന്നു. ഒരു ദിവസം 1800 ലിറ്റർ രക്തമാണ് വൃക്കകൾ ഇങ്ങനെ ശുദ്ധീകരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ ശരീരത്തിലെ രക്തം മുഴുവനും 350 തവണ വൃക്കകളിലൂടെ ഒഴുകിപ്പോകുന്നു. ഫലമോ ശരാശരി 1.5 ലിറ്റർ മൂത്രവും ഉണ്ടാകുന്നു. ശരീരത്തിലെ ജലത്തിന്റെ അളവ്, ക്ഷാരാവസ്ഥ, രക്തസമ്മർദ്ദം എന്നിവ നിയന്ത്രിക്കൽ, ചുവന്ന രക്തകോശങ്ങളുടെ ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കൽ, ധാതു ലവണങ്ങളുടെ ക്രമീകരണം തുടങ്ങിയ ചില ധർമ്മങ്ങളും വൃക്കകൾ നിർവഹിക്കുന്നുണ്ട്. നാം കുടിക്കുന്ന വെള്ളത്തിനും നമ്മുടെ വൃക്കകളുടെ പ്രവർത്തനത്തിനും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ദഹന പ്രക്രിയയിലൂടെ വിഘടിച്ച് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ് തുടങ്ങിയവ ചെറിയ മോളിക്യൂൾസ് ആയി മാറിയതിനു ശേഷമാണ് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. എന്നാൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ കാര്യത്തിൽ പ്രക്രിയ കുറച്ചുകൂടി വ്യത്യാസമാണ്. വെള്ളം പ്രധാനമായും ചെറുകുടലിൽ നിന്നും നേരിട്ട് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. ഈ വെള്ളം രക്തത്തിലൂടെ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുകയും ശരീരത്തിന് ആവശ്യമായ ജലാംശം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. എന്നാൽ ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് എത്ര ആയിരിക്കണം, അധികമുള്ള വെള്ളവും അതോടൊപ്പം ശരീരത്തിലെ മാലിന്യങ്ങളും എങ്ങനെ പുറത്തു കളയണം, ഇതെല്ലാം കൃത്യമായി നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ വൃക്കകളാണ്. നമ്മുടെ ശരീരത്തിന്റെ ഏകദേശം 60% വെള്ളമാണ്. മസ്തിഷ്കത്തിലും രക്തത്തിലും വലിയ അളവിൽ ജലം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തിലെ ജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് നമ്മുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇവിടെയാണ് വൃക്കകളുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക, മൂത്രം പിടിച്ചു നിർത്തുക, ഉപ്പ്, പഞ്ചസാര എന്നിവയുടെ അമിത ഉപയോഗം, ആഹാരത്തിൽ കൃത്രിമമായ നിറങ്ങളുടെ ഉപയോഗം, മദ്യപാനം, വിറ്റമിൻ B6, മഗ്നീഷ്യം എന്നിവയുടെ അഭാവം, ശുചിത്വം പാലിക്കാതിരിക്കുക എന്നിവ വൃക്കകളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുകയും മൂത്രാശയ രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. 2 വൃക്കകളും തകരാറിലായ ഒരു വ്യക്തിയുടെ ജീവൻ നിലനിർത്തുന്നതിനുള്ള രക്ഷാ നടപടിയാണ് ഡയാലിസിസ്. ധമനികളിൽ നിന്ന് വിസർജ്യ വസ്തുക്കളുടെ അളവ് കൂടിയ രക്തം ഹീമോ ഡയാലിസിസ് എന്ന മെഷീനിലേക്ക് കടത്തിവിടുകയാണ് ഇതിന്റെ ആദ്യ ഘട്ടം. ഈ യന്ത്രം രക്തത്തെ അരിച്ച് വിസർജ്യങ്ങളെ വേർതിരിക്കുന്നു. ശുദ്ധീകരിച്ച രക്തം തിരികെ സിരകളിലേക്ക് കടത്തിവിടുന്നു. ആഴ്ചയിൽ 2-3 തവണ ഡയാലിസിസ് ചെയ്ത് ആയുസ് നീട്ടിക്കൊണ്ടു പോകാം എന്നല്ലാതെ ഡയാലിസിസ് വൃക്കാരോഗത്തിന് ഒരു പരിഹാരം അല്ല. അതിനാൽ വിലയേറിയ വൃക്കകളെ ശരിയായ ജീവിതശൈലികളിലൂടെ നമുക്ക് സംരക്ഷിക്കാം. അതുകൊണ്ട് തന്നെ രോഗം വന്നതിനു ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ വൃക്കയുടെ ആരോഗ്യം നേരത്തെ സംരക്ഷിക്കുക എന്നതാണ് ഏറ്റവും നല്ല സമീപനം. മറ്റുള്ള വൈദ്യശാസ്ത്രങ്ങളെ അപേക്ഷിച്ച് ആയുർവേദത്തിൽ രോഗചികിത്സകളെ പോലെ തന്നെ പ്രതിരോധ ചികിത്സകൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്നു. ഔഷധ പ്രയോഗങ്ങൾക്ക് മുൻപ് ആഹാരക്രമം അല്ലെങ്കിൽ പഥ്യം എന്നത് പ്രത്യേക ആയുർവേദ വിധിപ്രകാരം നിർദ്ദേശിക്കുന്നതിലൂടെ വൃക്കകളുടെ ആരോഗ്യ സംരക്ഷണത്തിനും പുനരുജ്ജീവനത്തിനും ഒരുപോലെ സഹായകമാണ്. എരിവ്, പുളി, ഉപ്പ് എന്നിവ അമിതമായി ഉപയോഗിക്കുന്നതിലൂടെ രക്തത്തിലെ രൂക്ഷത കൂടുന്നതിനാൽ എപ്പോഴും ഇവ ആഹാരത്തിൽ അളവിലും താഴെ മാത്രം കഴിക്കുക. പുളിച്ചത്, പുളിപ്പിച്ചത്, പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ തുടങ്ങിയവ കഴിക്കുന്നത് ഒഴിവാക്കുക. എണ്ണയിൽ വറുത്തതും

0: വരേണ്ടതുമായ ആഹാരങ്ങൾ അമിതമായി ഉപയോഗിക്കരുത്. പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കുക. ഇവ ക്രൂഡ് ഓയിലിന്റെ വകഭേദമായതിനാൽ വൃക്കകൾ, കരൾ, ഹൃദയം എന്നീ അവയവങ്ങളെ ഒരുപോലെ ബാധിക്കുന്നു. പാക്കറ്റ് ഭക്ഷണങ്ങൾ, അമിതമായ പഞ്ചസാര എന്നിവ കുറയ്ക്കുക. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുന്ന സമീകൃതമായ ഭക്ഷണ രീതി പിന്തുടരുക. രക്തസമ്മർദ്ദവും പ്രമേഹവും നിയന്ത്രണത്തിൽ സൂക്ഷിക്കുക. ദീർഘകാലമായി നിയന്ത്രണമില്ലാത്ത പ്രമേഹവും ഉയർന്ന രക്തസമ്മർദ്ദവും വൃക്കകളെ ബാധിക്കാനുള്ള പ്രധാന കാരണങ്ങളാണ്. സ്ഥിരമായ വ്യായാമം, മതിയായ ഉറക്കം, മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്ന ശീലങ്ങൾ എന്നിവയും ആരോഗ്യകരമായ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ് യൂറിക് ആസിഡ് കൂടുന്നതും ക്രിയാറ്റിനിൻ ഉയരുന്നതും, അതുവഴി വൃക്കകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന അവസ്ഥകളും. യൂറിക് ആസിഡ് കൂടുമ്പോൾ ചിലരിൽ കാലിലെ വിരലുകളിലും കണങ്കാലിന് ചുറ്റുമുള്ള സന്ധികളിലും വേദന, വീക്കം, ചുവപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകാം. ഇത്തരം ലക്ഷണങ്ങൾ അവഗണിക്കരുത്. രക്തത്തിലെ ക്രിയാറ്റിനിൻ ഉയരുന്നതും വൃക്കയുടെ പ്രവർത്തനം കുറയുന്നതിന്റെ ഒരു പ്രധാന സൂചനയാണ്. ഇവയെ നിയന്ത്രിക്കുന്നതിന് തൈര്, പീനട്ട് അല്ലെങ്കിൽ നിലക്കടല എന്നിവ അമിതമായി ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ഇവ കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കുന്നതിലും യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ എന്നിവയെ ഉയർത്തുന്നതിലും പ്രധാന പങ്കുവഹിക്കുന്നു. ശരീരത്തിന് പ്രോബയോട്ടിക്കുകളുടെ ആവശ്യകതയ്ക്കായി തൈരും വെള്ളവും ഒരേ അളവിൽ ചേർത്ത് ഗ്രൈൻഡ് ചെയ്ത് മോര് അല്ലെങ്കിൽ ബട്ടർ മിൽക്കായി ഉപയോഗിക്കാവുന്നതാണ്. രോഗനിയന്ത്രണത്തിന് തുടർച്ചയായി ഇംഗ്ലീഷ് മെഡിസിനുകൾ ഉപയോഗിക്കുന്നതിലൂടെ താൽക്കാലിക ആശ്വാസം മാത്രം ലഭിക്കുന്നു. എന്നാൽ ക്രമേണ വൃക്കകൾ തകരാറിലാകുന്നതിന് സാധ്യതകൾ ഏറെയാണ്. എന്നാൽ ആയുർവേദ വൈദ്യശാസ്ത്രത്തെ ഇത്തരം സന്ദർഭങ്ങളിൽ വളരെ സുരക്ഷിതമായി നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. പ്രകൃതിയുടെ മാത്രം സംരക്ഷണതയിൽ തഴച്ചു വളരുന്ന ഔഷധ സസ്യങ്ങളിൽ ഗോക്ഷൂര, പുനർനവ എന്നീ രണ്ട് ഔഷധ സസ്യങ്ങൾക്ക് മൂത്രവഹ സ്രോതസ്സുമായി ബന്ധപ്പെട്ട എല്ലാ രോഗാവസ്ഥകൾക്കും അനുയോജ്യമാണ്. ഇവ കഴുകി വൃത്തിയാക്കി പൊടിച്ച് ദിനവും കുടിക്കുന്ന വെള്ളത്തിൽ ഓരോ സ്പൂൺ വീതം ചേർത്ത് തിളപ്പിച്ച് കുടിക്കുന്നതിലൂടെ വൃക്കകളിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ ശുചിയാക്കി കാര്യക്ഷമമായ പ്രവർത്തനത്തെ വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. കൂടാതെ ബൃഹത്യാദി കഷായം, ഗോക്ഷൂരാദി ഗുഗുലു, ചന്ദ്രപ്രഭാവടി തുടങ്ങിയ ഔഷധ മരുന്നുകൾക്ക് ഒട്ടും പാർശ്വഫലങ്ങളില്ലാതെ വളരെ ഫലപ്രദമായി കിഡ്നി രോഗങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. മൂത്രത്തിന്റെ അളവിൽ പെട്ടെന്നുള്ള മാറ്റം, മൂത്രത്തിൽ രക്തം, കാലുകളിലോ മുഖത്തോ വീക്കം, തുടർച്ചയായ അരക്കെട്ട് വേദന, അമിതമായ ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ വൈദ്യസഹായം തേടണം. ഓർക്കുക, നല്ല ഭക്ഷണം, ശരിയായ ജീവിതശൈലി, പ്രമേഹവും രക്തസമ്മർദ്ദവും നിയന്ത്രിക്കൽ, ആവശ്യമായ വെള്ളം, ഇവയാണ് വൃക്കയുടെ ആരോഗ്യ സംരക്ഷണത്തിന് അടിസ്ഥാനം. ആയുർവേദത്തിന്റെ ലക്ഷ്യം രോഗം വന്നതിനു ശേഷം മാത്രം ചികിത്സിക്കുക എന്നതല്ല. ആരോഗ്യം നിലനിർത്തുകയും രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുകയും ആരോഗ്യകരമായ ജീവിതശൈലി വളർത്തിയെടുക്കുകയും ചെയ്യുക എന്നതാണ്. നമ്മുടെ വൃക്കകളെ നമുക്ക് കരുതലോടെ സംരക്ഷിക്കാം.
1: വൃക്കകളുടെ ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ശാസ്ത്രി ഡബ്ല്യു ജെ.
2: ഇനി വാർത്തകൾ.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. പകർച്ചവ്യാധി പ്രതിരോധത്തിന് സംയോജിത പ്രാരംഭ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാൻ ബ്രിക്സ് കൂട്ടായ്മയിൽ ധാരണ. ഉച്ചകോടിയുടെ രണ്ടാം ദിന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. രണ്ട് ദിവസത്തെ ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും. അഞ്ചു രാഷ്ട്രതലവന്മാരുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇറാൻ ധനകാര്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ 1,105 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് പ്രവേശിക്കാനും പുറത്തുപോകാനുമുള്ള പുതിയ പാതകൾ സംബന്ധിച്ച് ഇറാനും ഒമാനും തമ്മിൽ ധാരണ. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ശ്രീലങ്ക പോരാട്ടം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. 18th ബ്രിക്സ് ഉച്ചകോടിയുടെ രണ്ടാം ദിനമായ ഇന്ന് ബ്രിക്സ് പങ്കാളി രാഷ്ട്രനേതാക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. മലേഷ്യ, വിയറ്റ്നാം, സൌദി അറേബ്യ എന്നിവിടങ്ങളിലെ രാഷ്ട്രീയ നേതൃത്വം യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്

0: എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു. വെല്ലുവിളികളെ നേരത്തെ തിരിച്ചറിയുന്നത് പോലെ തന്നെ പ്രധാനമാണ് തയ്യാറെടുപ്പും അതിവേഗത്തിലുമുള്ള പ്രതികരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിയുടെ രണ്ടാം ദിവസത്തെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പകർച്ചവ്യാധി പ്രതിരോധത്തിനും പ്രതികരണത്തിനുമായി സംയോജിത പ്രാരംഭ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാൻ ബ്രിക്സ് കൂട്ടായ്മ ധാരണയിൽ എത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു.
1: महामारियां, क्लाइमेट डिजास्टर्स और सप्लाई चेन डिस्ट्रप्शन ने दिखाया है कि आज के इंटरकनेक्टेड वर्ल्ड में कोई भी संकट एक क्षेत्र तक सीमित नहीं रहता. इसलिए हमने ब्रिक्स समूह में रिजिलियंस बढ़ाने पर विशेष बल दिया है. चुनौतियों को समय रहते पहचानना और तुरंत कार्रवाई करना भी उतना ही आवश्यक है.
0: ബ്രിക്സ് ഉച്ചകോടിക്ക് അനുബന്ധമായി അഞ്ചു രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഖസക്കിസ്ഥാൻ, ഫിലിപ്പീൻസ്, ഈജിപ്ത്, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി എന്നിവിടങ്ങളിലെ പ്രസിഡന്റുമാർക്ക് പുറമെ നൈജീരിയ, ഉഗാണ്ട എന്നിവിടങ്ങളിലെ വൈസ് പ്രസിഡന്റുമാരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ രൂക്ഷമായി അപലപിച്ച് ബ്രിക്സ് ഉച്ചകോടി. ന്യൂഡൽഹിയിൽ നടന്ന ഉച്ചകോടിയിൽ ഏകകണ്ഠമായി അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് അംഗരാജ്യങ്ങൾ ആഹ്വാനം ചെയ്തത്. വിശദാംശങ്ങളിലേക്ക്.
2: 26 പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാക് ഭീകരർക്കെതിരെയും അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനം, ഭീകരപ്രവർത്തകർക്ക് നൽകുന്ന ധനസഹായം, സുരക്ഷിത താവളങ്ങൾ എന്നിവയ്ക്കെതിരെയും ശക്തമായ നടപടി വേണമെന്ന് സംയുക്ത പ്രഖ്യാപനം ആവശ്യപ്പെട്ടു. ഇതിനു പുറമെ പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയ ഉച്ചകോടി സംയമനം പാലിക്കാനും ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും സമാധാനം പുനഃസ്ഥാപിക്കാനും ആഹ്വാനം ചെയ്തു. അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിധേയമായി ആഗോള വ്യാപാരം, ഊർജ്ജ വിതരണ ശൃംഖലകൾ എന്നിവ തടസ്സമില്ലാതെ നിലനിർത്താനും ലോകരാജ്യങ്ങൾക്കിടയിലെ ധ്രുവീകരണം അവസാനിപ്പിച്ച് സ്ഥിരത കൈവരിക്കാനും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും ബ്രിക്സ് കൂട്ടായ്മ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രണ്ടു ദിവസം നീണ്ടുനിൽക്കുന്ന ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും. നൂതനാശയ രൂപീകരണം, സഹകരണം, സുസ്ഥിരത, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുള്ള ആഗോള വളർച്ചയ്ക്കായി ഭാവിയെ രൂപപ്പെടുത്തുക എന്ന വിഷയത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളും പങ്കാളികളും ഇന്ന് ചർച്ച നടത്തും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്നലെയാണ് ഉച്ചകോടിക്ക് തുടക്കമായത്. നയതന്ത്ര ചർച്ചകൾ അടക്കമുള്ള മാർഗങ്ങളിലൂടെ അന്താരാഷ്ട്ര തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കുമെന്ന് ബ്രിക്സ് രാജ്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ബ്രിക്സ് ഉച്ചകോടിയിൽ അംഗീകരിക്കപ്പെട്ട ന്യൂഡൽഹി പ്രസ്താവനയെ പ്രകീർത്തിച്ച് ലോകാരോഗ്യ സംഘടന സമഗ്ര ആരോഗ്യ പരിരക്ഷ, മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളെ WHO തലവൻ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ് സമൂഹമാധ്യമ പോസ്റ്റിൽ അഭിനന്ദിച്ചു. ക്ഷയരോഗം നിർമ്മാർജ്ജനം ചെയ്യാൻ ബ്രിക്സ് അംഗരാജ്യങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ മികച്ചതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇറാന്റെ സാമ്പത്തിക ധനകാര്യമന്ത്രി സയ്യിദ് അലി മദനി സാദയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് ഉച്ചകോടിയിലെ സജീവ പങ്കാളിത്തത്തിനും ധനകാര്യ മേഖലയിലെ കാര്യക്ഷമമായ സഹകരണത്തിനും നിർമ്മലാ സീതാരാമൻ ഇറാനോട് നന്ദി അറിയിച്ചു. ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ച, പരസ്പര താൽപര്യമുള്ള മേഖലകളിലെ സഹകരണ സാധ്യതകൾ എന്നിവ യോഗത്തിൽ ചർച്ച ചെയ്തതായി ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോർമോസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് പ്രവേശിക്കാനും പുറത്തുപോകാനുമുള്ള പുതിയ പാതകൾ സംബന്ധിച്ച് ഇറാനും ഒമാനും തമ്മിൽ ധാരണയായി. ഇതുപ്രകാരം പ്രവേശനപാത പൂർണ്ണമായും പുറത്തുകടക്കൽ പാതയുടെ ഒരു ഭാഗവും ഇറാന്റെ സമുദ്ര അതിർത്തിയിലായിരിക്കും. ഇതോടെ നിലവിലെ തെക്കൻ പാതയടയും. എന്നാൽ തങ്ങൾ മുന്നോട്ട് വെച്ച 7 നിബന്ധനകൾ അമേരിക്ക അംഗീകരിക്കുന്നതുവരെ കടലിടുക്ക് തുറക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. കേരളത്തിൽ 1,105 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ. 51,51,000 ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എത്തിക്കാൻ കഴിഞ്ഞു. കൂടാതെ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് കുടിശ്ശിക തീർപ്പാക്കാനും ജീവനക്കാരുടെ ഓണം ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനും കഴിഞ്ഞതായി ശ്രീ സതീശൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കമാകും. വൈകിട്ട് 7 മണിക്കാണ് മത്സരം. പരമ്പരയിലാകെ 3 മത്സരങ്ങളാണ് ഉള്ളത്. US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം എലീന റൈബാക്കിനയ്ക്ക്. ഫൈനലിൽ അരീന സബലങ്കയെ പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. റൈബാക്കിനയുടെ ആദ്യ US ഓപ്പൺ കിരീടമാണ് ഇത്. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് അലക്സാണ്ടർ സ്വരേവ് ബെൻ ഷെൽട്ടനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11:30 മത്സരം. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട് തുടങ്ങി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും 14 ജില്ലകളിൽ നിന്നുമുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഉൾപ്പെടെ 300 പരം പേർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ നാളെ മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നിവിടങ്ങളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. വരണ്ട പ്രദേശങ്ങളിലെ കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി കൈകോർക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് 3 ദിവസം നീണ്ടുനിന്ന അന്താരാഷ്ട്ര ഡ്രൈലാൻഡ് കോൺഗ്രസിന് ന്യൂഡൽഹിയിൽ സമാപനം. സമ്മേളനത്തിന്റെ ഭാഗമായി ഡൽഹി ഡിക്ലറേഷൻ ഓൺ ഡ്രൈലാൻഡ്സ് പ്രഖ്യാപനം കേന്ദ്ര കൃഷി മന്ത്രാലയം അംഗീകരിച്ചു. ആഗോള ദക്ഷിണ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം, അറിവുകളുടെ കൈമാറ്റം, സാങ്കേതിക മുന്നേറ്റം എന്നിവയിലൂടെ വരണ്ട ഭൂമിയിലെ കൃഷി കൂടുതൽ സുസ്ഥിരമാക്കാൻ സമ്മേളനം തീരുമാനിച്ചു. പശ്ചിമബംഗാളിലെ പൂർവ മേദിനിപ്പൂർ ജില്ലയിലുള്ള ജുൻപുട്ട് തീരദേശ ഗ്രാമത്തിൽ DRDO പുതിയ ആയുധ മിസൈൽ പരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നു. പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകി. DRDOയുടെ 3-ാമത്തെ പ്രധാന പരീക്ഷണ കേന്ദ്രമായിരിക്കും ഇത്. ചണ്ടിപ്പൂരിൽ നിന്ന് ബംഗാൾ ഉൾക്കടൽ തീരത്തുകൂടി ഏകദേശം 70 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ജുൻപുട്ട് കേന്ദ്രം രാജ്യത്തിന്റെ പ്രതിരോധ പരിശോധനാ ശേഷി വർദ്ധിപ്പിക്കും. ജമ്മുകാശ്മീരിലെ ഡോഡ ജില്ലയിൽ സയോജ് ധാർ മേഖലയിൽ നിന്ന് പാകിസ്ഥാൻ ജെയ്ഷെ മുഹമ്മദ് ഭീകരന്റെ ജീർണിച്ച മൃതദേഹ അവശിഷ്ടങ്ങളും M4 റൈഫിളും സുരക്ഷാസേന കണ്ടെടുത്തു. നാട്ടുകാർ നൽകിയ വിവരത്തെ തുടർന്ന് പോലീസും രാഷ്ട്രീയ റൈഫിൾസും CRPFും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് ഇവ കണ്ടെത്തിയത്. മുൻപ് നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഭീകരന്റേതാണ് അവശിഷ്ടങ്ങളെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പ്രദേശത്ത് അന്വേഷണം തുടരുകയാണ്. ഗുജറാത്തിൽ ചിലയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മധ്യപ്രദേശ്, സൌരാഷ്ട്ര, കച്ച് മേഖലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം ന്യൂഡൽഹിയിൽ അടുത്ത 3 ദിവസങ്ങളിൽ നേരിയ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 5 ദിവസത്തെ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കോഴിക്കോട്ടെത്തും. വിമാനത്താവളത്തിൽ വൈകിട്ട് 5:30 മന്ത്രി T. സിദ്ദിഖ് അദ്ദേഹത്തെ സ്വീകരിക്കും. തുടർന്ന് കോഴിക്കോട് മർക്കസ് ക്യാമ്പ് സന്ദർശിക്കും. സന്ദർശനത്തിനോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. മുഖ്യമന്ത്രി, ഗവർണർ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജമ്മുവിൽ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരവുമായി 2 പ്രധാന പാർക്കിംഗ് പദ്ധതികൾക്ക് ജമ്മുകശ്മീർ സർക്കാർ അംഗീകാരം നൽകി. പരേഡ് ഗ്രൌണ്ടിൽ പാർക്കിംഗ് കം കമേഴ്ഷ്യൽ കോംപ്ലക്സും SMGS ആശുപത്രിയിൽ മൾട്ടിലെവൽ കാർ പാർക്കിംഗുമാണ് നിർമ്മിക്കുന്നത്. ആകെ 49.34 കോടി രൂപ ചെലവ് വരുന്ന ഈ പദ്ധതികൾ യാത്രാ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താനും തിരക്കേറിയ നഗരപ്രദേശങ്ങളിലെ ഗതാഗത കുരുക്ക് ലഘൂകരിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പകർച്ചവ്യാധി പ്രതിരോധത്തിന് സംയോജിത പ്രാരംഭ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാൻ ബ്രിക്സ് കൂട്ടായ്മയിൽ ധാരണ. ഉച്ചകോടിയുടെ 2-ാം ദിന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. 2 ദിവസത്തെ ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും. 5 രാഷ്ട്രത്തലവന്മാരുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇറാൻ ധനകാര്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ 1,105 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ. ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് പ്രവേശിക്കാനും പുറത്തുപോകാനുമുള്ള പുതിയ പാതകൾ സംബന്ധിച്ച് ഇറാനും ഒമാനും തമ്മിൽ ധാരണ. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ശ്രീലങ്ക പോരാട്ടം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
3: ആകാശവാണി, സമയം 1:00. രഞ്ജിനി ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെടുന്ന മലയാള ചലച്ചിത്ര ഗാന പരിപാടി. ഒരു നല്ല പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ശരീരത്തിലും ഒട്ടനവധി മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. അത് വെറുമൊരു ആസ്വാദനം മാത്രമല്ല, മികച്ച അനുഭൂതി കൂടിയാണ്. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ പഴയകാല സുഹൃത്തുക്കൾ, യാത്രകൾ, സംഭവങ്ങൾ, അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രത്യേക നിമിഷങ്ങൾ എന്നിവയൊക്കെ പെട്ടെന്ന് ഓർമ്മയിലേക്ക് ഓടിയെത്തും. ആ പ്രിയതരമായ ഓർമ്മകളിലേക്ക് മടങ്ങിപ്പോകാൻ വേണ്ടി ആകാശവാണിയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തിരുവനന്തപുരം 14 എന്ന മേൽവിലാസത്തിലേക്ക് അയച്ച ഒരു കൂട്ടം കത്തുകളുമായി നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ രഞ്ജിനി പരിപാടിയിൽ. നിങ്ങളോടൊപ്പം ചേരുന്നു ലങ്കേഷ് അഗസ്ത്യകോട്.

ഇന്നത്തെ രഞ്ജിനിയിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം വെടിവച്ചാൻ കോവിലിൽ നിന്നുള്ള വിജയകുമാരൻ നാടാരും പാർവതിയുമാണ്. കത്തിലിങ്ങനെ പറയുന്നു, പ്രിയപ്പെട്ട രഞ്ജിനി, 2025 നവംബർ മാസം ഞങ്ങളൊരു കത്ത് രഞ്ജിനിക്ക് അയച്ചിരുന്നു. അന്നും ഈ പാട്ടാണ് ചോദിച്ചത്, പക്ഷേ കേൾപ്പിച്ചില്ല. സന്തോഷവും ദുഃഖവും ഒരുമിച്ച് വരുന്ന ഒരു പാട്ടാണിത്. മനസ്സ് തകർന്നിരിക്കുമ്പോൾ ഈ പാട്ട് കേട്ടാൽ ദൈവസന്നിധിയിൽ എത്തിയതുപോലെ തോന്നും. ശുഭയാത്രാ ഗീതങ്ങൾ പാടുകയല്ലോ എന്ന ഈ പാട്ട് രഞ്ജിനിയിലൂടെ കേൾപ്പിക്കുമോ? നിരാശപ്പെടുത്തരുത്. ഈ പാട്ടിലെ കോറസ് ഭാഗത്തിൻ്റെ വശ്യത പറഞ്ഞറിയിക്കാൻ കഴിയില്ല. സ്നേഹപൂർവം, വിജയകുമാരൻ നാടാർ, പാർവതി, വെടിവച്ചാൻ കോവിൽ. ഈ പാട്ട് ഇന്നത്തെ രഞ്ജിനിയിലെ ആദ്യ ഗാനമായി തന്നെ കേൾപ്പിക്കുകയാണ്. 1993 സിബി മലയിൽ സംവിധാനം ചെയ്ത ആകാശദൂത് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ഗായക സംഘവും പാടിയ ഗാനമാണിത്. ONV കുറുപ്പിൻ്റെ ഗാനവരികൾ, ഔസേപ്പച്ചൻ്റെ സംഗീതം. ഔസേപ്പച്ചൻ്റെ പിറന്നാൾ ദിനം കൂടിയാണ് ഇന്ന്. ഈ വേളയിൽ പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഔസേപ്പച്ചന് പിറന്നാൾ ആശംസകൾ കൂടി നേർന്നുകൊണ്ട് ജോഗ് രാഗത്തിലുള്ള ഈ മനോഹര ഗാനം നമുക്ക് ആസ്വദിക്കാം. രഞ്ജിനി.

0: ബാലരാമപുരം വെടിവച്ചാൻ കോവിലിൽ നിന്നുള്ള വിജയകുമാരൻ നാടാരും പാർവതിയും ആവശ്യപ്പെട്ട ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
0: രഞ്ജിനിയിലെ അടുത്ത കത്ത് വായിക്കാം. മുതുകുളത്ത് നിന്നുള്ള ആർ ദിലീപ് അയച്ചതാണിത്. കത്തിൽ ഇങ്ങനെ പറയുന്നു: എത്രയും പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ശനി ഞായർ ദിവസങ്ങളിലുള്ള രഞ്ജിനി പരിപാടി ഞാനും കുടുംബവും മുടക്കാറേയില്ല. 71 വയസ്സ് കഴിഞ്ഞ ഞാൻ 5 വയസ്സ് മുതൽ ആകാശവാണി ശ്രോതാവാണ്. ഇപ്പോൾ വീട്ടിൽ 3 റേഡിയോ ഉണ്ട്. 2 ആഴ്ച മുമ്പ് 2,200 രൂപ വിലയുള്ള പുതിയ ഫിലിപ്സിൻ്റെ റേഡിയോ ഞാൻ വാങ്ങി. ഈ വരുന്ന സെപ്റ്റംബർ 15 എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 41 വർഷം തികയുന്നു. ഭാര്യ ചേർത്തല സ്വദേശി എസ് സി ശൈലജയാണ്. 1985 സെപ്റ്റംബർ 15 ചേർത്തല SS കലാമന്ദിറിൽ വച്ചായിരുന്നു ഞങ്ങളുടെ വിവാഹം. രാഷ്ട്രീയ സിനിമാ രംഗത്തെ പ്രമുഖരായ നിരവധി പേർ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു. ഈ വേളയിൽ ജ്വാല എന്ന ചിത്രത്തിലെ വധൂവരന്മാരെ, പ്രിയ വധൂവരന്മാരെ എന്ന പാട്ട് ഞായറാഴ്ചത്തെ രഞ്ജിനിയിൽ വച്ചു തരുമോ? ആർ ദിലീപ്, പുതിയ വിള, പട്ടോളി മാർക്കറ്റ്. തീർച്ചയായും ആകാശവാണി പരിപാടികൾ ഏറെ ഇഷ്ടത്തോടെ കേട്ട് ആസ്വദിക്കുന്ന ഗാനസല്ലാപം, രഞ്ജിനി, ഓർമ്മച്ചെപ്പ് തുടങ്ങിയ പരിപാടികളിലൊക്കെ സജീവ സാന്നിധ്യമായ ശ്രീ ആർ ദിലീപിനും ഭാര്യ എസ് സി ശൈലജയ്ക്കും വിവാഹ വാർഷിക ആശംസകൾ രഞ്ജിനിയും നേരുകയാണ്. പാട്ട് കേൾക്കാം. 1969 എം കൃഷ്ണൻ നായരുടെ സംവിധാനത്തിൽ പുറത്തുവന്ന ജ്വാല എന്ന ചിത്രത്തിലെ ഗാനമാണിത്. പി സുശീല പാടിയതാണ്. പ്രേം നസീറും ഷീലയും ശാരദയും ഒക്കെ രംഗത്ത് വരുന്ന ഗാനം. ഈ ഗാനത്തിന്റെ രചന വയലാറാണ്. സംഗീതം ജി ദേവരാജൻ. പാട്ട് കേട്ടോളൂ.

0: ആർ ദിലീപ് എന്ന ശ്രോതാവ് മുതുകുളത്ത് നിന്നും ആവശ്യപ്പെട്ട ഗാനമായിരുന്നു അത്.
1: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി വിട്ടാപ്പള്ളി ഏജൻസീസ് തന്നെ.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: രഞ്ജിനി തുടരുകയാണ്. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദ തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, ഈ ഗാനത്തിന് വേണ്ടി വന്ന കത്താണ് ഇനി വായിക്കുന്നത്. ഈ കത്ത് അയച്ചത് PV മുഹമ്മദാണ്, വടക്കേ വാവന്നൂർ നിന്നും. കത്ത് നോക്കാം. എത്രയും സ്നേഹം നിറഞ്ഞ എന്റെ സ്വന്തം രഞ്ജിനിക്ക്, മീൻ എന്ന സിനിമയിലെ ഉല്ലാസ പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ എന്ന ഗാനം എല്ലാ രഞ്ജിനി അവതാരകർക്കും രഞ്ജിനി കൂട്ടുകാർക്കും വേണ്ടി കേൾപ്പിക്കുമോ? PV മുഹമ്മദ്, വടക്കേ വാവന്നൂർ. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. യേശുദാസ് പാടിയ ഗാനമാണിത്. യൂസഫ് അലി കേച്ചേരിയുടെ ഗാനരചന, ജി ദേവരാജന്റെ സംഗീതം. 1980 ജിയോ മൂവീസിന്റെ ബാനറിൽ IV ശശി സംവിധാനം ചെയ്ത മീൻ എന്ന ചിത്രത്തിലെ പാട്ട്. മധു, ജയൻ, സീമ, ശ്രീവിദ്യ എന്നിവരൊക്കെ അഭിനയിച്ച ചിത്രമായിരുന്നു മീൻ. ജോസും അംബികയും രംഗത്ത് വരുന്ന ഗാനമാണിത്. ദർബാരി കാനഡ രാഗത്തിന്റെ സൗന്ദര്യം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മനോഹര ഗാനം.

അസുലഭ മധുമയം അമൃത കുസുമദളം ഈ ഞാൻ അനുദിനം അതിലൊരു സഹൃദയ മനുഷ്യനഭം അസുലഭ മധുമയം അമൃത കുസുമദളം ഈ ഞാൻ അനുദിനം അതിലൊരു സഹൃദയ

0: പി വി മുഹമ്മദ് എന്ന ശ്രോതാവ് വടക്കേ വാവനൂർ നിന്നും ആവശ്യപ്പെട്ട ഗാനമാണ് രഞ്ജിനിയിൽ ഇപ്പോൾ നമ്മൾ കേട്ടത്.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
0: രഞ്ജിനി തുടരുകയാണ്. കൊല്ലം ജില്ലയിലെ കുരുവിക്കോണത്ത് നിന്നും രവീന്ദ്രൻ എന്ന ശ്രോതാവ് അയച്ച കത്താണ് ഇനി നമ്മൾ വായിക്കുന്നത്. രഞ്ജിനിയിൽ രണ്ടാമത്തെ കത്താണ് ഞാൻ എഴുതുന്നത്. എനിക്ക് വേണ്ടുന്ന ഗാനം കാണുവാനില്ല എന്ന ചിത്രത്തിൽ അഞ്ചൽ ദേവരാജൻ എഴുതി, വെൺപകൽ സുരേന്ദ്രൻ ഈണമിട്ട്, റാണി ജെയിൻ പാടിയ സാന്ദ്ര വസന്തങ്ങൾ എന്ന് തുടങ്ങുന്ന ഗാനമാണ് എന്ന് കുരുവിക്കോണം രവീന്ദ്രൻ. ശ്രീ കുരുവിക്കോണം രവീന്ദ്രൻ രഞ്ജിനിയിലേക്ക് അയച്ച ആദ്യത്തെ കത്ത് 2026 ജൂൺ 14 ഞായറാഴ്ച രഞ്ജിനിയിൽ വായിച്ചിരുന്നു. അന്ന് ഇതേ ചിത്രത്തിൽ എം ജി സ്വരസാഗർ പാടിയ ഗാനമാണ് താങ്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രഞ്ജിനി ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട്. ഇപ്പോൾ ആവശ്യപ്പെട്ട ഗാനം പോൾ പട്ടത്താനം 2025 സംവിധാനം ചെയ്ത കാണുവാനില്ല എന്ന ചിത്രത്തിലേതാണ്. ഒ എസ് രവിശങ്കറും രുദ്ര എസ് ലാലും പ്രധാന വേഷങ്ങൾ ചെയ്ത സിനിമ. ഈ ഗാനത്തിൻ്റെ വരികൾ അഞ്ചൽ ദേവരാജൻ്റേതാണ്. സംഗീതം നൽകിയത് വെൺപകൽ സുരേന്ദ്രനാണ്. കേൾക്കാം നമുക്ക് ആ ഗാനം രഞ്ജിനിയിലൂടെ.

0: കൊല്ലം ജില്ലയിൽ നിന്നുള്ള കുരുവിക്കോണം രവീന്ദ്രൻ ആവശ്യപ്പെട്ട ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: മായാമുദ്രകൾ.
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
4: ജവഹർലാൽ നെഹ്റുവിന്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
1: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
0: രഞ്ജിനി തുടരുകയാണ്. പ്രദോഷ കുങ്കുമം തിരയിൽ താഴുമേ ജനിമൃതിയുടെ പടവിൽ. ഇന്നത്തെ രഞ്ജിനിയിലെ 5-ാമത്തെ കത്ത് ഈ ഗാനം കേൾക്കാൻ ആവശ്യം പറഞ്ഞുകൊണ്ട് വന്നതാണ്. കത്തയച്ചത് തുഷാര ഹരികുമാറാണ്, വടശ്ശേരിക്കര നിന്നും. കത്ത് വായിക്കാം. രഞ്ജിനിക്കുട്ടിക്ക്, ഞാൻ നിന്നെ രഞ്ജിനിക്കുട്ടി എന്ന് വിളിക്കുന്നതിൽ നിനക്ക് പരിഭവമുണ്ടോ? ഒരു പരിഭവമില്ല. ആകാശവാണിയോടൊപ്പം വളർന്നവർക്ക് രഞ്ജിനി രഞ്ജിനിക്കുട്ടി അല്ലാതെ പിന്നെ ആരാണ്? നീ ഞങ്ങളുടെ വീട്ടിലെ ഒരംഗം തന്നെയായിരുന്നു. നിന്നെ ഞങ്ങൾക്ക് അത്ര ഇഷ്ടമായിരുന്നു. ഇനി കാര്യത്തിലേക്ക് വരട്ടെ. എനിക്കിന്ന് രഞ്ജിനിയിലൂടെ ഒരു പാട്ട് കേൾക്കണം. യൂട്യൂബിലൊക്കെ പാട്ട് കേൾക്കാൻ ഇന്ന് അവസരം ധാരാളമുണ്ടെങ്കിലും രഞ്ജിനിയിലൂടെ ഒരു പാട്ട് കേൾക്കുന്നത് ഒരു സുഖം തന്നെയാണ്. ഈ പാട്ട് പണ്ട് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് രഞ്ജിനിയിലൂടെ തന്നെ കേട്ടതാണ്. പാട്ടിൻ്റെ തുടക്കം അറിയില്ല, സിനിമയും അറിയില്ല. അറിയാവുന്ന വരികൾ പാടി നോക്കി, പറഞ്ഞു നോക്കി, യൂട്യൂബിൽ തിരഞ്ഞു നോക്കി. പാട്ട് കണ്ടെത്താൻ കഴിയുന്നതേയില്ല. കൂട്ടുകാരോട് ചോദിച്ചു നോക്കിയിട്ടും കിട്ടുന്നതേയില്ല. ഇനി ആകെ മാർഗം ആകാശവാണിയിലെ രഞ്ജിനിയോട് ചോദിക്കുന്നതാണ്. രഞ്ജു, നീ ഈ പാട്ടൊന്ന് കണ്ടെത്തി ഞായറാഴ്ച കേൾപ്പിക്കുമോ? ഒന്നുറപ്പുണ്ട്, 1990s പാട്ടാണ്. അറിയാവുന്ന വരികൾ ഇതാണ്: ഒരു ചിരിത്തുടം നിറയും നോവുകൾ, മദനജാലകം പറന്നു നിന്നിലേക്ക് ഇറങ്ങി വന്നതോ മഴപ്രാവുകൾ. യേശുദാസാണ് പാടിയതെന്ന് ഉറപ്പുണ്ട്. ഈ പാട്ട് കേൾപ്പിക്കുമോ? സ്നേഹപൂർവം, തുഷാര ഹരികുമാർ, വടശ്ശേരിക്കര. ഗാനവരികളിൽ ചെറിയ തെറ്റുണ്ട് കേട്ടോ. അതായത് ഒരു ചിരിത്തുടമല്ല, ഒരു മിഴിക്കുടം നിറയെ നിറയും നോവുകൾ, ഒരു മിഴിത്തടം നിറയെ നേരുകൾ. കഥനജാലകം തുറന്നു നിന്നിലേക്ക് ഇറങ്ങി വന്നതോ നിഴൽ പിറാവുകൾ എന്നാണ്. വരികൾ തെറ്റായി പാടി പഠിച്ചതുകൊണ്ടാണ് കേട്ടോ തുഷാര ഹരികുമാറിന് ഈ ഗാനം കിട്ടാതെ പോയത്. ആ വരികൾ ഇങ്ങനെയാണേ: ഈ ഗാനം ഭർത്താവ് ഹരികുമാറിനും ഹരിയുടെ അച്ഛൻ ഹരിദാസിനും ഹരിയുടെ അമ്മ വിലാസിനിക്കും ഞങ്ങളുടെ മക്കളായ താരിഷ് ഹരിക്കും

തൃഷ ഹരിക്കും സമർപ്പിക്കുന്നു എന്നും തുഷാര എഴുതിയിട്ടുണ്ട്. ഗാനം സമർപ്പിച്ച ശൈലി രഞ്ജിനിക്ക് ഇഷ്ടമായി കേട്ടാ. ഇനി തെറ്റിച്ചൊന്നും പാടരുത്. ഇപ്പം ഈ കത്ത് വായിച്ചപ്പോഴാണ് രഞ്ജിനി രസകരമായ ഒരു ഓർമ്മ വന്നത്. ചൂളമടിച്ച് കറങ്ങി നടക്കും ചോലക്കുയിലിന് കല്യാണം എന്നതിന് ചൂളമടിച്ച് കറങ്ങി നടക്കും ചോര കുഞ്ഞിന് കല്യാണം എന്ന് പാടി നടന്ന ഒരു രസികനെ പെട്ടെന്ന് രഞ്ജിനി ഓർത്തു പോവുകയാണ്. അപ്പോൾ 1994 സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത സന്താന ഗോപാലം എന്ന ചിത്രത്തിന് വേണ്ടി വി മധുസൂദനൻ നായർ എഴുതി, ജോൺസൺ സംഗീതം നൽകി, യേശുദാസ് പാടിയ പാട്ടാണിത്. കേട്ടോളൂ.

ഇപ്പോൾ കേട്ട ഗാനത്തിനായി രഞ്ജിനിയിലേക്ക് കത്തയച്ചത് തുഷാര ഹരികുമാറാണ്, വടശ്ശേരിക്കര നിന്നും. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെടുന്ന മലയാള ചലച്ചിത്ര ഗാനങ്ങൾ

0: 9 5 6 3 2 1. ഒരു നമ്പർ കൂടിയുണ്ട്, 9 4 9 6 5 9 6 3 2 1. മറക്കാതെ കേൾക്കുക, പങ്കെടുക്കുക. ഗാനസല്ലാപം.
1: ഏറ്റവും കുറഞ്ഞ EMI ൽ ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
2: ലേറ്റസ്റ്റ് ടെക്നോളജി LED ടിവികൾ 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. വിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ൽ അധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
1: വിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: രഞ്ജിനി തുടരുകയാണ്. അടുത്ത കത്തയച്ചത് മലപ്പുറം ജില്ലയിലെ താനാളൂർ നിന്നുള്ള ഇബ്രാഹിം കുഞ്ഞ് എന്ന ശ്രോതാവാണ്. പ്രിയ ശ്രോതാവ് കത്തിൽ എഴുതിയിരിക്കുന്നത് പൂർണ്ണമായി വായിച്ചെടുക്കാൻ രഞ്ജിനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് സദയം അറിയിക്കട്ടെ. സിനിമാ താരങ്ങൾ പാടിയ പാട്ടുകൾ കേൾക്കാനാണ് എനിക്കിഷ്ടം. കൂടുതലും പഴയ പാട്ടുകളാണിഷ്ടം. രതിലയം എന്നൊരു പടമുണ്ടല്ലോ, അതിൽ ശങ്കരാടി ചേട്ടനും ശ്രീവിദ്യാമ്മയും ചേർന്ന് പാടുന്ന ഒരു പാട്ട് രഞ്ജിനിക്ക് ഓർമ്മയുണ്ടോ? മൈലാഞ്ചി അണിയുന്ന മദനപ്പൂവേ. ആ പാട്ട് റേഡിയോയിൽ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ പതിവായി കേൾക്കുമായിരുന്നു. ഇപ്പോൾ തീരെ കേൾക്കാനേ ഇല്ല. ആ പാട്ട് കേൾപ്പിക്കാമോ? ഞായറാഴ്ച കേൾപ്പിച്ചാൽ പെരുത്തിഷ്ടം. ഇബ്രാഹിം കുഞ്ഞ്, മലപ്പുറം താനാളൂർ. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. താങ്കൾ പറഞ്ഞതുപോലെ ഈ ഗാനം അടുത്തിടെ എങ്ങും ആകാശവാണി പ്രക്ഷേപണം ചെയ്തിട്ടേ ഇല്ല. 1983 പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത രതിലയം എന്ന ചിത്രത്തിനു വേണ്ടി പൂവച്ചൽ ഖാദർ എഴുതി ATO ഈണം നൽകി ശങ്കരാടിയും ശ്രീവിദ്യയും കൂട്ടരും പാടിയ ഒരു അപൂർവ സുന്ദര ഗാനമാണിത്. നടൻ മധു ഉമ ആർട്സിന്റെ ബാനറിൽ നിർമ്മിച്ച ചിത്രമായിരുന്നു രതിലയം. ക്യാപ്റ്റൻ രാജു, സിൽക്ക് സ്മിത, മധു, ശ്രീവിദ്യ, സീമ, ഷാനവാസ് എന്നിവരൊക്കെ വേഷമിട്ട സിനിമ. കേൾക്കാം നമുക്ക് ആ ഗാനം.

മലപ്പുറം താനാളൂർ നിന്നുള്ള ഇബ്രാഹിം കുഞ്ഞ് ആവശ്യപ്പെട്ട ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. രഞ്ജിനിയിൽ നിന്ന് 6 കത്തുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു, 6 പാട്ടുകളും കേട്ടു. ഇനി 7-ാമത്തെ കത്തിലേക്ക് പോകാം. ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നുള്ള മനോഹരനാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. കത്തിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഏറ്റവും പ്രിയപ്പെട്ട രഞ്ജിനിക്ക് എനിക്കൊരു ഗാനം വെച്ചു തരുമോ? ദേവദാസി എന്ന സിനിമയിലെ പൊന്നലയിൽ അമ്മാനമാടി എന്ന് തുടങ്ങുന്ന ഗാനമാണ് എനിക്ക് വേണ്ടത്. ഈ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്, വച്ചു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിർത്തട്ടെ. ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നും മനോഹരൻ. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. 1979 ശശികുമാറിന്റെ സംവിധാനത്തിൽ ചിത്രീകരണം നടന്നെങ്കിലും പുറത്തു വരാതെ പോയ ദേവദാസി എന്ന ചിത്രത്തിലെ ഗാനമാണ് മനോഹരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനത്തിന്റെ രചന ONV കുറുപ്പാണ്, സംഗീതം സലിൽ ചൗധരി, പാടിയത് യേശുദാസും വാണി ജയറാമും കൂട്ടരും.

ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നുള്ള മനോഹരൻ ആവശ്യപ്പെട്ട ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തെരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത് എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്, ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ നമ്മുടെ ആകാശവാണിയിൽ. അറിയിപ്പ് കഴിഞ്ഞു. രഞ്ജിനി തുടരുകയാണ്. ജയന്തി അപ്പുക്കുട്ടൻ എന്ന ശ്രോതാവ് പരുത്തിയറ നിന്നും അയച്ച കത്താണ് അടുത്തത്. കത്ത് വായിക്കാം. രഞ്ജിനിക്കുട്ടി, ഞാൻ പരുത്തിയറയിൽ നിന്ന് ജയന്തി അപ്പുക്കുട്ടനാണ്. രഞ്ജിനി പരിപാടിയുടെ സ്ഥിരം ശ്രോതാവാണ്. കൊല്ലം ജില്ലയിലെ വെളിയം പഞ്ചായത്തിലാണ് ഞാൻ താമസിക്കുന്ന പരുത്തിയറ. വിശാലമായ വയലും നെൽകൃഷിയും ഒക്കെ ഉണ്ടായിരുന്ന നാടായിരുന്നു ഞങ്ങളുടേത്. പണ്ടൊക്കെ ഓണക്കാലം കഴിയുമ്പോഴേക്കും കന്നിക്കൊയ്ത്ത് കാലമായിരിക്കും. അന്നൊക്കെ എന്ത് രസമായിരുന്നു! ഞങ്ങൾ ഒരുപറ്റം സ്ത്രീകൾ ഞങ്ങളുടെ പരിസര പ്രദേശങ്ങളായ ഓടനാവട്ടം, വാപ്പാല, കൊട്ടറ, കട്ടയിൽ, കായില, മുട്ടറ, ചെപ്ര എന്നിവിടങ്ങളിലെല്ലാം നെല്ല് കൊയ്യാനും കറ്റം മെതിക്കാനും ഒക്കെ പോകുമായിരുന്നു. ഓണക്കാലം അതിലേറെ രസമുള്ള കാലമായിരുന്നു. തിരുവോണത്തിന് ഉച്ചയ്ക്ക് സദ്യയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെ ഒരുപറ്റം ആളുകൾ പരുത്തേറ നിന്നും നടന്ന് വെളിയം സൂര്യയിലോ പൂയപ്പള്ളി ഉണ്ണീസിലോ പോയി മാറ്റിനി കാണുമായിരുന്നു. മാറ്റിനി കഴിഞ്ഞ് ഉത്സവം പോലെ എല്ലാവരും സിനിമാ കഥയൊക്കെ പറഞ്ഞ് വീടുകളിലേക്ക് തിരിച്ചു നടന്നു വരുന്നത് ഇന്നലത്തെ പോലെ ഓർക്കുകയാണ്. ചിലപ്പോൾ അന്നേ ദിവസം തന്നെ സെക്കൻഡ് ഷോയ്ക്ക് ഓടനാവട്ടം ഉദയയിലും പോയി സിനിമ കാണാറുണ്ടായിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ സഹോദരിയായ മിനിയുടെ വീട് അഞ്ചാലമൂടാണ്. അവിടെ ഞങ്ങൾക്ക് ചതയ ദിനത്തിലായിരിക്കും എല്ലാ കൊല്ലവും ഓണം. അവിടെ ഓണം കൂടാൻ പോകുമ്പോൾ അഞ്ചാലമൂട് ഷഫീർ തിയേറ്ററിൽ കയറി സിനിമ കാണുന്നത് പതിവായിരുന്നു. ഓണമെന്ന് പറഞ്ഞാൽ സിനിമ കാണലായിരുന്നു പണ്ട്. ദൂരദർശനൊക്കെ വന്നതോടെ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത് കുറഞ്ഞു. ഒരിക്കൽ പൂയപ്പള്ളി ഉണ്ണീസിൽ ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പടം നിർത്തിയിട്ട് മൈക്കിലൂടെ അനൗൺസ് ചെയ്തു, പരുത്തിയറയിൽ നിന്ന് ഈ തിയേറ്ററിൽ എത്തിയിട്ടുള്ള അപ്പുക്കുട്ടൻ, കലേശൻ, സുധ, ജയന്തി, വിനയൻ, ബൈജു എന്നിവർ പെട്ടെന്ന് വീട്ടിലെത്തണം. മുട്ടറയിലെ നാണു വല്യച്ഛൻ മരിച്ചുപോയി. അത് കേട്ട് ഞങ്ങളെല്ലാം പടം കാണാതെ എഴുന്നേറ്റ് ഓടി. പൊന്ന് എന്ന അശോകൻ്റെയും സിത്താരയുടെയും പടമായിരുന്നു അത്. ആ സിനിമയിലെ പാട്ട് രഞ്ജിനിയിലൂടെ ഞായറാഴ്ചയൊന്ന് കേൾപ്പിക്കാമോ? ജയന്തി അപ്പുക്കുട്ടൻ, പരുത്തിയറ. തീർച്ചയായും ജയന്തി നല്ലൊരു ഓർമ്മയാണ് പങ്കുവച്ചിരിക്കുന്നത്. രഞ്ജിനിക്ക് വളരെയേറെ ഇഷ്ടമായി. ഇത് കേൾക്കുന്നവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പി ഭാസ്കരൻ്റെ ഗാനവരികൾ, ഔസേപ്പജൻ്റെ സംഗീതം, ചിത്രയുടെ ആലാപനം, പി ജി വിശ്വംഭരൻ്റെ സംവിധാനത്തിൽ 1987 പുറത്തുവന്ന പൊന്ന് എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ശാരി രംഗത്ത് വരുന്ന ഗാനം.

0: പരുത്തിയാറ നിന്നുള്ള ജയന്തി അപ്പുക്കുട്ടൻ ആവശ്യപ്പെട്ട ഇഷ്ടഗാനമായിരുന്നു അത്.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ കേരള ഹിന്ദി പ്രചാര സഭയുടെ സെക്രട്ടറിയും കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദി ഉപദേശക സമിതി അംഗവുമായ അഡ്വക്കേറ്റ് ബി മധു പങ്കെടുക്കുന്നു.
2: ബി എസ് സി അല്ലെങ്കിൽ എക്കണോമിക്സോ ഹിസ്റ്ററി ഏത് ഐച്ഛിക വിഷയം എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ ഹിന്ദി പഠിച്ച് സാഹിത്യാചാര്യം പാസ്സായിട്ടുള്ളവർക്ക് നേരിട്ട് ഇവിടുന്ന് ബി എഡ് കഴിഞ്ഞിറങ്ങിയവർക്ക് അധ്യാപക ജോലി കയറാം.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
0: രഞ്ജിനിലേക്ക് വന്ന അടുത്ത കത്ത് നോക്കാം. ഈ കത്തയച്ചത് രോഹിണി രഘുവാണ്. കോട്ടയം വെള്ളാവൂർ എന്ന സ്ഥലത്ത് നിന്നും കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനിക്ക്, ഞാൻ രോഹിണി, രഞ്ജിനിയുടെ സ്ഥിരം ശ്രോതാവാണ്. ഈ വരുന്ന സെപ്റ്റംബർ 13 ഞായറാഴ്ച എൻ്റെ 2 മകൾ കൃഷ്ണപ്രിയയുടെ വിവാഹമാണ്. രഞ്ജിനിയിലൂടെ ഒരു ഗാനം എൻ്റെ മോൾക്ക് വേണ്ടി കേൾപ്പിച്ചു തരണം. നാളെ ഞങ്ങളുടെ വിവാഹം എന്ന ചിത്രത്തിലെ മാധവ മാസം സ്വർണ്ണത്തേരിലണഞ്ഞിത എന്ന പാട്ടാണ് കേൾക്കേണ്ടത്. ഞാൻ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടുള്ള മിക്ക പാട്ടുകളും രഞ്ജിനി കേൾപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ പാട്ട് കേൾപ്പിച്ചു തരുമെന്ന പ്രതീക്ഷയോടെ രോഹിണി, വെള്ളാവൂർ, കോട്ടയം. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. കൃഷ്ണപ്രിയയ്ക്ക് രഞ്ജിനിയും ആശംസകൾ നേരുകയാണ്. 1986 സാജൻ സംവിധാനം ചെയ്ത നാളെ ഞങ്ങളുടെ വിവാഹം എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇത്. ഗാനരചന ചുനക്കര രാമൻകുട്ടി. കല്യാണി രാഗത്തിൽ ശ്യാം ചിട്ടപ്പെടുത്തിയ പാട്ട്. ഗായകൻ യേശുദാസ്. പാട്ട് കേട്ട് വേഗം നമുക്ക് മടങ്ങിവരാം.

0: കോട്ടയം വെള്ളാവൂർ നിന്നുള്ള രോഹിണി രഘു കത്തിലൂടെ ആവശ്യപ്പെട്ട ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: ഇന്നത്തെ രഞ്ജിനിയിൽ ഒരു കത്തുകൂടി വായിക്കാം. അതായത് 10-ാമത്തെ ഇഷ്ടഗാനത്തിന് വേണ്ടി വന്ന കത്ത്. ഈ കത്തയച്ചത് അജയകുമാറാണ്, വൈക്കം തലയാഴം എന്ന സ്ഥലത്ത് നിന്നും. അജിത് കുമാർ രഞ്ജിനിക്ക് നാദരാഗ സുധാമൃതം ആസ്വാദക മനസ്സുകളിൽ പകർന്ന് അനശ്വരയായി മാറിയ ജാനകിയമ്മ ആലപിച്ച തുഷാര ബന്ധുക്കളെ എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. 1976 ഐ വി ശശി സംവിധാനം ചെയ്ത ആലിംഗനം എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ശ്രീദേവിയും റാണിചന്ദ്രയും വിൻസെന്റും രാഘവനും ഒക്കെ അഭിനയിച്ച ചിത്രമായിരുന്നു ആലിംഗനം. ഈ ഗാനത്തിന്റെ രചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമർ, ആലാപനം എസ് ജാനകി. വിഷാദത്തിന്റെ നനുത്ത സ്പർശമുള്ള

ആകാശവാണി സമയം 2 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇനി 2:30 വരെ നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം വിജയ് യേശുദാസും മധുശ്രീ നാരായണനും പാടിയതാണ്. സംഗീതം രമേശ് നാരായൺ. ചങ്ങമ്പുഴയുടെ കവിത. ചിത്രം ഒറ്റ മന്ദാരം.

ഒരു ഗാനം കൂടി, സഞ്ജോയ് ചൗധരിയുടെ സംഗീതത്തിൽ ശ്രേയ ജയദീപ് പാടിയത്, ശ്രീനാരായണ ഗുരു രചിച്ച ദൈവദശകത്തിൽ നിന്ന്, ചിത്രം പുഴയമ്മ.

0: crucial role in fostering tranquility. Practicing mindfulness, being present and intentional in your environment can make cleaning and organizing feels less like a chore. It all starts with you and it starts now. You've been an awesome audience today. Thank you for tuning into Spice, the voice of hope. Until next time, this is RJ Chetan signing off. Bye. You can always call or message us on 09515227039. I repeat, 09515227039. Feel free to write to us on feedbackamc1@gmail.com. I repeat, feedbackamc1@gmail.com.
1: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ഇന്നത്തെ അധ്യായം സമാപിച്ചു.
2: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി വിട്ടാപ്പിള്ളിൽ ഏജൻസീസ് തന്നെ.

0: മായാമുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: ജവഹർലാൽ നെഹ്റുവിന്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
0: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
4: ഏറ്റവും കുറഞ്ഞ EMI ൽ ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
5: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV കൾ 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. ബിട്ടാപ്പിളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ൽ അധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
4: ബിട്ടാപ്പിളിൽ ഏജൻസീസ്.
6: പ്രിയ ശ്രോതാക്കളെ, നമുക്കിനി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: കഥാസംവിധാനം കുഞ്ചാക്കോ എന്ന ചിത്രത്തിനു വേണ്ടി വിനി ശ്രീനിവാസനും രാജലക്ഷ്മിയും പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ. ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തെരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം, കുറിച്ചെടുത്തോളൂ. 9495964321. മറ്റൊരു നമ്പർ 9496565321. 9496569631. ഓർക്കുക, സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി
1: ഹരിതവാണി.

0: ഹരിതവാണിയിൽ ഇന്ന് ജൈവ വൈവിധ്യ സംരക്ഷണത്തിലേക്ക് പുതുതലമുറയെ വളർത്തിയെടുക്കുവാൻ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ആവിഷ്കരിച്ച നൂതന പദ്ധതി എവരി ചൈൽഡ് എ സയന്റിസ്റ്റ് ആൻഡ് ആർട്ടിസ്റ്റ് അഥവാ ഇക്കാസ. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൽ സയന്റിഫിക് ഓഫീസറായ ഡോക്ടർ വി ഉണ്ണികൃഷ്ണൻ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പരിസ്ഥിതി വെല്ലുവിളികളിലൊന്നാണ് ജൈവ വൈവിധ്യ ശോഷണം. വനങ്ങളുടെ നാശം, കാലാവസ്ഥാ വ്യതിയാനം, മലിനീകരണം, പ്രകൃതി വിഭവങ്ങളുടെ അമിതമായ ചൂഷണം, അന്യദേശ ജീവിവർഗങ്ങളുടെ വ്യാപനം തുടങ്ങി നിരവധി കാരണങ്ങളാൽ അനേകം ജീവിവർഗങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ഗുരുതരമായ ഭീഷണി നേരിടുകയാണ്. ഈ വെല്ലുവിളികളെ മറികടക്കാൻ നിയമങ്ങളും നയങ്ങളും പദ്ധതികളും മാത്രം മതിയാകില്ല. പ്രകൃതിയെ മനസ്സിലാക്കുകയും അതുമായി വൈകാരികമായ ബന്ധം സ്ഥാപിക്കുകയും അതിനെ സംരക്ഷിക്കേണ്ടത് സ്വന്തം ഉത്തരവാദിത്വമാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള പ്രകൃതി വിദ്യാഭ്യാസത്തിന് ഇന്ന് ലോകമെമ്പാടും വലിയ പ്രാധാന്യം നൽകപ്പെടുന്നു. വികസിത രാജ്യങ്ങൾ ഇതിനകം തന്നെ കുട്ടികളെ പ്രകൃതി സംരക്ഷണത്തിൻ്റെ സജീവ പങ്കാളികളാക്കുന്ന നിരവധി പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കിയിട്ടുണ്ട്. ഉദാഹരണമായി അമേരിക്കയിലെ പ്രോജക്റ്റ് ലേണിംഗ് ട്രീ, പ്രോജക്റ്റ് വൈൽഡ്, ജൂനിയർ റേഞ്ചർ പ്രോഗ്രാം തുടങ്ങിയ സംരംഭങ്ങൾ കുട്ടികളെ ക്ലാസ് മുറികൾക്കപ്പുറം പ്രകൃതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ അവർ ജീവജാലങ്ങളെയും വനങ്ങളെയും ജലാശയങ്ങളെയും മറ്റ് ആവാസ വ്യവസ്ഥകളെയും നേരിട്ട് നിരീക്ഷിക്കുകയും പ്രകൃതിയെ അനുഭവിച്ചറിയുകയും ചെയ്യുന്നു. ഇതിലൂടെ ശാസ്ത്രീയ അറിവ് മാത്രമല്ല പ്രകൃതിയോടുള്ള ആത്മബന്ധവും ഉത്തരവാദിത്വ ബോധവും വളർത്തിയെടുക്കാൻ സാധിക്കുന്നു. ഈ ആശയങ്ങൾക്ക് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ അനുയോജ്യമായ രൂപം നൽകിയാണ് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് എവരി ചൈൽഡ് എ സയന്റിസ്റ്റ് ആൻഡ് ആർട്ടിസ്റ്റ് അഥവാ ഇക്കാസ എന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയുടെ പേരിൽ തന്നെയുണ്ട് അതിൻ്റെ ലക്ഷ്യം. ഓരോ കുട്ടിയുടെയും മനസ്സ്

0: ഒരു ശാസ്ത്രജ്ഞൻ്റെയും ഒരു കലാകാരൻ്റെയും ആകണം എന്നതാണ് ഇതിൻ്റെ കാഴ്ചപ്പാട്. ശാസ്ത്രം കുട്ടികളിൽ അന്വേഷണ മനോഭാവവും നിരീക്ഷണ ശേഷിയും വളർത്തുന്നു. കല അവരിൽ പ്രകൃതിയോടുള്ള സ്നേഹവും സൗന്ദര്യബോധവും വൈകാരിക അടുപ്പവും വളർത്തുന്നു. ഈ രണ്ട് മേഖലകളുടെയും സമന്വയത്തിലൂടെ പ്രകൃതിയെ ആഴത്തിൽ മനസ്സിലാക്കുന്ന, അതിനെ സംരക്ഷിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാൻ കഴിയും. ഇക്കാസ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിലെ 6, 7, 8 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളെയാണ് ഉൾപ്പെടുത്തുന്നത്. ശാസ്ത്രം, കല, പ്രകൃതി പഠനം, സർഗാത്മക പ്രവർത്തനങ്ങൾ എന്നിവയിൽ താൽപ്പര്യവും അഭിരുചിയും പ്രകടിപ്പിക്കുന്ന കുട്ടികളെ ബന്ധപ്പെട്ട സ്കൂൾ അധികൃതരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. പഠന മികവ് മാത്രമല്ല, അന്വേഷണത്വരയും പ്രകൃതിയോടുള്ള കൗതുകവും സർഗാത്മകതയും ഈ തിരഞ്ഞെടുപ്പിൽ പ്രധാനമായി പരിഗണിക്കപ്പെടുന്നു. ഇങ്ങനെ തിരഞ്ഞെടുത്ത കുട്ടികൾക്ക് പ്രകൃതിയെ പുസ്തകങ്ങളിൽ മാത്രം പഠിക്കാതെ നേരിട്ട് അനുഭവിച്ചറിയാനുള്ള അവസരങ്ങളാണ് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ഒരുക്കുന്നത്. പ്രകൃതിയെ കാണാനും കേൾക്കാനും സ്പർശിക്കാനും വരയ്ക്കാനും രേഖപ്പെടുത്താനും ശാസ്ത്രീയമായി നിരീക്ഷിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കുന്ന അനുഭവാധിഷ്ഠിത പഠന രീതിയാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നമുക്ക് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ കുട്ടിയിലും ശാസ്ത്രീയ ചിന്തയും അന്വേഷണ മനോഭാവവും വളർത്തുക, പ്രകൃതിയെയും ജൈവ വൈവിധ്യത്തെയും അടുത്തറിയാനുള്ള അവസരങ്ങൾ ഒരുക്കുക, കലാപരമായ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക, ശാസ്ത്രവും കലയും സമന്വയിപ്പിച്ച പഠനാനുഭവങ്ങൾ നൽകുക, പരിസ്ഥിതി സംരക്ഷണത്തോടും ജൈവ വൈവിധ്യ സംരക്ഷണത്തോടും ഉത്തരവാദിത്ത ബോധം വളർത്തുക, നിരീക്ഷണം, വിശകലനം എന്നിവ വികസിപ്പിക്കുക, പ്രാദേശിക ജൈവ വൈവിധ്യം രേഖപ്പെടുത്താനും പഠിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കുക, പ്രകൃതി അധിഷ്ഠിത പഠനവും അനുഭവ പഠനവും പ്രോത്സാഹിപ്പിക്കുക, കുട്ടികളിൽ നവീന ആശയങ്ങളും പ്രശ്നപരിഹാര ശേഷിയും വളർത്തുക, ശാസ്ത്രം, കല, പ്രകൃതി സംരക്ഷണം എന്നിവയിൽ താൽപ്പര്യമുള്ള ഉത്തരവാദിത്വമുള്ള പൗരന്മാരെ വളർത്തിയെടുക്കുക എന്നിവയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇക്കാസ ഒരു പരിശീലന പദ്ധതി മാത്രമല്ല, കുട്ടികൾ പ്രകൃതിയെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് ശാസ്ത്രീയമായും കലാപരമായും സമീപിക്കാൻ സഹായിക്കുന്ന ഒരു സമഗ്ര പഠന സംരംഭമാണ്. പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനായി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് ഇതിനുവേണ്ടി സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ആവിഷ്കരിച്ചിരിക്കുന്നത്. പ്രകൃതി പഠന യാത്രകളും ഫീൽഡ് സന്ദർശനങ്ങളും പദ്ധതിയുടെ പ്രധാന ഘടകമാണ്. വനങ്ങൾ, നദികൾ, കായലുകൾ, കണ്ടൽക്കാടുകൾ, കൃഷിയിടങ്ങൾ, ജൈവ ഉദ്യാനങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ ജീവജാലങ്ങളെ, ആവാസ വ്യവസ്ഥകളെയും കുട്ടികൾ നേരിട്ട് നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യും. പ്രാദേശിക ജൈവ വൈവിധ്യം രേഖപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കും പദ്ധതികൾക്കും ഇതിൽ പ്രത്യേക പ്രാധാന്യമുണ്ട്. പക്ഷികൾ, ചിത്രശലഭങ്ങൾ, തുമ്പികൾ, മത്സ്യങ്ങൾ, മരങ്ങൾ, ഔഷധ സസ്യങ്ങൾ, ഉഭയജീവികൾ തുടങ്ങി വിവിധ ജീവിവർഗങ്ങളെ തിരിച്ചറിഞ്ഞ് അവയുടെ വിവരങ്ങൾ ശേഖരിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യും. ഇതിലൂടെ സ്വന്തം നാടിൻ്റെ ജൈവസമ്പത്ത് അടുത്തറിയാൻ കുട്ടികൾക്ക് അവസരം ലഭിക്കും. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ചിത്രരചന, കവിത, കഥ, ഫോട്ടോഗ്രാഫി, ഹ്രസ്വ ചലച്ചിത്ര നിർമ്മാണം, നാടകം, സംഗീതം, ശില്പനിർമ്മാണം തുടങ്ങിയ കലാപരമായ പ്രവർത്തനങ്ങൾ കുട്ടികളുടെ സർഗാത്മകതയും പ്രകൃതിയോടുള്ള വൈകാരിക ബന്ധവും ശക്തിപ്പെടുത്തും. നിശ്ചിത പ്രദേശത്തെ ജീവിവർഗങ്ങളെ കണ്ടെത്തി രേഖപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ കുട്ടികളിൽ അന്വേഷണ മനോഭാവവും ശാസ്ത്രീയ നിരീക്ഷണ ശേഷിയും വളർത്തും. ശാസ്ത്രജ്ഞർ, കലാകാരന്മാർ, വന്യജീവി വിദഗ്ധർ, പരിസ്ഥിതി പ്രവർത്തകർ, ഫോട്ടോഗ്രാഫർമാർ എന്നിവരുമായി സംവദിക്കാനും പരിശീലനം നേടാനും കുട്ടികൾക്ക് അവസരമൊരുക്കും. വിവിധ മേഖലകളിലെ അനുഭവങ്ങൾ കുട്ടികളുടെ കാഴ്ചപ്പാടിനെ കൂടുതൽ വിശാലമാക്കും. സ്വദേശീയ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കൽ, ശലഭോദ്യാനങ്ങളും ഔഷധ സസ്യത്തോട്ടങ്ങളും ഒരുക്കൽ, ജലാശയ സംരക്ഷണം, അധിനിവേശ ജീവിവർഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം തുടങ്ങിയ പ്രാദേശിക സംരക്ഷണ പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കും. ഇതിലൂടെ പരിസ്ഥിതി സംരക്ഷണം ഒരു സാമൂഹ്യ ഉത്തരവാദിത്തമാണെന്ന ബോധം വളർത്തിയെടുക്കാൻ സാധിക്കും. പ്രാദേശിക പരിസ്ഥിതി പ്രശ്നങ്ങൾ തിരിച്ചറിയുകയും അവയ്ക്ക് പ്രായോഗിക പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ശാസ്ത്ര നവീകരണ പ്രവർത്തനങ്ങൾ, പ്രദർശനങ്ങൾ, സംവാദങ്ങൾ എന്നിവയിലൂടെ കുട്ടികളിൽ പ്രശ്നപരിഹാര ശേഷി, നേതൃത്വ പാഠവും നവീന ആശയങ്ങൾ രൂപപ്പെടുത്താനുള്ള കഴിവ് എന്നിവയും വളർത്തിയെടുക്കും. ഇത്തരം അനുഭവസമ്പന്നമായ പഠന പ്രവർത്തനങ്ങളിലൂടെ ഓരോ കുട്ടിയും പ്രകൃതിയെ മനസ്സിലാക്കുന്ന ഒരു ശാസ്ത്രജ്ഞനും പ്രകൃതിയുടെ സൗന്ദര്യം അനുഭവിച്ചറിയുന്ന ഒരു കലാകാരനും ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് പ്രതിബദ്ധതയുള്ള, ഉത്തരവാദിത്വമുള്ള ഒരു പൗരനുമായി വളരുക എന്നതാണ് ഇക്കാസ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. സ്വന്തം പരിസരത്തെ സസ്യങ്ങളെയും ജീവജാലങ്ങളെയും തിരിച്ചറിയുകയും അവയുടെ പ്രാധാന്യം ശാസ്ത്രീയമായി മനസ്സിലാക്കുകയും അതോടൊപ്പം പ്രകൃതിയുടെ സൗന്ദര്യവും ജീവന്റെ പരസ്പര ബന്ധവും കലാപരമായി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ കുട്ടികളിൽ പ്രകൃതിയുമായി ആഴത്തിലുള്ള മാനസിക ബന്ധവും ജൈവ വൈവിധ്യ സംരക്ഷണത്തോടുള്ള ഉത്തരവാദിത്വ ബോധവും വളർത്തിയെടുക്കുക എന്നത് ഈ പദ്ധതിയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. സസ്യങ്ങൾ, പക്ഷികൾ, മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഉരഗങ്ങൾ, സസ്തനികൾ, സൂക്ഷ്മജീവികൾ തുടങ്ങി അനേകം ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് നമ്മുടെ ഭൂമി എന്ന് നമുക്കറിയാം. ഈ ജൈവ വൈവിധ്യമാണ് ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിനും മനുഷ്യരാശിയുടെ ഭാവിക്കും അടിത്തറയാകുന്നത്. പശ്ചിമഘട്ടത്തിന്റെ നിത്യഹരിത വനങ്ങളും നദികളും കായലുകളും ചതുപ്പ് നിലങ്ങളും തീരപ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന കേരളം ലോകത്തിലെ പ്രധാന ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിലൊന്നാണ്. എന്നാൽ 2025 IUCN റെഡ് ലിസ്റ്റ് പ്രകാരം ലോകത്ത് 48,600 ജീവി വർഗങ്ങൾ, അതായത് വിലയിരുത്തപ്പെട്ട ജീവി വർഗങ്ങളിൽ ഏകദേശം 28% ഇന്ന് വംശനാശ ഭീഷണി നേരിടുകയാണ്. ഇവയിൽ 41% ഉഭയജീവികളും 26% സസ്തനികളും 11% പക്ഷികളും ഉൾപ്പെടുന്നു. ഇന്ത്യയിലും കേരളത്തിലും മലബാർ സിവറ്റ്, സിംഹവാലൻ കുരങ്ങ്, പൊന്മുടി ബുഷ് ഫ്രോഗ്, ചൂരലാമ, ആന, കടുവ തുടങ്ങി നിരവധി അപൂർവ ജീവജാലങ്ങളുടെ നിലനിൽപ്പ് ഇന്ന് വെല്ലുവിളി നേരിടുകയാണ്. ഓരോ ജീവിവർഗത്തിന്റെയും നഷ്ടം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെയും മനുഷ്യജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ ജൈവ വൈവിധ്യ സംരക്ഷണം ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വങ്ങളിൽ ഒന്നാണ്. ഈ തിരിച്ചറിവ് കുട്ടികളിൽ വളർത്തിയെടുക്കുകയും ശാസ്ത്രീയ അന്വേഷണ മനോഭാവവും പ്രകൃതിയോടുള്ള സ്നേഹവും പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ കുട്ടികളുടെ ജീവിതശൈലിയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. നഗരവൽക്കരണത്തിന്റെ വ്യാപനവും തുറസായ ഇടങ്ങളുടെ കുറവും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ അതിവേഗ വളർച്ചയും കുട്ടികളുടെ ലോകത്തെ സ്ക്രീനുകൾക്കുള്ളിൽ ഒതുക്കിയിരിക്കുകയാണ്. പഠനത്തിനും വിനോദത്തിനും ആശയവിനിമയത്തിനുമെല്ലാം ഡിജിറ്റൽ ഉപകരണങ്ങൾ അനിവാര്യമായെങ്കിലും അതിന്റെ ഫലമായി പ്രകൃതിയെ നേരിട്ട് അനുഭവിക്കാനും അതിന്റെ സൗന്ദര്യം ആസ്വദിക്കാനും അവസരങ്ങൾ കുറഞ്ഞു വരികയാണ്. വീടിന് ചുറ്റുമുള്ള വൃക്ഷങ്ങളുടെ പേരോ പതിവായി കാണുന്ന പക്ഷികളുടെ പേരോ ചിത്രശലഭങ്ങളെയോ തിരിച്ചറിയാൻ പോലും പല കുട്ടികൾക്കും കഴിയുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ കുട്ടികളെ വീണ്ടും പ്രകൃതിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോവുകയും ശാസ്ത്രീയ അന്വേഷണത്തിന്റെയും കലാപരമായ സൃഷ്ടിപരതയുടെയും സമന്വയത്തിലൂടെ പ്രകൃതിയുമായി ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കാനും സഹായിക്കുന്ന സംരംഭമാണ് ഈ പദ്ധതി. നിലവിൽ ഈ പദ്ധതി തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ കോട്ടൺ ഹിൽ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വഴുതക്കാട്, ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ തൈക്കാട്, ഗവൺമെന്റ് ഹൈസ്കൂൾ ശ്രീകാര്യം, ഹാജി CH മുഹമ്മദ് ഗോയ മെമ്മോറിയൽ സ്കൂൾ വള്ളക്കടവ്, VMJ UPS വള്ളക്കടവ് എന്നീ സ്കൂളുകളെ ഉൾപ്പെടുത്തി ഒരു പൈലറ്റ് പദ്ധതിയായാണ് നടപ്പിലാക്കി വരുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾ ജൈവ വൈവിധ്യ രേഖപ്പെടുത്തലിനും സജീവമായി പങ്കാളികളാകുന്നു. സ്വന്തം പരിസരത്ത് കാണുന്ന വൃക്ഷങ്ങളെയും ഔഷധ സസ്യങ്ങളെയും പക്ഷികളെയും ചിത്രശലഭങ്ങളെയും മറ്റ് ജീവജാലങ്ങളെയും തിരിച്ചറിയുകയും അവയെ ശാസ്ത്രീയമായി രേഖപ്പെടുത്തുകയും കുട്ടികൾ ചെയ്യുന്നു. വിവിധ പ്രവർത്തനങ്ങളിലൂടെ നിരീക്ഷണശേഷി, വിശകലനശേഷി, ആശയവിനിമയ വൈദഗ്ധ്യം, സർഗാത്മകത, ആത്മവിശ്വാസം എന്നിവ ഒരുപോലെ കുട്ടിയിൽ വികസിക്കുന്നു. ഈ പദ്ധതിയുടെ വിജയം കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല, ഇത് സമൂഹത്തിന്റെ കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് സാധ്യമാവുക. വിദ്യാലയങ്ങൾ കുട്ടികളിൽ അന്വേഷണ മനോഭാവം വളർത്തുന്ന പഠന കേന്ദ്രങ്ങളാകണം. അധ്യാപകർ പാഠപുസ്തകങ്ങൾക്കപ്പുറം പ്രകൃതിയെ പരിചയപ്പെടുത്തുന്ന മാർഗദർശകരാകണം. രക്ഷിതാക്കൾ കുട്ടികളോടൊപ്പം പ്രകൃതിയിൽ സമയം ചെലവഴിക്കുകയും വീടിന് ചുറ്റുമുള്ള ജൈവ വൈവിധ്യത്തെ പരിചയപ്പെടുത്തുകയും വേണം. വിവിധ മേഖലകളിലെ പ്രഗത്ഭരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംസ്ഥാനതല ഉപദേശക സമിതിയാണ് ഇക്കാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇന്ത്യയിലെ പ്രമുഖ ശാസ്ത്രജ്ഞനായ ശ്രീ എം സി ദത്തൻ ചെയർമാനായും സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ എൻ അനിൽകുമാർ കോ ചെയർമാനായും ബോർഡിന്റെ മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ കൺവീനറായും പ്രവർത്തിക്കുന്ന ഈ സമിതിയിൽ വിദ്യാഭ്യാസം, ജൈവ വൈവിധ്യം, പരിസ്ഥിതി ശാസ്ത്രം, കല തുടങ്ങിയ വിവിധ മേഖലകളിലെ വിദഗ്ധരായ പ്രൊഫസർ ഇ കുഞ്ഞികൃഷ്ണൻ, ഡോക്ടർ എസ് പ്രദീപ് കുമാർ, ഡോക്ടർ എം പി രാധാമണി, പ്രൊഫസർ വാമനപുരം ഷാജികുമാർ, ഡോക്ടർ മീന നായർ, ശ്രീമതി മഹാലക്ഷ്മി എന്നിവരും അംഗങ്ങളാണ്. വിദ്യാലയങ്ങൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജൈവ വൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റികൾ, ശാസ്ത്രജ്ഞർ, കലാകാരന്മാർ, സന്നദ്ധ സംഘടനകൾ, മാധ്യമങ്ങൾ, പൊതുസമൂഹം, എല്ലാവരും ഈ ദൗത്യത്തിന്റെ പങ്കാളികളാകണം. ഓരോ കുട്ടിക്കും സ്വന്തം ചുറ്റുപാടുകളിലെ പ്രകൃതിയെ കാണാനും മനസ്സിലാക്കാനും അനുഭവിക്കാനും സൃഷ്ടിപരമായി ആവിഷ്കരിക്കാനും അവസരം ലഭിക്കുന്ന ഒരു അന്തരീക്ഷം നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികളുടെ ചോദ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ സൃഷ്ടിപരമായ ചിന്തകൾക്ക് വേദിയൊരുക്കുകയും ചെയ്യുമ്പോഴാണ് ഈ പദ്ധതിയുടെ യഥാർത്ഥ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്നത്.
1: ജൈവ വൈവിധ്യ സംരക്ഷണത്തിലേക്ക് പുതുതലമുറയെ വളർത്തിയെടുക്കുവാൻ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ആവിഷ്കരിച്ച നൂതന പദ്ധതി എവരി ചൈൽഡ് എ സയന്റിസ്റ്റ് ആൻഡ് ആർട്ടിസ്റ്റ് അഥവാ ഇക്കാസ. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൽ സയന്റിഫിക് ഓഫീസറായ ഡോക്ടർ വി ഉണ്ണികൃഷ്ണൻ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ഹരിതവാണി സമാപിക്കുന്നു.
3: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മുതൽ 4 മണിവരെ നമുക്ക് ആസ്വദിക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം പാടിയത് ജി വേണുഗോപാൽ. ഗാനരചനായ രമേശൻ നായർ, സംഗീതം എം ജയചന്ദ്രൻ, ചിത്രം വാൽ കണ്ണാടി.

0: കിസാൻ യോജനയുടെ ആനുകൂല്യം ആർക്കൊക്കെ ലഭിക്കും? കൃഷിഭൂമി കൈവശമുള്ള എല്ലാ കർഷക കുടുംബങ്ങൾക്കും ഈ പദ്ധതിക്ക് അപേക്ഷിക്കാം. ഭർത്താവ്, ഭാര്യ, പ്രായപൂർത്തിയാകാത്ത മക്കൾ എന്നിവരടങ്ങുന്നതാണ് കർഷക കുടുംബം. എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥർ, കഴിഞ്ഞ വർഷം ആദായ നികുതി അടച്ചവർ, പ്രതിമാസം 10,000 രൂപയിൽ കൂടുതൽ പെൻഷൻ ലഭിക്കുന്നവർ തുടങ്ങിയ ഉയർന്ന സാമ്പത്തിക നിലയിലുള്ള ചില വിഭാഗക്കാരെ ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങളൊരു കർഷക കുടുംബമാണോ എങ്കിൽ ഉടൻ അപേക്ഷിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ശ്യാമിന്റെ സംഗീതത്തിൽ ചിത്രയും വാണി ജയറാമൻ കൂട്ടരും പാടിയ ഗാനം. ഗാനരചന പൂവച്ചൽ ഖാദർ. ചിത്രം ഒന്നിങ്ങി വന്നെങ്കിൽ.

ചലച്ചിത്രഗാനങ്ങൾ തുടരുകയാണ്. കമുകറ പുരുഷോത്തമനും ശാന്ത പി നായരും പാടിയത്. തിരുനയനാർ കുറിച്ചി മാധവൻ നായരുടെ ഗാനവരികൾ, ബ്രദർ ലക്ഷ്മണിന്റെ സംഗീതം. ചിത്രം മറിയക്കുട്ടി.

ആകാശവാണിയിലൂടെ ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി തുടരും 4 മണിവരെ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റും 42 സെക്കൻഡും.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ഉദയം എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ ഗാനം. ഗാനരചന പി ഭാസ്കരൻ, വി ദക്ഷിണമൂർത്തിയുടെ സംഗീതം.

എസ് രമേശൻ നായരുടെ ഗാനവരികൾ, സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം, എം ജി ശ്രീകുമാറും സുജാതയും പാടിയത് ചിത്രം മലയാളി മാമന് വണക്കം.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ചിത്രം ഉത്സാഹ കമ്മറ്റി. ഗാനരചന എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, സംഗീതം ബിജിബാൽ, ഗായകർ കാവാലം ശ്രീകുമാർ, പുഷ്പവതി.

വേടനും ശ്യാം മുരളീധരനും ചേർന്നെഴുതിയ വരികൾ. സ്വന്തം സംഗീതത്തിൽ മുജീബ് മജീദ് വേടനോടൊപ്പം പാടിയ ഗാനം. ചിത്രം പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ.

ഞങ്ങൾ എഴുതതിൽ ചത്തതൊത്തിരി പേരുടെ ചരിതം, ആ കഥകൾ എന്തൊരം വിചിത്രം. ഇനി വിസിയെറിയുക മൃദുത്വം, വേദങ്ങളാൽ കണ്ണു കെട്ടുപെട്ടവർ, വേരിലും നെഞ്ചിലും വെട്ടുപെട്ടവർ, കൂട്ടം കൂട്ടമായും ഒറ്റപ്പെട്ടവർ, കൂട്ടം തെറ്റി എങ്ങോ എത്തിപ്പെട്ടവർ.

ഇതാകാശവാണി ദേവികുളം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങം 28, ശകവർഷം 1948, ഭാദ്രം 22, 2026 സെപ്റ്റംബർ 13 ഞായറാഴ്ച. ഇപ്പോൾ സമയം 4:01:10. FM ബാൻഡിൽ 101.4 MHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നലെ ചോദിച്ച ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, മുത്തുകളുടെ അമ്മ എന്നറിയപ്പെടുന്ന മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഉത്തരം, സ്ട്രാറ്റോസ്ഫിയർ. ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം ഏത് ജില്ലയിലാണ്? കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം ഏത് ജില്ലയിലാണ്? ഉത്തരത്തിനായി കാത്തിരിക്കൂ 5:55 രാത്രി 8 മണിക്ക് തൊട്ടു മുമ്പ്.
1: അഖില ഇന്ത്യ വാനുലി നിലയം, ദേവികുളം, സ്പൈസ് പൺവലൈ, 101.4. തമിഴ് മാലൈ.
2: ഹിന്ദുക്കളാൽ മികവും ഉത്സാഹത്തുടൻ കൊണ്ടാടപ്പെടും പണ്ടികകളിൽ മുഖ്യമാണത് വിനായകർ ചതുർത്ഥി. തടികളെ നീക്കി ജ്ഞാനം, സെൽവം, വ്യക്തി ആകിയവറ്റെ അരുളും വിനായക പെരുമാണിൻ പിറന്ത നാളാകവും இந்த நாள் கொண்டாடப்படுகிறது. விநாயகர் சதுர்த்தி விழாவானது ஒவ்வொரு வருடமும் ஆவணி மாதத்தின் வளர்ப்பிறை சதுர்த்தி நாளன்று கொண்டாடப்படுகிறது. இந்த வருடம் செப்டம்பர் 14 விநாயகர் சதுர்த்தி விழா வெகு விமர்சையாக கொண்டாடப்பட உள்ளது. செப்டம்பர் 14 விநாயகர் சதுர்த்தி விழா. கூடுதல் தகவல்களை இன்றைய தமிழ் மாலை நிகழ்ச்சியில் பகிர்ந்துள்ள வருகிறார் திருமதி முத்துமாரி அவர்கள்.

ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 32:04. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഉല്ലാസ പൂങ്കാറ്റ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത്. എസ് രമേശൻ നായരുടെ വരികൾ, ശിവപ്രസാദിൻ്റെ ഈണം.

0: ചിത്രം സ്വയംവര പന്തൽ, പാടിയത് ഉണ്ണിമേനോനും ചിത്രയും ചേർന്ന്.
1: തകിട തകിട.

0: മധു കുളിരലയു.
1: ചേച്ചി ഇത് കണ്ടോ?
2: ഹാപ്പി ബർത്ത്ഡേ കുട്ടാ.
1: കാണട്ടെ, വാ, എന്റെ ഫേവറിറ്റ് കളർ.
3: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
1: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
4: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
5: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
1: ഓ ഐ നോ.
5: ആർ ബി ഐ പറയുന്നു,
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.

സ്നേഹപൂർവം അന്ന എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഇനി സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിൽ മനോയും സ്വർണലതയും ചേർന്ന് പാടിയ ഗാനം.

ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് FM. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മുതൽ നിങ്ങളുടെ ഇഷ്ടഗാന പരിപാടി സേ തൻട്രൽ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ സന്ദേശം അയച്ചിരിക്കുന്നത് ശ്രീധരൻ ആവണൂർ. ചിത്രം വല്ലവൻ ഒരുവൻ, TM സൗന്ദരരാജയും PSുശീലയും ചേർന്ന് പാടിയത്.

ഇനി എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനമാണ് വേണ്ടത്. സന്ദേശം അയച്ചത് സൽമ ജമാലുദ്ദീൻ. ചിത്രം മൗനരാഗം.

നമസ്കാരം മിസ്സേ തെൻട്രൽ, എനിക്ക് ഉള്ളത്തെ അള്ളിത്ത എന്ന ചിത്രത്തിലെ അഴകിയ ലൈല എന്നാരംഭിക്കുന്ന ഗാനം കേൾപ്പിക്കാമോ? ഷാജു മടത്തുംപടി. ഷാജുവിൻ്റെ ഇഷ്ടഗാനം ഇതാ. പാടിയത് മനോയും സംഘവും. ചിത്രം ഉള്ളത്തെ അള്ളിത്ത.

അലൈപായുധി എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരിക്കുന്നത് വൈഷ്ണവി തൃപ്പൂണിത്തറ. ഈ ഗാനം പാടിയത് ശങ്കർ മഹാദേവനും ആശാ ഭോസലയും ചേർന്നു.

0: ഹായ് സേത്തൻട്രൽ, ഇത് ഞാനാണ്, ഷെർലി ജെറോം പാനായിക്കുളം. ചിത്രം ഗൗരവം, സോങ് പാലൂട്ടി വളർത്ത കിളി. ഈ പാട്ട് വെച്ച് തരാമോ? ഈ ഗാനം പാടിയത് ടി എം സൗന്ദരരാജ്.
1: അതെ, വേറെ ഒന്നും ഇല്ലേ, കിളിക്ക് രക്കം മുളച്ചെടുത്ത്.

ഗുഡ് ഈവനിങ് ഇസൈ തെൻട്രൽ, ഹാപ്പി സൺഡേ. പ്ലീസ് പ്ലേ എ സോങ് ഫ്രം ദ മൂവി ഓട്ടോഗ്രാഫ്. ദിസ് സോങ് ഈസ് ഡെഡിക്കേറ്റഡ് ടു മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ജിഷ ജോൺസൺ, തിരുമുമ്പം.

ഇനി പൂന്തോട്ടക്കാവക്കാരൻ എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഈ ഗാനം പാടി എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും ചേർന്ന് ഗാനം ആവശ്യപ്പെട്ട് നിലയത്തിലേക്ക് സന്ദേശമയച്ചത് ലീപ പുരുഷോത്തമൻ.

ഇസൈ തെൻട്രലാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് രാജകുമാരിയിൽ നിന്നും ദീപു. ചിത്രം റോജ, ഗാനം പാടിയത് മിൻമിനി.

ഞാൻ ആകാശവാണി ദേവികുള നിലയത്തിൻ്റെ ഇസേ തെൻട്രൽ എന്ന പരിപാടിയുടെ കട്ട ഫാനാണ്. എനിക്കിന്ന് അണ്ണാമല എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾപ്പിച്ചു തരാമോ? ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചത് അനിത രാജാക്കാട്. ഈ ഗാനം പാടിയത് SP ബാലസുബ്രഹ്മണ്യം. ചിത്രം അണ്ണാമലൈ.

ഞാൻ വിൻസെൻ്റ്. കോതമംഗലം രാമല്ലൂരാണ് എൻ്റെ സ്വദേശം. ഇപ്പോൾ ഞാൻ UAE-യിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്നു. ഇസൈ തെണ്ടറിലൂടെ ഒരു ഗാനം കേൾപ്പിക്കാമോ? ചിത്രം ജയ് ഹിന്ദ്, പാടിയത് SP ബാലസുബ്രഹ്മണ്യവും S ജാനകിയും ചേർന്ന്. ഇതാ വിൻസെൻറ്റിൻ്റെ ഇഷ്ടഗാനം, നിങ്ങളുടെ ഇഷ്ടഗാന പരിപാടിയായ ഇസൈ തെണ്ടറിലൂടെ.

0: ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാന്ത്യൻ യോജന. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും. തീറ്റപ്പുൽകൃഷി വ്യാപനവും സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ശ്യാം സൂരജ് എസ്ആർ മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യ ഭാഗം. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 മുതൽ വനിതാ ക്രിക്കറ്റ് തത്സമയം.
1: ചേച്ചി, ഇത് കണ്ടോ?
2: ഹാപ്പി ബർത്ത്ഡേ കുട്ടാ.
1: കാണട്ടെ? വാ, എന്റെ ഫേവറിറ്റ് കളർ.
3: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
1: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
4: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
5: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
1: ഓ, ഐ നോ.
5: ആർബിഐ പറയുന്നു,
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
0: അറിയിപ്പുകൾ തുടരുന്നു. ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:30 തേനീസൈ, 5:00 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 റേഡിയോ ഹെൽത്ത്, 5:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി, 6:40 വാർത്താഭീക്ഷണം, 6:50 കാർഷിക ജീവനം, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 യുവവാണി, 8:00 ഇതളുകൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 10:30 ഹൃദയരാഗങ്ങൾ. നിങ്ങൾ കേട്ടത് അറിയിപ്പുകൾ. ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

പ്രിയ ശ്രോതാക്കളെ, ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം ഏത് ജില്ലയിലാണ്? ഉത്തരം, വയനാട് ജില്ലയിൽ.

ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 59 മിനിറ്റ് 40 സെക്കൻഡ്. അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: ഇപ്പോൾ സമയം 6 മണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന.
3: വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയുള്ള ദേശീയ പെൻഷൻ സ്കീമാണ് PMLVMY. പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ചെറുകിട വ്യാപാരികൾക്കും ചില്ലറ വ്യാപാരികൾക്കും വാർദ്ധക്യ സംരക്ഷണവും സാമൂഹിക സുരക്ഷയും നൽകുന്ന ഒരു സർക്കാർ പദ്ധതിയാണ് ഇത്. ചെറുകിട വ്യാപാരികൾ എന്നാൽ കടയുടമകൾ, ഓയിൽ മില്ലുടമകൾ, അരിമില്ലുടമകൾ, കമ്മീഷൻ ഏജൻറ്റുമാർ, വർക്ക്ഷോപ്പ് ഉടമകൾ, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർ, ചെറുകിട ഹോട്ടലുകൾ നടത്തുന്നവർ, സമാന തൊഴിലുകൾ ചെയ്യുന്ന മറ്റു വ്യക്തികൾ, ഇവരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കവിയാൻ പാടില്ല. ഈ സ്കീമിന് കീഴിലുള്ള അർഹരായ ഗുണഭോക്താക്കൾക്ക് 60 വയസ്സ് കഴിഞ്ഞതിനു ശേഷം പെൻഷൻ ലഭിക്കുന്നതിന് അവരുടേതായ പ്രതിമാസ വിഹിതം നൽകേണ്ടതാണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതായത് LIC, പെൻഷൻ ഫണ്ട് മാനേജറായി പ്രവർത്തിക്കുകയും പെൻഷൻ തുകകളുടെ വിതരണത്തിൻ്റെ ഉത്തരവാദിത്തം വഹിക്കുകയും ചെയ്യുന്നു. PMLVM യോജനയുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വ്യക്തി സ്വയം തൊഴിൽ ചെയ്യുന്ന കടയുടമയോ ചില്ലറ വിൽപ്പനക്കാരനോ വ്യാപാരിയോ ആയിരിക്കണം. 18-നും 40-നും ഇടയിൽ പ്രായമുള്ളപ്പോൾ ഈ സ്കീമിൽ ചേരണം. അപ്പോൾ അവരുടെ വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടരുത്. EPFO, NPS, ESIC തുടങ്ങിയ ദേശീയ പെൻഷൻ സ്കീമുകൾക്ക് കീഴിലുള്ള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ സ്കീമിന് കീഴിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വ്യക്തിയായിരിക്കരുത് പ്രസ്തുത ആൾ. വ്യക്തി ആദായ നികുതി ദായകനായിരിക്കരുത്. ആ വ്യക്തി തൊഴിൽ മന്ത്രാലയം, കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഇവ നിയന്ത്രിക്കുന്ന പ്രധാനമന്ത്രി ശ്രം യോഗി മൺധൻ യോജന അല്ലെങ്കിൽ പ്രധാനമന്ത്രി കിസാൻ മൺധൻ യോജന എന്നിവയ്ക്ക് കീഴിൽ എൻറോൾ ചെയ്യപ്പെട്ട ആളാകരുത്. പ്രസ്തുത വ്യക്തിക്ക് ആധാർ കാർഡും സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് നമ്പറും ഉണ്ടായിരിക്കണം. ഗുണഭോക്താക്കൾ 60 വയസ്സ് തികയുന്നതുവരെ എല്ലാ മാസവും 55 രൂപ മുതൽ 200 രൂപ വരെ സംഭാവന നൽകണം. ഗുണഭോക്താക്കളുടെ പ്രായം അനുസരിച്ച് സംഭാവന തുക വ്യത്യാസപ്പെടും. ഗുണഭോക്താക്കൾക്ക് 60 വയസ്സിനു ശേഷം പ്രതിമാസം 3000 രൂപ പെൻഷൻ ലഭിക്കും. നിശ്ചിത പെൻഷൻ തുക എല്ലാ മാസവും ഗുണഭോക്താക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഗുണഭോക്താക്കളുടെ മരണശേഷം അവരുടെ പങ്കാളിക്ക് കുടുംബ പെൻഷനായി മുൻപ് കിട്ടിയിരുന്നതിൻ്റെ 50% പെൻഷൻ ലഭിക്കാൻ അർഹതയുണ്ട്. യോഗ്യരായ വരിക്കാർ PMLVMY പതിവായി സംഭാവന നൽകിയിട്ടുണ്ടെങ്കിലും 60 വയസ്സ് തികയുന്നതിന് മുമ്പ് അംഗപരിമിതനാവുകയും പ്രതിമാസ വിഹിതം തുടരാൻ കഴിയാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ സ്ഥിരമായ വിഹിതം അടച്ച് പദ്ധതി തുടരാൻ അവരുടെ പങ്കാളിക്ക് അർഹതയുണ്ട്. അംഗപരിമിതരായ വരിക്കാർക്ക് സംഭാവന നൽകാൻ കഴിയാത്തപ്പോൾ യോജനയിൽ നിന്ന് വേണമെങ്കിൽ പുറത്തു കടക്കാം. പെൻഷനിൽ നിന്ന് നേടിയ പലിശയോ സേവിംഗ്സ് ബാങ്ക് പലിശ നിരക്കോ ഏതാണോ കൂടുതൽ അത് അവർക്ക് കിട്ടാൻ അർഹതയുണ്ട്. അവർ നിക്ഷേപിച്ച സംഭാവന തിരികെ സ്വീകരിച്ച് യോജനയിൽ നിന്ന് അവർക്ക് പുറത്തു കടക്കാവുന്നതുമാണ്. ഇങ്ങനെ പ്രത്യേക സാഹചര്യങ്ങളിൽ യോജന ഉപേക്ഷിക്കേണ്ടി വരുന്നവർക്കും കരുതൽ നൽകുന്ന ഒരു പദ്ധതിയാണ് ഇത്. യോജനയിൽ ചേർന്ന 10 വർഷത്തിനുള്ളിൽ യോഗ്യരായ വരിക്കാർ PMLVMY നിന്ന് പുറത്തു കടക്കുകയാണെങ്കിൽ സംഭാവന ചെയ്ത തുക മാത്രമേ അവർക്ക് സേവിംഗ്സ് ബാങ്ക് പലിശ നിരക്കിനൊപ്പം തിരികെ ലഭിക്കൂ. യോഗ്യരായ വരിക്കാർ PMLVMY പതിവായി സംഭാവന നൽകിയിട്ടുണ്ടെങ്കിലും അവർ മരണപ്പെടുകയാണെങ്കിൽ പതിവ് സംഭാവനകൾ നൽകി യോജനയിൽ തുടരാൻ അവരുടെ പങ്കാളിക്ക് അർഹതയുണ്ട്. അതുമാത്രമല്ല, അങ്ങനെ മരണപ്പെട്ടാൽ പെൻഷൻ ഫണ്ട് അല്ലെങ്കിൽ സേവിംഗ്സ് ബാങ്ക് പലിശ നിരക്ക് എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന പലിശ സഹിതം അത്തരം വരിക്കാർ അടച്ച സംഭാവന സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ

0: മടക്കി വാങ്ങിക്കൊണ്ട് അവരുടെ പങ്കാളിക്ക് യോജനയിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കും. PMLVMY അല്ലെങ്കിൽ പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: അത്യുദ്ഗതാ എതിരേൽക്കപ്പെട്ട സാനന്ദിനി തദന്തരേ വിരരാജ ഇരുവരുടെയും ഇടയിൽ ശോഭിച്ചു. ഏറ്റവും പിന്നിൽ രാജാവ്, മുന്നിൽ സുദക്ഷിണ, നടുവിൽ നന്ദിനി. ദിനക്ഷപാമധ്യഗതാ സന്ധ്യ യുവ, ദിനം പകൽ, ക്ഷപ രാത്രി, പകലിനും രാവിനുമിടയിൽ സന്ധ്യയെന്ന പോലെ നന്ദിനി വിളങ്ങി. രാവ് പത്നി, പകൽ രാജാവ്, മധ്യത്തിൽ സന്ധ്യ നന്ദിനി. ഇളം തളിർ പോലെ ചുവന്ന് തുടുത്തവളാണ് നന്ദിനി. രൂപപരമായി തന്നെ സന്ധ്യയോട് അവൾക്കുള്ള സാദൃശ്യം വ്യക്തം. അനുക്രമമനുസരിച്ചും സന്ധ്യ പകലിനും രാവിനും ഇടയ്ക്കാണല്ലോ. സുദക്ഷിണ മുന്നിലാണ്, രാവ് വരികയാണല്ലോ. രാജാവ് പിന്നിലാണ്, പകൽ പൊഴിയുന്നു. പൊഴിയുന്ന പകലിൽ നിന്ന് ഉദിക്കുന്ന രാവിലേക്കുള്ള സംക്രമണമാണ് സന്ധ്യ. ഉപമയുടെ ധ്വനിതരംഗങ്ങൾക്ക് കൂടുതൽ അനുരണനങ്ങളുണ്ട്. ഒരേ നേർവരയിലെ മൂന്ന് ബിന്ദുക്കളാണ് ഇപ്പോൾ സുദക്ഷിണയും നന്ദിനിയും ദിലീപനും. ഇവർ തമ്മിലുണ്ടായിരുന്ന ഭേദങ്ങൾ അസ്തമിച്ചു. ദിലീപൻ്റെയും സുദക്ഷിണയുടെയും ഭാവം തന്നെയായിരിക്കുന്നു ധേനുവിനും. മാരാരുടെ ഈ ശ്ലോകത്തിൻ്റെ ആസ്വാദനം ശ്രദ്ധിക്കുക. തത്കാലോചിതമായ ഈ ഉപമയിൽ രാജാവിന് പകരം നിൽക്കുന്ന പകൽ അപ്പോൾ ശ്രമശാന്തമാണെന്നും രാജപത്നിക്ക് പകരം നിൽക്കുന്ന രാവ് സ്വകർമ്മോദ്യതയായി വന്നിരിക്കുകയാണെന്നും ഉള്ള ഔചിത്യം കൂടി അന്തർഭവിച്ചിരിക്കുന്നു.
1: ആലാപനം ഡോക്ടർ ജി ജോൽസ്ന. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 6/50 വയലും വീടും തീറ്റപ്പുൽകൃഷി വ്യാപാരവും സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ശ്യാം സൂരജ് SR മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യ ഭാഗം കേൾക്കാം. ഇന്ന് 6/50 വയലും വീടും.

കാലാവസ്ഥ ആകാശം മേഘാവൃതമായിരിക്കും. നേരിയ മഴയ്ക്കോ ഇടിമിന്നലിനോ സാധ്യതയുണ്ട്. ഉയർന്ന താപനില 38.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28.8 ഡിഗ്രി സെൽഷ്യസ്.

ദേവികുളം സ്പൈസ് എഫ് എം സമയം 6 മണി കഴിഞ്ഞ് 19:42. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ഡൽഹിയിലെ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 9 കോടി 50 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതി

0: ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
1: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 49:20 അടുത്ത പരിപാടി അല്പസമയത്തിനേക്കാം.

0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ഏത് സാധനാക്രമമാണ് നമുക്ക് വേണ്ടതെന്ന് നിർദ്ദേശിക്കുന്നത് ഗുരുവാണ്. ഈ നല്ല വാക്കോടുകൂടി ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ഇന്നത്തെ ചോദ്യമാണ്, കോഴിക്കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന റാണിഖേത്ത് വാക്സിൻ എത്ര വരെ താപനിലയിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും നേതൃത്വത്തിൽ തീറ്റപ്പുൽകൃഷി വ്യാപനം വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു വരുന്നുണ്ട്. കന്നുകാലികൾക്ക് ഗുണമേന്മയുള്ള പച്ചപ്പുല്ല് ലഭ്യമാക്കുക വഴി പാലുൽപാദന ചെലവ് കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം. ഇതാ തീറ്റപ്പുൽകൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് എസ് ആർ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗം ശ്രദ്ധിക്കൂ. ഡോക്ടർ ശ്യാം സൂരജുമായി സംസാരിക്കുന്നത് ജി സന്തോഷ് കുമാർ.
1: നമുക്കറിയാം സാർ, ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ ക്ഷീരകർഷകർ പ്രത്യേകിച്ചും പല വിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടി തരണം ചെയ്താണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. അവരെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കാലിത്തീറ്റയിലുണ്ടാകുന്ന വില വർധനവാണ്. അത് ദിനം പ്രതി ഇങ്ങനെ തീറ്റയുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അത് അവർക്ക് ഈ മേഖലയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ തന്നെ ഒരു വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തീറ്റപ്പുൽ കൃഷി അതൊരു പ്രധാന ഘടകമായിട്ട് ഏറ്റവും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ നമ്മുടെ തീറ്റപ്പുൽ കൃഷിക്ക് ഇന്ന് സംസ്ഥാനത്ത് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കൃഷിസ്ഥലത്തിൻ്റെ ഒരു അപര്യാപ്തത. എല്ലാ കർഷകനും 10 സെൻറ്റോ 15 സെൻറ്റോ ഉള്ള സ്ഥലങ്ങളിലായിരിക്കും 2 പശുവിനെ വളർത്തുന്നത്. അവർക്ക് വ്യാപകമായിട്ട് തീറ്റപ്പുൽ കൃഷി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ പുതിയ നല്ല ഇനം തീറ്റപ്പുൽ കൃഷി വളർത്തി അതിന് കുറച്ച് സ്ഥലത്ത് കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കുക എന്നൊക്കെയുള്ള ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ഈ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം വളരെ ക്ഷീരകർഷകരെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇന്ന് ഈ തീറ്റപ്പുൽ കൃഷി വ്യാപനത്തിന് വേണ്ടി എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഇന്ന് ഗവൺമെൻറ് ഏതെല്ലാം രീതിയിലാണ് ചെയ്തു കൊടുക്കുന്നത്, അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
2: ഇന്ന് നമ്മൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം നമുക്ക് ആവശ്യമുള്ള പാലിൻ്റെ ഒരു ഏകദേശം 70% നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പൊതുവിൽ സർക്കാർ രേഖകളിൽ നിന്ന് കിട്ടുന്ന കണക്കുകൾ. മറ്റേതൊരു കാർഷിക ഉൽപ്പന്നത്തെ വെച്ച് നമ്മൾ താരതമ്യപ്പെടുത്തിയാലും അക്കാര്യത്തിൽ നമുക്ക് ഭാഗ്യമുണ്ട്. അതായത് ഇപ്പോൾ നെല്ലിൻ്റെ ഉൽപ്പാദനമാണെങ്കിലും പച്ചക്കറിയുടെ ഉൽപ്പാദനമാണെങ്കിലും നമ്മൾ നോക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉൽപ്പാദനമുള്ളൂ, എന്നാൽ നമ്മുടെ ഉപഭോഗം വളരെ കൂടുതലുമാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലും സാധനങ്ങൾ വാങ്ങിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഓണക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് ആവശ്യമായ പച്ചക്കറികളും നമുക്ക് ആവശ്യമായ പൂക്കൾ വരെ വരുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ടും. എന്നാൽ പാലിൻ്റെ കാര്യത്തിൽ 70% നമുക്ക് ഉൽപ്പാദനമുണ്ട്. സ്വയം പര്യാപ്തത എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതെ, അതായത് നമ്മളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരല്പം കൂടി നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള അധ്വാനം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു 100% നമ്മുടെ ആവശ്യത്തിനനുസൃതമായ പാലുൽപ്പാദനത്തിന് സാധ്യതയുണ്ട്. പക്ഷേ അതിന് കുറേ പ്രശ്നങ്ങളുമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളറിയാം കേരളം പൊതുവിലെ സ്ഥലപരിമിതി വളരെ ഉള്ള ഒരു സംസ്ഥാനമാണ്. പൊതുവെ കാർഷിക വൃത്തിയോട് താല്പര്യക്കുറവ് ആൾക്കാരുടെ ഇടയിലുണ്ട്. അപ്പം ഇതൊക്കെയാണെങ്കിലും ഈ 70% പാലുൽപ്പാദനത്തെ നിലനിർത്തുകയും പുതിയ സംരംഭകരെ ഈ മേഖലയിലേക്ക് കൊണ്ടുവന്ന് അതിനെ ഒരു 100% ആക്കാനും ശ്രമിക്കുകയാണെങ്കിൽ, അതിന് കുറച്ച് പ്രയാസപ്പെടുകയാണെങ്കിൽ നമുക്കതിന് സാധ്യതയുണ്ട്.
1: ഇപ്പോൾ എത്രയാണുണ്ടാകുന്നത്?
2: ഇപ്പം നമുക്ക് ഏകദേശം 65 ലക്ഷം ലിറ്റർ പാലാണ് ഒരു ദിവസത്തെ ഉൽപ്പാദനം. അപ്പോൾ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു 35 ലക്ഷം ലിറ്റർ പാൽ കൂടെ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ 1 കോടി ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാനുള്ളൊരവസ്ഥ ഉണ്ടാവും. പക്ഷേ അതിന് ഈ പറയുന്നത് പോലെ കുറേ കാര്യങ്ങളിൽ വ്യത്യാസം വരണം. ആ വ്യത്യാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ തീറ്റപ്പുല്ല് എന്ന് പറയുന്നത്. പശു നമുക്കറിയാം, പശു അയവെട്ടുന്ന ഒരു മൃഗമാണ്. അയവെട്ടുന്ന ഒരു മൃഗത്തിന് കൂടുതൽ ആവശ്യമുള്ളത് നാര് കലർന്ന വസ്തുക്കളാണ്. അപ്പോൾ നാര് കലർന്ന വസ്തുക്കളെ അത് നന്നായിട്ട് ദഹിപ്പിച്ച് അതിൽ നിന്നാണ് അമൂല്യമായ പാലുണ്ടാക്കുന്നത്. മാത്രമല്ല ഈ സങ്കരയിനം പശുക്കളൊക്കെ വരുന്നതിന് മുമ്പ് പണ്ട് നമുക്ക് നാടൻ കന്നുകാലികളാണ് ഉണ്ടായിരുന്നത്. ആ നാടൻ കന്നുകാലികളിൽ നിന്ന് നമുക്ക് കുറച്ച് പാലേ കിട്ടിയിരുന്നുള്ളൂ. പക്ഷേ അവയ്ക്ക് കൊടുത്തിരുന്ന തീറ്റയെല്ലാം ഈ നാര് കലർന്ന വസ്തുക്കളായിരുന്നു. അപ്പോൾ നാര് എന്ന് പറയുന്നത് പശുവിൻ്റെ ആരോഗ്യത്തിനും പാലുൽപ്പാദനത്തിനും ഏറ്റവും ആവശ്യമുള്ളതാണ്. അത് കൊടുക്കാൻ സാധ്യമുള്ളത് നമുക്ക് തീറ്റപ്പുല്ലിലൂടെയാണ്.
1: നമുക്ക് കൂടുതൽ പറയുന്നതിന് മുമ്പ് നമ്മൾ ഒരു കോളർ വെയിറ്റ് ചെയ്യുകയാണ്.
2: ശരി,
1: ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: എന്റെ പേര് രാജേഷ് എന്നാണ്, ഇരിട്ടി എന്നാണ് ഞാൻ വിളിക്കുന്നത്.
1: ഇരിട്ടി നിന്ന്? ഓക്കെ.
3: അതെ, ഇരിട്ടി നമ്മുടെ ആറളം ഫാം അറിയാമോ?
1: ആറളം ഫാം അറിയാം,
2: കേട്ടിട്ടുണ്ട്.
1: പറഞ്ഞോളൂ, എന്താണ് അറിയേണ്ടത്, ചോദിച്ചോളൂ.
3: അതായത് എനിക്ക് ഇവിടെ ഒരു 50 ഏക്കർ സ്ഥലം ഞാൻ ലീസിനെടുത്തിട്ട് കൃഷികൾ ചെയ്യുന്നുണ്ട്. കുരുമുളകായിട്ടും മറ്റേ അടക്ക എല്ലാം ആയിട്ട് സ്ഥലങ്ങൾ തെളിച്ച് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുവാണ്. ഓൾമോസ്റ്റ് ഒരു 40 ഏക്കറോളം ക്ലീൻ ആയി. അപ്പൊ അതിനുള്ളിൽ നമുക്ക് കുറച്ച് ഏരിയ, ഒരു 5 ഏക്കറല്ലെങ്കിൽ 10 ഏക്കറോളം ഈ തീറ്റപ്പുല്ലും കൂടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്.
2: ഓക്കെ.
3: അതെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ നമുക്കിപ്പോ ലീസിനെടുത്ത് 10 വർഷത്തേക്ക് ലീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ടോ? അത് ഞാൻ എവിടെയാണ് ഇതിനെ സമീപിക്കേണ്ടതെന്ന് അറിയാനാണ് വിളിച്ചത്.
2: ഓക്കെ. അപ്പൊ രാജേഷ്, ഇങ്ങനെ ഒരു സംരംഭം ഏറ്റെടുത്തതിൽ ആദ്യം രാജേഷിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം പൊതുവേ ഇന്ന് നമുക്ക് വളരെ കുറച്ച് പേര് മാത്രമേ ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഏതായാലും എല്ലാ മംഗളാശംസകളും ആദ്യം നേരെയാണ്. ഈ ഏതൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടും എന്നുള്ളതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഏതായാലും 50 ഏക്കർ സ്ഥലമാണ് എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ 50 ഏക്കറിൽ കുറച്ച് സ്ഥലത്ത് തീറ്റ പുല്ലിനങ്ങൾ വളർത്താം. തീറ്റ പുല്ലിനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൈബ്രിഡ് നേപ്പിയർ, ഗിനി പുല്ല്, ഈ വിഭാഗത്തിലുള്ള പുല്ലുകൾ കുറച്ച് പ്രദേശത്ത് വളർത്താം. അതുകൂടാതെ കുറച്ച് പ്രദേശത്ത് വേണമെങ്കിൽ നമുക്ക് സീസണലായിട്ടുള്ള കുറച്ച് ക്രോപ്സ്, അതായത് ഒരു ഒരു പ്രത്യേക ഒരു സമയ പരിധിയിൽ മാത്രമായിട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു വർഷത്തിൽ നമുക്ക് ഏതെങ്കിലും 2 തവണയായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചോളമോ അല്ലെങ്കിൽ വൻപയർ, ഈ ഇനത്തിൽപ്പെട്ടത് വേണമെങ്കിലും ചെയ്യാം. ഇതുകൂടാതെ ഈ അതിരിന് വേണമെങ്കിൽ ഈ ഫോഡർ ട്രീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് തീറ്റപ്പുല്ലിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മരങ്ങളുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും പീലിവാഗ, കലിയാണ്ട്ര, മുരിങ്ങ, മൾബറി, ഇങ്ങനെയുള്ള സംഗതികളുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ അതിരുകളിൽ വയ്ക്കാനും പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഈ 3 എണ്ണത്തിൻ്റെ ഒരു കോമ്പിനേഷൻ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ പശുവിനെ വളർത്താനുള്ള പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ?
3: ഉണ്ട്. അതായത് ഇതിനകത്ത് ഇപ്പൊ ഞാന് ഈ വൻ കാടായിരുന്നു, അത് 2 ഹിറ്റായി ഇപ്പോ ഒരു 1.5 മാസത്തോളമായിട്ട് മൊത്തം പറിച്ച് ക്ലിയർ ആയി. സാധാരണ പുല്ലുണ്ടല്ലോ, അത് നന്നായിട്ട് കയറി വരുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പൊ ഉദ്ദേശിക്കുന്ന ഒരു 20 പോത്തുകുഞ്ഞുങ്ങളെ മേടിച്ച് ഒരു 1 ഏക്കർ കൃത്യമായിട്ട് വളച്ച് ഇതാക്കിയിട്ട് ഫെൻസ് ചെയ്തിട്ട് അതിനകത്തിട്ട് പുല്ലരിഞ്ഞിട്ട് കൊടുത്ത് വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. കാലികളെ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിട്ട് നമ്മള് വളർത്തി വലുതാക്കി ചെന പിടിച്ചിട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയില്ലേ?
2: അതും വളരെ നല്ലതാണ്.
3: അല്ല, എനിക്ക് പാല് കറന്ന് നമുക്കൊരു ചെയ്യാനുള്ള ഒരു അത് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, അതും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്.
2: അതിനെയും ഞാൻ എന്ത് ചെയ്യണം, അതിനെയും ഞാൻ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുകയാണ്. കാരണം ഇന്നത്തെ നമ്മുടെ കർഷകരുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അവർക്ക് നല്ല ഇനം പശുക്കളെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പശുക്കുട്ടികളെ വാങ്ങിച്ചിട്ട് അവയെ വളർത്തി അതിനെ ചെന പിടിപ്പിച്ച് ഇനി പ്രസവിച്ച ശേഷമോ അല്ലാതെ ഒരു 6-7 മാസം ചെനയായതിനു ശേഷമോ വിൽപ്പന നടത്തുന്നത് നല്ലതാണ്. അപ്പൊ അങ്ങനെയുള്ള യൂണിറ്റുകൾക്ക് നമുക്ക് ഹീഫർ പാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഹീഫർ എന്ന് പറഞ്ഞാൽ കിടാരി. അപ്പൊ കിടാരികളുടെ പാർക്ക്, അതിന് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. കിടാരി പാർക്കിന് വേണ്ട സാമ്പത്തിക സഹായം ക്ഷീരവികസന വകുപ്പ് മുഖേന കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്ഷീരവികസന വകുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കിടാരി പാർക്കിന് വേണ്ട സാമ്പത്തിക സഹായം ലഭിക്കും, ഒന്നാമത്തെ കാര്യം. 2, ഈ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ പ്രദേശത്ത്, അതായത് ഒരു 2.5 ഏക്കറിന് മേലെ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിന് ക്ഷീരവികസന വകുപ്പ് ഇപ്പോൾ കൊടുക്കുന്ന സാമ്പത്തിക സഹായം ഏകദേശം 1 ലക്ഷം രൂപയാണ്. അതായത് ബാരൻ ലാൻഡ്, അൺയൂട്ടിലൈസ്ഡ് ലാൻഡ്, അതായത് തരിശായി കിടക്കുന്നതും ഇപ്പോൾ ഉപയോഗിക്കാത്തതുമായിട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് കൊടുക്കുന്നൊരു സഹായമാണ് 1 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ക്ഷീരവികസന വകുപ്പുമായി ബന്ധപ്പെടാവുന്നതാണ്. ആ ഫാം ഇരിക്കുന്നത് ഏത് ബ്ലോക്കിലാണോ ആ ബ്ലോക്ക് ഓഫീസിൽ ക്ഷീരവികസന വകുപ്പിൻ്റെ ഡയറി എക്സ്റ്റൻഷൻ സർവീസ് യൂണിറ്റ്, ക്ഷീരവികസന യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ടാവും. അവിടെ പോയി ക്ഷീരവികസന ഓഫീസറെ നേരിട്ട് കണ്ട് സംസാരിക്കുകയാണ് വേണ്ടത്. കാരണം കൂടുതൽ വിശദ വിവരങ്ങൾ നേരിട്ട് കിട്ടിയതിന് ശേഷം ക്ഷീരവികസന വകുപ്പിന് ഒരു പോർട്ടലുണ്ട്, ക്ഷീരശ്രീ പോർട്ടൽ എന്നാണ് അതിൻ്റെ പേര്. ക്ഷീരശ്രീ പോർട്ടലിലൂടെയാണ് നമ്മുടെ അപേക്ഷ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് അധികം വൈകരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വർഷത്തെ അപേക്ഷകൾ ക്ഷണിച്ച് അവർ ഈ സമയം കൊണ്ട് തന്നെ ഏകദേശം ഗുണഭോക്താക്കളുടെ പട്ടിക ഉണ്ടാക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം അവരെ കോൺടാക്ട് ചെയ്യേണ്ടതാണ് കേട്ടോ.
1: അപ്പോൾ രണ്ട് രീതിയിലുള്ള ആനുകൂല്യങ്ങൾക്ക് അദ്ദേഹത്തിന് അർഹത ഉണ്ടെന്നാണോ പറയുന്നത്?
2: അതെ അതെ.
1: ഈ കിടാരി വളർത്തുന്നതിനും അതുപോലെ തന്നെ
2: തീറ്റപ്പുൽ കൃഷി
1: ചെയ്യുന്നതിനും രണ്ട് രീതിയിൽ
2: രീതിയിലുണ്ട്. ഇത് കൂടാതെ ഒരു കാര്യം കൂടെ ചെയ്യാം, കെഎൽഡി ബോർഡ് ഈ തീറ്റപ്പുല്ല് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംസ്കരണ യൂണിറ്റുകളൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് സൈലേജ് ഉണ്ടാക്കുന്ന യൂണിറ്റ് അല്ലെങ്കിൽ പുല്ല് നമ്മൾ ഉണക്കി സൂക്ഷിച്ച് വിൽപ്പന നടത്തുന്നതിനുള്ള യൂണിറ്റ്, അതിനുള്ള സഹായം കെഎൽഡി ബോർഡ് മുഖേന നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളിൽ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കെഎൽഡി ബോർഡിൻ്റെ യൂണിറ്റുകളിലേക്കും ഒരപേക്ഷ കൊടുക്കാവുന്നതാണ്. ഇത് സമയം താമസിക്കരുത്, കാരണം നമ്മൾ മൺസൂണിൻ്റെ സമയത്താണ് ഈ പരിപാടികളൊക്കെ തുടങ്ങേണ്ടത്. അതുകൊണ്ട് അധികം താമസിക്കാതെ എന്ത് ചെയ്യുക, ഈ അപേക്ഷകൾ കൊടുക്കാനും ഈ ആൾക്കാരെ കാണാനും ഉള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ
1: ഓക്കെ, രാജേഷ് വിളിച്ചതിൽ വളരെ സന്തോഷമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചിട്ടും തീറ്റപ്പുൽ കൃഷിയുടെ വ്യാപനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ്.
2: അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് പശുവിൻ്റെ ആമാശയം നിർമ്മിച്ചിരിക്കുന്നത് തന്നെ ഈ പുല്ലിനെ ദഹിപ്പിക്കാനാണ്. അപ്പോൾ പുല്ല് ദഹിപ്പിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ആമാശയത്തിലെ ആ നാലറകളാണ് പശുവിൻ്റെ ആമാശയത്തിനുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും വലിയ അറയായ റൂമൻ എന്ന് പറയുന്ന അറയ്ക്ക് 120 ലിറ്റർ വരെ സാധനത്തെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട്. അപ്പോൾ അതിനകത്തേക്കാണ് പശു ഈ നാര് കലർന്ന പുല്ല് ശേഖരിച്ച് വയ്ക്കുന്നത്. ശേഖരിച്ച് വച്ചതിന് ശേഷം പിന്നീടത് എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്തിട്ട് ആ സമയത്ത് അയവെട്ടി അതിൽ നിന്ന് ആണ് പോഷകങ്ങൾ ഉണ്ടാക്കുന്നത്. ആ പോഷകങ്ങളിലൂടെയാണ് പശുവിൻ്റെ പാലുൽപ്പാദനവും അതിൻ്റെ ദൈനംദിന ശാരീരിക പ്രവർത്തനങ്ങളും അത് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പശു അയവെട്ടുന്ന മൃഗമാണ് എന്നുള്ളത് കൊണ്ട് അതിന് ഒരു 30-35 കിലോ പുല്ല് ദിവസേന ലഭിക്കേണ്ടതാണ്.
1: ഈ പച്ചപ്പുല്ല് തന്നെ വേണമെന്നുണ്ട്?
2: ആ വേണമെന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വേറെ എന്ത് കൊടുത്താലും അതിനകത്ത് ഇത്രയും നാര് നമുക്ക് കിട്ടില്ല. ഇപ്പോൾ പുല്ല് വേണമെങ്കിൽ കുറയ്ക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് പുല്ലിൻ്റെ ലഭ്യത കുറവാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് 35 കിലോ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു 15 കിലോ എങ്കിലും എന്ത് ചെയ്യുക, പുല്ല് കൊടുക്കുക. ബാക്കി നമുക്ക് വൈക്കോല് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മളെ വീട്ടിലുള്ള വെജിറ്റബിൾ വേസ്റ്റോ അതല്ലെങ്കിൽ ഈ പൈനാപ്പിൾ വേസ്റ്റ് അല്ലെങ്കിൽ വാഴ വെട്ടിക്കഴിയുമ്പോൾ വാഴയുടെ അതിൻ്റെ തണ്ടും അതിൻ്റെ ഇലകളും വേണമെങ്കിൽ കൊടുക്കാം. ഇനി ചക്ക വെട്ടുമ്പോൾ ചക്കയുടെ പൂഞ്ചും അതിൻ്റെ ഈ എന്താണ് അരം പോലുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കി അത് വേണമെങ്കിൽ കൊടുക്കാം. അതെല്ലാം കൊടുക്കാം. പക്ഷേ അതൊക്കെ കൊടുക്കുമ്പോഴും പശുവിന് ഒരു 15 കിലോ എങ്കിലും ഒരു ദിവസം പുല്ല് അത്യാവശ്യം കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ അതാണ് ബേസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ അടിസ്ഥാന വളമായിട്ട് നമ്മൾ കാലിവളം അല്ലെങ്കിൽ പച്ചില വളം ഇടണമെന്ന് പറയുന്ന പോലെ പശുവിൻ്റെ തീറ്റയിലെ അടിസ്ഥാനപരമായ തീറ്റ എന്ന് പറയുന്നത് പുല്ല് തന്നെയാണ്. പുല്ല് കൊടുക്കുന്നതിലൂടെ പശുവിൻ്റെ ആമാശയത്തിൻ്റെ പ്രവർത്തനം നന്നായി നടക്കുകയും ആ നന്നായി നടക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ബാക്കിയുള്ള തീറ്റ എന്താണോ ആ തീറ്റയെ ഫലപ്രദമായിട്ട് പശുവിന് ഉപയോഗിക്കാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തീറ്റ പശുവിന് അത്യാവശ്യമാണ്, നാര് കലർന്ന വസ്തുക്കൾ. രണ്ടാമത്തെ കാര്യം, പശുവിനെ മിക്കവാറും എല്ലാവരും വളർത്തുന്നത് പാലിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ പാലിൽ നല്ല കൊഴുപ്പ് വേണം. അപ്പോൾ കൊഴുപ്പെന്ന് പറയുന്ന ഘടകം പാലിൽ ഉണ്ടാക്കുന്നത് തീറ്റപ്പുല്ലാണ്. അതായത് നാര് കലർന്ന വസ്തുക്കൾ പശു കൂടുതൽ കഴിച്ചാൽ മാത്രമേ പാലിൽ കൊഴുപ്പ് അധികമായി ഉണ്ടാവുള്ളൂ. അപ്പോൾ കൊഴുപ്പിനെ ഉണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന ഘടകമാണ് പുല്ലെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പുല്ല് വളരെയധികം അത്യാവശ്യമാണ്.
1: കൊഴുപ്പ് കൂടുതലുള്ള പാല് കൊടുത്താൽ അവർക്ക് കൂടുതൽ വില കിട്ടും.

0: അവർ നോക്കിയിട്ടല്ലേ, അതിൻ്റെ ഒരു അളവ് നോക്കിയിട്ടൊക്കെയല്ലേ വില
1: അതെ,
0: നിശ്ചയിക്കുന്നത്?
1: വിലയുടെ കാര്യം മാത്രമല്ല, പലർക്കും ഈ വീട്ടിന് അവർക്ക് കിട്ടുന്ന പാലിൽ കൊഴുപ്പ് കൂടുതലുണ്ടെങ്കിൽ അവരതിൽ നിന്ന് കുറച്ച് നെയ്യ്
0: നെയ്യൊക്കെ
1: ഉണ്ടാക്കുകയും
0: ഉൽപ്പാദിപ്പിക്കും.
1: ചെയ്യും. ആ,
0: ഓക്കെ
1: അതായത്
0: ഓക്കെ.
1: കുറച്ചൊന്ന് തൈരാക്കിയതിന് ശേഷം അതിൽ നിന്ന് കടഞ്ഞ് കുറച്ച് വെണ്ണയെടുത്ത് അങ്ങനെ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ പൊതുവിന് ആൾക്കാരുടെ ഒരു ശീലം കൂടെ ഉണ്ട്, പാല് കിട്ടിക്കഴിഞ്ഞാൽ അതിന് കട്ടിയുണ്ടോ അതിൽ
0: നോക്കുന്ന ഒരു
1: എന്ന്
0: രീതിയാണ്.
1: നോക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പം നോർമലായിട്ട് നേരിട്ട് കർഷകർക്ക് വിൽപ്പന നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളവും നല്ല കൊഴുപ്പുള്ള പാലാണെങ്കിൽ അത് നല്ല
0: പ്രധാനമാണ്.
1: പ്രധാനമാണ്.
0: ഒരു ശ്രോതാ കൂടി ലൈനിലുണ്ട്. ഹലോ, ഹരിതം ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: സാറേ, ഞാൻ ഉദയകുമാർ ആലപ്പുഴ കൃഷ്ണവർക്കുണ്ടാ വിളിക്കുന്നത്.
0: ആ, ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
2: ഹലോ സാറേ, നമസ്കാരം.
1: നമസ്കാരം, പറഞ്ഞോളൂ.
2: തീറ്റപ്പുൽ കൃഷിക്ക് ലോൺ കിട്ടുമോ?
1: ആ, തീറ്റപ്പുൽ കൃഷിക്ക് ലോൺ എടുക്കണമെങ്കിൽ ലോൺ എടുക്കാം.
2: അതൊരു ഭിന്നശേഷി കുടുംബത്തിൽപ്പെട്ട ആൾ, അതുകൊണ്ട് പശുവിനെ വളർത്താൻ മേടിക്കാനോ നോക്കത്തില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്.
1: സ്ഥലമുണ്ടോ സ്വന്തമായിട്ട് ഉദയകുമാറിന്?
2: 10 സെന്റ് സ്ഥലമുണ്ട്.
1: 10 സെന്റ് സ്ഥലമുണ്ട്. ആ, അപ്പൊ 10 സെന്റ് സ്ഥലത്ത് തെങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തെങ്ങുണ്ട്. ഓക്കെ, ബാക്കി സ്ഥലം ഏതായാലും 10 സെന്റ് സ്ഥലത്തിലാണെങ്കിലും നമുക്കൊരു ഏകദേശം ഒരു ഒരു സെന്റിന് ഒരു 100 ചുവട് എന്നുള്ള കണക്കിൽ നമുക്കൊരു 1000 ചുവട് പുല്ലെങ്കിലും വയ്ക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ 10 സെന്റിൽ നമുക്ക് കൃഷി ചെയ്യാം. ആ, അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് വലിയൊരു ചിലവൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് ലോണൊന്നും ആവശ്യമില്ല. ഇതിൽ ആ ചിലവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അത് കൃഷി ചെയ്യണമെങ്കിൽ ആദ്യം ആ സ്ഥലമൊന്ന് നന്നായിട്ട് ഉഴുത് മറിച്ച് അതിനകത്തെ നമ്മുടെ മണ്ണിനെ നല്ല പൊടിയാക്കി മാറ്റണം. അപ്പോൾ ഉഴുത് മറിക്കാനുള്ള ചിലവ് നമുക്ക് ഏതായാലും വരും, ഒന്നാമത്തത്. പിന്നെ ക്ഷീരവികസന വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ 10 സെന്റ് വരെ ഉള്ളവർക്ക് സബ്സിഡി ഒന്നും ലഭ്യമല്ല. എങ്കിൽ പോലും 10 സെന്റ് വരെ ഉള്ളവർക്ക് അല്ലെങ്കിൽ 20 സെന്റ് വരെ ഉള്ളവർക്ക് സൗജന്യമായിട്ട് അവർ പുൽക്കട കൊടുക്കുന്നുണ്ട്. അതായത് നടാൻ വേണ്ടിയിട്ടുള്ള നടീൽ വസ്തുവായിട്ടുള്ള തീറ്റപ്പുൽക്കട സൗജന്യമായിട്ട് ക്ഷീരവികസന വകുപ്പിൽ നിന്ന് കിട്ടും. അത് ക്ഷീരവികസന ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അപ്പം നമുക്ക് ആദ്യം വരുന്ന ഈ ചിലവെന്ന് പറയുന്ന ഉഴുത് മറിക്കുന്ന ചിലവും പിന്നെ ഈ പറയുന്നത് പോലെ പുൽക്കട നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. ജലസേചന സൗകര്യം ഉണ്ടോ? ഉണ്ട്, ജലസേചന സൗകര്യം ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും കാര്യങ്ങൾ മതി. പിന്നെ ഒരു കാര്യമുണ്ട്, വീട്ടിൽ പശു ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഏതായാലും കുറച്ച് കാലിവളം വേണം. കുറച്ച് കാലിവളം നമ്മൾ വാങ്ങിക്കേണ്ടി വരും. അത് നമ്മുടെ അടുത്ത് ആരെങ്കിലും പശു വളർത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരിൽ നിന്ന് കാലിവളം വാങ്ങിക്കാം. ആ ആ ഓക്കെ, അപ്പോൾ അവരിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യാം. അപ്പോൾ ചെറിയ തോതിലുള്ള ഒരു ചിലവ് കൊണ്ട് ഈ 10 സെന്റ് സ്ഥലത്ത് എന്തായാലും കൃഷി ചെയ്യാൻ പറ്റും. പിന്നെ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം, നമ്മൾ ആ 10 സെന്റിൽ ഒരു 1000 ചുവട് വെച്ചാൽ നല്ല ഈ ഹൈബ്രിഡ് നേപ്പിയർ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ട പുല്ലാണെങ്കിൽ ഒരു ചുവടിൽ നിന്ന് നമുക്ക് 30 മുതൽ 50 കിലോ വരെ പുല്ല് കിട്ടും. ആ ഒരു ചുവടിൽ നിന്ന്, അതായത് ഒരു ചുവടിൽ നമ്മൾ നടുന്നതിൽ നിന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് കൂടുതൽ ചെനപ്പുകൾ വരും. ആ ചെനപ്പുകളെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒരു പ്രാവശ്യം വെട്ടുമ്പോൾ തന്നെ ഏകദേശം 30 മുതൽ 50 കിലോ കിട്ടും. 3 രൂപയാണ് ഇപ്പം മാർക്കറ്റിലുള്ള വില പുല്ലിന്. ആ, അപ്പോൾ നമുക്കത് 3 രൂപ മുതൽ 5 രൂപ വരെ വിലയുണ്ട്. അപ്പോൾ കിലോയ്ക്ക് 3 രൂപ മുതൽ 5 രൂപ വരെ വിലയ്ക്ക് നമുക്കത് വിൽക്കാൻ പറ്റും.
0: അതിന്റെ ആവശ്യമില്ല, അതാണ് അദ്ദേഹം പറഞ്ഞത്. ഈ 10 സെന്റിനകത്ത് ഈ തീറ്റപ്പുല്ല് കൃഷി ചെയ്യുന്നതിന് വലുതായിട്ട് ചെലവ് വരുന്നില്ല, അതുകൊണ്ട് തന്നെ ലോണിന്റെ ആവശ്യമില്ല.
3: തീറ്റപ്പുൽ കൃഷി വ്യാപനവും സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ശ്യാം സൂരജ് എസ് ആർ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഡോക്ടർ ശ്യാം സൂരജുമായി സംസാരിച്ചത് ജി സന്തോഷ് കുമാർ.

മുഖ്യ ലക്ഷ്യം ഇനങ്ങളെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഇന്ത്യയിൽ കാണപ്പെടുന്ന തദ്ദേശീയ പശു ഇനങ്ങൾ കാലാവസ്ഥാ പ്രതിസന്ധിയുടെ രോഗപ്രതിരോധ ശേഷിയും കൂടുതലുള്ളവയാണ്. ഇവയുടെ ജനറ്റിക് ഗുണനിലവാരം മെച്ചപ്പെടുത്തിയും സംരക്ഷിച്ചും പശുപരിപാലന മേഖലയെ കൂടുതൽ ലാഭകരമാക്കാനാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ ശ്രമിക്കുന്നത്.

0: മിഷൻ പശു ഇനങ്ങളുടെ സംരക്ഷണം മാത്രമല്ല ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന ഒരു ദീർഘദർശനമാണ്. പശുപാലനം കൂടുതൽ ശാസ്ത്രീയവും ലാഭകരവുമായ മേഖലയായി മാറുന്നതിലൂടെ കർഷകരുടെ ജീവിത നിലവാരമുയർത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: അടുത്തതായി കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ്. മഴക്കാലമായതിനാൽ വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം നിയന്ത്രിക്കാൻ 2.5 മില്ലി ക്ലോർ പൈർഫോസ് 1 ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ ഇലക്കവിളുകളിലും ദ്വാരങ്ങളിലും ഇറങ്ങിച്ചെല്ലത്തക്ക വിധം പശ ചേർത്ത് തളിച്ചു കൊടുക്കാവുന്നതാണ്. നേന്ത്രവാഴയുടെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന തോട്ടങ്ങളിൽ കുലവെട്ടിയെടുത്ത മാതൃവാഴകളിൽ നിന്ന് ആരോഗ്യമുള്ള സൂചിക്കന്നുകൾ ഇളക്കിയെടുത്ത് വൃത്തിയാക്കി സൂക്ഷിക്കണം. പഴയ വേരുകൾ നീക്കി തണ്ട് 1.5 അടി നീളത്തിൽ നിർത്തി മുറിച്ച ശേഷം കന്ന് ചാണകവും ചാരവും വെള്ളത്തിൽ കലർത്തിയ മിശ്രിതത്തിൽ മുക്കിയെടുത്ത് തണലിൽ ഉണക്കി സൂക്ഷിക്കണം. പിന്നീട് 2 ആഴ്ചയോളം തണലുള്ള സ്ഥലത്ത് മഴ നനയാതെ സൂക്ഷിച്ചു വെച്ചതിനു ശേഷം നടാം. തുടർച്ചയായ മഴ മൂലം വാഴയിൽ എർവീനിയ റോട്ട് രോഗം കാണാനിടയുണ്ട്. നീർവാർച്ച സൗകര്യം മെച്ചപ്പെടുത്തുക. വാഴത്തടത്തിൽ കുമ്മായമിടുന്നതും നീർച്ചാലുകളിൽ ബ്ലീച്ചിംഗ് പൗഡർ ഇടുന്നതും നല്ലതാണ്. 20 ഗ്രാം സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തയ്യാറാക്കിയ ലായനി മണ്ണ് കുതിരത്തക്ക വെണ്ണം വാഴയ്ക്ക് ചുറ്റും ഒഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. രോഗം ബാധിച്ചാൽ 3 ഗ്രാം കോപ്പർ ഓക്സി ക്ലോറൈഡ് അല്ലെങ്കിൽ 2 ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചേർത്ത് തയ്യാറാക്കിയ ലായനി മണ്ണ് കുതിരത്തക്ക വണ്ണം വാഴയ്ക്ക് ചുറ്റും ഒഴിക്കണം. മഴക്കാലത്ത് ജാതിയിൽ കായഴുകൽ, ഇലപൊഴിച്ചിൽ എന്നീ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തിയ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. 1 മാസത്തിന് ശേഷം സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. വെണ്ടയിൽ പച്ചത്തുള്ളന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട്. അവയെ നിയന്ത്രിക്കാൻ തയോമെത്തോക്സാം 2 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.

ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, കോഴിക്കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന റാണിഖേത്ത് വാക്സിൻ എത്ര വരെ താപനിലയിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം? ഉത്തരം, 2 മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ റാണിഖേത്ത് വാക്സിൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം.

0: ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ശ്രദ്ധാപൂർവം ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ആശംസകൾ. മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. നമസ്കാരം.
1: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
2: വയലും വീടും സമാപിക്കുന്നു.
3: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
4: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
3: ഇതുവരെ 9,50,00,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക. ആകാശവാണി.
5: ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഹൈറേഞ്ച് വൃത്താന്തം. നെടുങ്കണ്ടം സർക്കാർ പോളിടെക്നിക് കോളേജ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിൽ ലെക്ചറർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ടർ എന്നീ തസ്തികയിലേക്ക് ദിവസ വേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. സെപ്റ്റംബർ 14, അതായത് നാളെ, എഴുത്ത് പരീക്ഷയും നടത്തും, അഭിമുഖവുമുണ്ട്. ലെക്ചറർ തസ്തികയിലേക്ക് ബന്ധപ്പെട്ട വിഷയത്തിൽ 1-ാം ക്ലാസ് എഞ്ചിനീയറിംഗ് ബിരുദവും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ടർ തസ്തികയിൽ ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ബിരുദവുമാണ് അടിസ്ഥാന യോഗ്യത. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നാളെ രാവിലെ 10:00 പ്രിൻസിപ്പൽ മുമ്പാകെ ഹാജരാകണം. ഫോൺ 0468-683-4082. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ്റെ എറണാകുളം മേഖലാ ഓഫീസിൽ ഇന്റേൺഷിപ്പ് വ്യവസ്ഥയിൽ 1 വർഷത്തേക്ക് പ്രോജക്റ്റ് കോർഡിനേറ്ററെ നിയമിക്കുന്നു. പ്രതിമാസം 10,000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. പ്രായപരിധി 25 വയസ്സ്. MBA, MSW, LLB ഇവയിലേതെങ്കിലും 1-ാം ക്ലാസ് ബിരുദമാണ് യോഗ്യത. അഭിമുഖം ഈ മാസം 15 രാവിലെ 10:30 എറണാകുളം മേഖലാ ഓഫീസിൽ. ഫോൺ നമ്പർ 9496-01-5008. മറ്റൊരു നമ്പർ 9496-01-5011. ഇടുക്കി ജില്ലയിലെ പാചകവാതക ഉപഭോക്താക്കളുടെ പരാതികൾ കേൾക്കുന്നതിനും പരിഹരിക്കുന്നതിനും ഉപഭോക്താക്കൾ, സംഘടനകൾ, എണ്ണക്കമ്പനി പ്രതിനിധികൾ, പാചകവാതക ഏജൻസികൾ എന്നിവരെ ഉൾപ്പെടുത്തിയുള്ള LPG ഓപ്പൺ ഫോറം അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ അധ്യക്ഷതയിൽ ഈ മാസം 22-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 11:00 കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരുമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പർ 0468-23-2321. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ഗർഭിണികൾക്കുള്ള USG സ്കാൻ അവസരം സേവനം നൽകുന്നതിനുള്ള ടെൻഡർ ക്ഷണിച്ചു. സെപ്റ്റംബർ 15 രാവിലെ 10:30 ടെൻഡർ നൽകുക. ഫോൺ നമ്പർ 0468-23-2650. കട്ടപ്പന ഗവൺമെൻറ് IT ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ എന്നീ തസ്തികകളിലെ ഓരോ ഒഴിവുകളിലേക്ക് യഥാക്രമം ഈഴവ, തീയ, EWS മുന്നോക്ക വിഭാഗങ്ങളിൽ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ എന്നീ വിഭാഗങ്ങളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം സെപ്റ്റംബർ 16 ബുധനാഴ്ച രാവിലെ 10:30. ഫോൺ നമ്പർ 0468-27-2216. ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹ്രസ്വകാല കോഴ്സ് ടൂറിസം വകുപ്പിന് കീഴിൽ തൊടുപുഴ മങ്ങാട്ട് കവലയിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫൗണ്ടേഷൻ കോഴ്സ് ഇൻ കാറ്ററിംഗ് ഓപ്പറേഷൻ എന്നീ ഹ്രസ്വകാല കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. അടിസ്ഥാന യോഗ്യത SSLC. ഫോൺ നമ്പർ 0468-22-2246-01. മറ്റൊരു നമ്പർ 9400-45-0666. വൈകുന്നേരം 6:00 രാത്രി 11:00 ഇടയിൽ വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക. പമ്പ് സെറ്റ്, ഇൻഡക്ഷൻ സ്റ്റൗ, വാട്ടർ ഹീറ്റർ, ഇസ്തിരിപ്പെട്ടി, വാഷിംഗ് മെഷീൻ, എ സി തുടങ്ങിയ വൈദ്യുതി അധികമായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ഉപയോഗവും വൈദ്യുതി വാഹന ചാർജും വൈകുന്നേരം

6 മണിക്ക് ശേഷം ഒഴിവാക്കി പരമാവധി മറ്റ് സമയങ്ങളിൽ ക്രമീകരിക്കുക. എ സിയുടെ താപനില 24-26 ഡിഗ്രി സെൽഷ്യസിൽ ക്രമീകരിച്ചും അത്യാവശ്യമില്ലാത്ത ലൈറ്റുകളും മറ്റു ഉപകരണങ്ങളും ഓഫ് ചെയ്തും ഉയർന്ന വൈദ്യുതി ബിൽ ഒഴിവാക്കാൻ സാധിക്കും. നിങ്ങൾ കേട്ടത് ഹൈ റേഞ്ച് വൃത്താന്തം.

0: 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. വെല്ലുവിളികൾ നേരിടാൻ ഗ്ലോബൽ സൗത്തിനും സഹായം ലഭ്യമാക്കണമെന്ന ഇന്ത്യയുടെ ആഹ്വാനവുമായി 18-ാമത് ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ സമാപിച്ചു. അടുത്ത അധ്യക്ഷ പദം ചൈനയ്ക്ക്. ഉഭയകക്ഷി സഹകരണത്തിന് കൂടുതൽ കരുത്തുപകരാൻ ബ്രിക്സ് ഉച്ചകോടിക്കിടെ വിവിധ രാഷ്ട്രത്തലവന്മാരുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമ്പത്തിക ധനകാര്യ സഹകരണം ഉറപ്പാക്കുന്നതിന് ഉസ്ബെക്കിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം കേരളത്തിലെത്തി. കോഴിക്കോട് വിമാനത്താവളത്തിൽ സ്വീകരണമൊരുക്കി സംസ്ഥാന സർക്കാർ. ഇന്തോനേഷ്യയിൽ യാത്രാബോട്ട് മുങ്ങി 130-ലധികം പേരെ കാണാതായി. 6 മരണം സ്ഥിരീകരിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടി സമാപിച്ചു. ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാവി നയങ്ങളും നിർദ്ദേശങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ മുന്നോട്ട് വച്ചു. വെല്ലുവിളികൾക്കായി രൂപപ്പെടുന്ന പരിഹാരങ്ങളുടെ പ്രയോജനങ്ങൾ ബ്രിക്സ് കൂട്ടായ്മയിൽ മാത്രം ഒതുങ്ങരുതെന്നും ഗ്ലോബൽ സൌത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇവയെ ലഭ്യമാക്കണമെന്നും ശ്രീ മോദി ആവശ്യപ്പെട്ടു. അടുത്ത അധ്യക്ഷ പദം ഏറ്റെടുക്കുന്ന ചൈനയ്ക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. ഉച്ചകോടിയിൽ അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനം ഭാവി സഹകരണങ്ങൾക്ക് വ്യക്തമായ വഴി തെളിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: ബ്രിക്സ് കൂട്ടായ്മ 3-ാം ദശകത്തിലേക്ക് കടക്കുന്ന വേളയിൽ സാധാരണക്കാരുടെ ജീവിതത്തിന് നേരിട്ട് പ്രയോജനം ലഭിക്കുന്നതിനായുള്ള കർമ്മ പദ്ധതികൾ നടപ്പാക്കണമെന്ന് ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. മഹാമാരികൾ, കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ദുരന്തങ്ങൾ, വിതരണ ശൃംഖലയിലുണ്ടാകുന്ന തടസ്സങ്ങൾ എന്നിവ ഇന്നത്തെ ലോകത്ത് ഒരു പ്രദേശത്തു മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അതിനാൽ വെല്ലുവിളികൾ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ഉടൻ നടപടികൾ സ്വീകരിക്കാൻ ഏകോപിത മുൻകൂർ അറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാൻ ബ്രിക്സിൽ ധാരണയായി.
3: പിച്ചിലെ ദോ ദിനോ കി ഹമാരി ചർച്ചാവോ നേ ഹമാരാ വിശ്വാസ് ഓർ മജ്ബൂത് കിയാ ഹൈ കി ബ്രിക്സ് കേവൽ ദേശോ കാ സമൂഹ നഹീ സൊല്യൂഷൻസ് കാ ഏക് ഇക്കോസിസ്റ്റം ഹൈ.
2: സാങ്കേതിക വിദ്യകളെയും സുപ്രധാന ധാതുക്കളെയും ആയുധമാക്കുന്നത് ആഗോള പുരോഗതിക്ക് തടസ്സമാകുമെന്ന് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി. സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കാൻ ബ്രിക്സ് ഇൻക്യുബേറ്റർ നെറ്റ്വർക്ക്, ബ്രിക്സ് സ്റ്റാർട്ടപ്പ് ഇന്നൊവേഷൻ ഫണ്ട് എന്നിവയും ഇന്ത്യ നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ബ്രിക്സ് ഉച്ചകോടിയിൽ മാറ്റങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രഖ്യാപനങ്ങൾക്കും ആശയങ്ങൾക്കും ഉപരിയായി പ്രായോഗിക തീരുമാനങ്ങളിലൂടെ താഴെത്തട്ടിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സമയബന്ധിത നടപടികൾ വേണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഒരു റിപ്പോർട്ട്.
2: ചെറുകിട സംരംഭങ്ങളെ സാങ്കേതികവിദ്യ, ധനസഹായം, പുതിയ വിപണികൾ എന്നിവയുമായി ബന്ധിപ്പിക്കുന്നതിന് ബ്രിക്സ് MSME സഹകരണ പോർട്ടൽ ഇന്ത്യ നിർദ്ദേശിച്ചു. നഗരങ്ങൾ തമ്മിൽ മികച്ച രീതികൾ പങ്കുവയ്ക്കുന്നതിനായി ബ്രിക്സ് അർബൻ മൊബിലിറ്റി ഹബും ഇന്ത്യ സ്ഥാപിച്ചു. വിതരണ ശൃംഖലകൾ ശക്തമാക്കുന്നതിന് പ്രത്യേക ചട്ടക്കൂട് വഴിയൊരുക്കും. കർഷകരുടെ ആവശ്യങ്ങൾക്കായി ബ്രിക്സ് നെറ്റ്വർക്ക് ഓൺ ഡിജിറ്റൽ അഗ്രികൾച്ചർ, ഊർജ്ജ സംരക്ഷണത്തിനായി ബ്രിക്സ് ഡിജിറ്റൽ മികവിന്റെ കേന്ദ്രം എന്നിവ പ്രയോജനപ്പെടുത്തണമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. കസാഖിസ്ഥാൻ പ്രസിഡന്റ് കാസിം ജോമാട്ട് ടോക്കയേവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വാണിജ്യ, പ്രതിരോധ, ഊർജ്ജ മേഖലകളിലെ സഹകരണം അവലോകനം ചെയ്തു. ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽ സസിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രാദേശിക വികസനം ചർച്ചയായി. ആസിയാൻ അധ്യക്ഷ രാജ്യമായ ഫിലിപ്പീൻസിന്റെ പ്രസിഡന്റ് ഫെർഡിനാൻഡ് ആൻ മാർക്കോസ് ജൂനിയറുമായി നടത്തിയ ചർച്ചയിൽ

0: പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ധാരണയായി. ഇന്തോനേഷ്യ, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി പ്രസിഡന്റുമാരുമായും ശ്രീ മോദി ചർച്ച നടത്തി. ഉച്ചകോടിക്കിടെ കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉസ്ബെക്കിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ജംഷിദ് കുച്ച്കറോവുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി സാമ്പത്തിക ധനകാര്യ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സൌദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദ് രാജകുമാരനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും സൌദി അറേബ്യയും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം, പ്രാദേശിക അന്തർദേശീയ സംഭവ വികാസങ്ങൾ എന്നീ വിഷയങ്ങളിൽ ഇരു നേതാക്കളും ആശയവിനിമയം നടത്തി. ന്യൂഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് വിയറ്റ്നാം പ്രതിരോധ ഉപമന്ത്രി ഗുയൻ താങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. സൌഹൃദ ബന്ധം ശക്തിപ്പെടുത്തൽ, പ്രാദേശിക സുരക്ഷ മെച്ചപ്പെടുത്തൽ, സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം എന്നിവയിൽ ചർച്ച ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ പരമ്പരാഗത സംയോജിത വൈദ്യശാസ്ത്രത്തിന് ലഭിച്ച അംഗീകാരം ഈ മേഖലയിലെ ആഗോള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ്. ബ്രിക്സ് ആരോഗ്യ വിഭാഗത്തിന് കീഴിൽ പരമ്പരാഗത സംയോജിത വൈദ്യശാസ്ത്രത്തിനായി രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്ന വിദഗ്ധ കർമ്മസമിതി അംഗരാജ്യങ്ങൾക്ക് അറിവ് പങ്കുവയ്ക്കാനും ഗവേഷണം ശക്തിപ്പെടുത്താനും വേദിയൊരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഔദ്യോഗിക സന്ദർശനത്തിനായി കേരളത്തിലെത്തി. ന്യൂഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം കോഴിക്കോടെത്തിയത്. സംസ്ഥാന സർക്കാരിനുവേണ്ടി കൃഷിമന്ത്രി ടി സിദ്ദിഖ് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. കേരളത്തിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഹാജിമാർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് അദ്ദേഹം കത്തയച്ചു. ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ റോഡുകൾ ഉറപ്പാക്കാൻ 550 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി പി കെ ബഷീർ. മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തുക അനുവദിച്ചത്. ഇന്തോനേഷ്യയിൽ 240ലധികം പേരുമായി സഞ്ചരിച്ച യാത്രാ ബോട്ട് മറിഞ്ഞ് യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ 130ലധികം പേരെ കാണാതായി. ഇതുവരെ 6 മരണം സ്ഥിരീകരിച്ചു. ജാവാക്കടലിൽ മോശം കാലാവസ്ഥയെ തുടർന്നാണ് ബോട്ട് മറിഞ്ഞത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. പരമ്പരയിലെ 3 കളികളും നടക്കുന്നത് ഡൽഹിയിലാണ്. T20 വനിതാ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8:00 മത്സരം. ജൂനിയർ ഏഷ്യാ കപ്പ് പുരുഷ വനിതാ കിരീടങ്ങൾ ഇന്ത്യയ്ക്ക്. ആതിഥേയരായ ചൈനയെ തോൽപ്പിച്ചാണ് വനിതാ ടീം തുടർച്ചയായ 3ാം തവണയും കിരീടം സ്വന്തമാക്കിയത്. ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീമും കിരീടം നിലനിർത്തി. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ അലക്സാണ്ടർ സ്വരേവ് ബെൻ ഷെൽട്ടനെ നേരിടും. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 11:30 മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന വനിതാ സിംഗിൾസ് ഫൈനലിൽ അരീന സബലങ്കയെ പരാജയപ്പെടുത്തി എലീന റൈബാക്കിന് കിരീടം നേടി. കേരളത്തിൽ ഇന്നും വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന് KSEB. രാത്രി 12:45 വരെയാണ് നിയന്ത്രണം. കേരളത്തിൽ നാളെ മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. വെള്ളപ്പൊക്കം ബാധിച്ച ബത്രാവതി മേഖലയിലെ ഗതാഗത സൌകര്യം പുനഃസ്ഥാപിക്കുന്നതിനായി 70 മീറ്റർ നീളമുള്ള ബെയ്ലി പാലത്തിന്റെ ഭാഗങ്ങളുടെ ആദ്യ ബാച്ച് നേപ്പാളിലെത്തിച്ച് ഇന്ത്യ. നേപ്പാൾ റോഡ് വിഭാഗത്തിന് സാമഗ്രികൾ കൈമാറിയതായി നേപ്പാളിലെ ഇന്ത്യൻ അംബാസിഡർ നവീൻ ശ്രീവാസ്തവ അറിയിച്ചു. ഹിന്ദി ദിവസ് ആഘോഷങ്ങളുടെയും 6ാമത് അഖിലേന്ത്യാ ഔദ്യോഗിക ഭാഷാ സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ മുംബൈയിൽ നിർവഹിക്കും. ഹിന്ദി ഭാഷയുടെ പ്രചാരണത്തിനായി മികച്ച സംഭാവന നൽകിയ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമായി 2025-26 വർഷത്തെ രാജ്ഭാഷാ ഗൌരവ്, രാജ്ഭാഷാ കീർത്തി പുരസ്കാരങ്ങൾ സമ്മാനിക്കും. താമസം, പോഷകാഹാരം, ആരോഗ്യ പരിപാലന സേവനങ്ങൾ, വിനോദം, മറ്റാവശ്യ സഹായ സൌകര്യങ്ങൾ എന്നിവയിലൂടെ 288,000-ത്തിലധികം മുതിർന്ന പൌരന്മാർക്ക് പ്രയോജനം ലഭിച്ചതായി സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം സെക്രട്ടറി സുധാംശ് പന്ത് അറിയിച്ചു. മുതിർന്ന പൌരന്മാർക്ക് പരിചരണവും അവശ്യ സഹായവും ലഭ്യമാക്കുന്നത് ശക്തിപ്പെടുത്തുന്നതിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 142 പുതിയ സീനിയർ സിറ്റിസൺ ഹോമുകൾക്ക് അനുമതി നൽകിയതായി അദ്ദേഹം പറഞ്ഞു. യമനിൽ ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ സൌദി അറേബ്യയ്ക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തിയതായി റിപ്പോർട്ട്. സൌദിയിലെ ഷറൂറ പ്രവിശ്യയിലുള്ള സൈനിക താവളം ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഹൂതി സൈനിക വക്താവ് അവകാശപ്പെട്ടു. അതേസമയം ഹൂതി വിമതരുടെ മുന്നേറ്റം ആശങ്കാജനകമാണെന്ന് യമനിലെ സൌദി പിന്തുണയുള്ള സർക്കാർ വ്യക്തമാക്കി. ഇത് യമനിൽ വീണ്ടും ആഭ്യന്തര യുദ്ധത്തിന് വഴിതെളിക്കുമെന്ന ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വെല്ലുവിളികൾ നേരിടാൻ ഗ്ലോബൽ സൌത്തിനും സഹായം ലഭ്യമാക്കണമെന്ന ഇന്ത്യയുടെ ആഹ്വാനവുമായി 18th ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ സമാപിച്ചു. അടുത്ത അധ്യക്ഷപദം ചൈനയ്ക്ക്. ഉഭയകക്ഷി സഹകരണത്തിന് കൂടുതൽ കരുത്തു പകരാൻ ബ്രിക്സ് ഉച്ചകോടിക്കിടെ വിവിധ രാഷ്ട്രത്തലവന്മാരുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമ്പത്തിക ധനകാര്യ സഹകരണം ഉറപ്പാക്കുന്നതിന് ഉസ്ബെക്കിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം കേരളത്തിലെത്തി. കോഴിക്കോട് വിമാനത്താവളത്തിൽ സ്വീകരണമൊരുക്കി സംസ്ഥാന സർക്കാർ. ഇന്തോനേഷ്യയിൽ യാത്രാ ബോട്ട് ജാവ കടലിൽ മുങ്ങി 130-ലധികം പേരെ കാണാതായി. 6 മരണം സ്ഥിരീകരിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി സമയം 7:35. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ വിമൻസ് ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റ് ടൂർണമെന്റ് 2026 ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വച്ച് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ നടക്കുന്ന ഫൈനൽ മത്സരത്തിന്റെ തത്സമയ വിവരണം കേൾക്കാം. ഡൽഹിയിലെ ന്യൂസ് ഓൺ എയർ ആപ്പിൽ അനന്തപുരി FM പരിപാടികൾ തുടരും.
3: और हेल्प करेगा और ये चेंज मैं पहले ही देख रही थी लेकिन आज जो कॉम्बिनेशन यहाँ पर खिला रहे हैं मैनेजमेंट और कप्तान तो मुझे लगता है कि ये बेटर होगा. एक लेफ्ट हैंड बैटर भी आपके पास जुड़ जाएगा वहाँ पर क्योंकि श्रीलंका के जो गेंदबाज हैं उनको थोड़ा सा अगर आपको प्रेशर में डालना है तो आपके पास अगर इस तरह से कोई कॉम्बिनेशन आता है तो वो भी आपके लिए बेटर होगा.
4: जी बिल्कुल. उतरा अभी तक जो भारत का सफ़र रहा है इस टूर्नामेंट में वो कमोबेश थोड़ा आसान कहेंगे या काफ़ी हद तक वन साइडेड मैचेस हमने खेले हैं. और वहीं दूसरी तरफ श्रीलंका को पहले बांग्लादेश और उसके बाद सेमीफाइनल में पाकिस्तान ने जिस तरह

0: ഇതാകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: പ്രിയ ശ്രോതാക്കളെ, ഇടുക്കി വീക്ക്ലി റൗണ്ട് അപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
2: മഴ മാറി ദിവസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും ജില്ലയുടെ വിവിധയിടങ്ങളിൽ ചൂട് വർദ്ധിച്ചു. ഇതോടെ കർഷകർ ആശങ്കയിലായിരിക്കുകയാണ്. സംസ്ഥാനത്ത് തന്നെ വിവിധ കൃഷിവിളകളെ അമിതമായ ചൂട് ബാധിച്ചിരിക്കുകയാണ്. ഈ വർഷം 23% മഴ കുറവാണെന്ന് കണക്കുകൾ പറയുന്നു. തെക്കുപടിഞ്ഞാറൻ മൺസൂൺ ദുർബലമായതാണ് ചൂട് കൂടാൻ കാരണമെന്ന് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നു. മഴ കുറഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടതോടെ സംസ്ഥാനത്ത് ചൂട് വർദ്ധിച്ചു. ഇതോടെ കേരളത്തിലെ കർഷകർക്ക് ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ്. ജില്ലയിൽ ലഭിക്കേണ്ട മഴയുടെ 23% കുറവുണ്ടായിരിക്കുന്നത്. ജില്ലയിലെ പ്രധാന കൃഷിയായ ഏലം, കാപ്പി, കുരുമുളക്, ജാതി എന്നിവയെല്ലാം കൃത്യമായ വിളവ് നൽകാതെ കർഷകരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. വേനൽക്കാലമാകുമ്പോഴേക്കും എത്രത്തോളം കൃഷികളുണ്ടാകുമെന്ന ആശങ്കയും കർഷകർ പങ്കുവയ്ക്കുന്നു. സംസ്ഥാനത്ത് ഇനിയും ചൂട് വർദ്ധിക്കുമെങ്കിലും ഇടയ്ക്ക് മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. തെക്കുപടിഞ്ഞാറൻ മൺസൂൺ ദുർബലമായതാണ് ചൂട് കൂടാൻ കാരണമെന്ന് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നു. വേനൽ കനക്കുമ്പോഴേക്കും കൃഷിവിളകൾക്ക് മാത്രമല്ല കുടിവെള്ളത്തിനും ക്ഷാമമുണ്ടാകാൻ സാധ്യതയുണ്ട്. കൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭിക്കാതെ വരുന്നത് വിവിധ കൃഷികൾ നശിക്കുന്നതിനും കാരണമാകുന്നു. സംസ്ഥാനത്തെ പ്രധാന ഏലം ഉൽപ്പാദന മേഖലയായ ഇടുക്കി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മഴ പെയ്യാത്തത് ഏലം കർഷകരെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. വേനൽ കടുത്തതോടെ ഏലച്ചെടികൾ ഉണങ്ങി നശിക്കുന്നതും വിളവെടുപ്പിൽ വലിയ കുറവുണ്ടാകുന്നതും കർഷകരുടെ പ്രതിദിന വരുമാനത്തെയും ജീവിതമാർഗത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു. വരൾച്ച മൂലം ഏലച്ചെടികളുടെ തട്ടകൾ ഉണങ്ങിപ്പോകുന്നതും പുതിയ ചിനപ്പുകൾ മുളയ്ക്കാതിരിക്കുകയും ചെയ്യുന്നു. നനയ്ക്കാൻ വെള്ളമില്ലാത്തതിനാൽ പൂവിടലും കായ്പിടുത്തവും പൂർണ്ണമായി നിലച്ച മട്ടിലാണ്. തോടുകളും കിണറുകളും വറ്റി വരേണ്ടതോടെ വൻ തുക ചെലവഴിച്ച് ടാങ്കറുകളിൽ വെള്ളമെത്തിച്ച് നനയ്ക്കേണ്ടി വരുന്നത് ഉൽപ്പാദന ചെലവ് ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്നു. കടുത്ത ചൂട് താങ്ങാനാവാതെ ത്രിപ്സ്, പേൻ തുടങ്ങിയ കീടങ്ങളുടെ ആക്രമണം വർദ്ധിക്കാൻ സാധ്യതയേറുന്നു.
3: ഇടുക്കി പാറത്തോട് സ്വദേശിയാണ് ഞാൻ. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞെങ്കിലും ഒരിക്കലും കാണാത്ത രൂപത്തിലുള്ള ഒരു കാലാവസ്ഥയാണ്. എല്ലിനോ പ്രതിഭാസം എന്നൊക്കെ പറഞ്ഞാലും ഇത്രമാത്രം മഴയില്ലാത്ത ഒരവസ്ഥ സമസ്ത കാർഷിക മേഖലയും പുറകോട്ടെടുത്തിട്ടുണ്ട്. ഉൽപാദനത്തെ സാരമായി എല്ലാ കൃഷികളെയും ബാധിച്ചിട്ടുണ്ട്. ഏലക്കായുടെ ആനരും ജാതി, കുരുമുളക്, തന്നാണ്ട് കൃഷിയായ ഇഞ്ചി, മഞ്ഞൾ, ഇങ്ങനെ എല്ലാ കൃഷികളെയും ബാധിച്ചിട്ടുണ്ട്. എനിക്കൊരു കുറച്ച് ഇഞ്ചി ഉണ്ടായിരുന്നതാണ്. അത് ഈ പ്രാവശ്യം ഒരു പ്രത്യേക ഒരവസ്ഥയില് അത് മുളച്ച് വന്നിട്ട് അവൻ ഇലയെല്ലാം വിരിഞ്ഞു കഴിഞ്ഞിട്ട് അത് മാഞ്ഞുപോയി. എന്താ സംഭവം എന്ന് അറിയത്തില്ല. കുറെ മരുന്നൊക്കെ പ്രയോഗിച്ചു, നിന്നില്ല. മൊത്തം അത് മാഞ്ഞുപോയി. ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടാൻ പരിവത്തിൽ പരിപാലിച്ചു കൊണ്ടുവന്ന എല്ലക്കല ഇഞ്ചി പറഞ്ഞ ഒരു പുരാതന കാലം മുട്ടുണ്ടായിരുന്ന ഒരു ഇഞ്ചിയാണ്. അത് പോയി, അത് ഇപ്പ്രാവശ്യം അന്യം നിന്നുപോയി. അതുപോലെ കാർഷിക മേഖലത്തെ ഏലക്കായ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ പൂ പോലും വിരിയുന്നില്ല. ഉള്ള കായ എങ്ങനെയെങ്കിലും മൂപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് മാത്രമേ ഇപ്പൊ ചിന്തിക്കുന്നുള്ളൂ എനിക്ക് തോന്നുന്നു. കാരണം ഈ പുതിയൊരു പൂ വിരിയുന്നില്ല. പുതിയ പൂ ഉണ്ടെങ്കിലാണല്ലോ ഉൽപാദനം വർദ്ധിക്കുകയുള്ളു. അപ്പോ ഞങ്ങളൊക്കെ സംബന്ധിച്ചില്ല, ഒരു വർഷ പ്രാവശ്യമാണ് ഇപ്രാവശ്യം കായിട്ടത്. കഴിഞ്ഞ ഈ സമയം ആകുമ്പോഴത്തേക്ക് 3 പ്രാവശ്യം വെള്ളപ്പെടുന്ന സ്ഥാനത്ത് ഇപ്രാവശ്യം 1 പ്രാവശ്യമാണ് വെള്ളപ്പെടുത്തിരിക്കുന്നത്. അതായത് ഉൽപാദനത്തെയൊക്കെ ഒരു 3/2 ഭാഗത്തിന്റെ കുറവ് എന്റെ കാഴ്ചപ്പാടിൽ എനിക്ക് എന്റെ ഈ കൃഷിഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ചുള്ള വിലക്കയറ്റം ഉണ്ടായിട്ടില്ല. വരും മാസങ്ങളിൽ സാറേ ഇതിന് തുടരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുടിവെള്ളം പോലും ഇല്ലാത്ത ഈ കഴിഞ്ഞ ദിവസങ്ങളില് ഇവിടെ എന്റെ സമീപത്തുള്ള ഒരു സുഹൃത്ത് പറഞ്ഞു കിണറ്റില് വെള്ളം പോലും പറ്റി, അതുകൊണ്ടൊന്നും നനയ്ക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പോഴേ കുടിവെള്ളം പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ

0: കൃഷിക്കാരൻ ജീവിച്ചിരിക്കുമെന്ന് പോലും അറിയാൻ പാടില്ല. അതൊരു കുറച്ച് വസ്തു പോലെ എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് വെള്ളം സുലഭമായിട്ടുണ്ട്. എന്നാലും പൊതുവിൽ പറയുകയാണെങ്കിൽ കുടിവെള്ളം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം ഈ പ്രാവശ്യത്തെ കാലവർഷത്തിന് ഒരു ഉറവക്കണ്ണി പോലും പുറത്തുണ്ടായിട്ടില്ലായിരുന്നു. നിലവിലുള്ളതിനെ പോലും വറ്റിക്കുന്ന രൂപത്തിൽ ചൂടാണ്. ഇപ്പം ഇപ്പൊ ഒരു 10 ദിവസമായില്ലേ ഈ മഴയില്ലാതായിട്ട്. നമുക്കറിയാലോ ഇപ്പൊ വൈദ്യുതിയെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. വൈദ്യുതി ഇപ്പൊ കാർഷിക മേഖലയിൽ നനയ്ക്കണമെന്ന് പറഞ്ഞാൽ പോലും വൈദ്യുതി ഇല്ലാത്ത ഇല്ലെങ്കിൽ എങ്ങനെ നമ്മൾ വെള്ളം പിടിച്ച് നനയ്ക്കാൻ പറ്റും? അതുപോലെ ഇത് വലിയൊരു പരാജയത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് പ്രവചനങ്ങൾക്ക് അതീതമാണ് സാറേ. അത് ഏത് കാലാവസ്ഥ നിരീക്ഷണം എന്ത് വളർന്നു വന്നാലും പ്രവചനങ്ങൾക്ക് അതീതമാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ മാറ്റം.
1: ഉയർന്ന വളം കൂലി ചെലവുകൾ, ബാങ്ക് വായ്പകൾ തിരിച്ചടയ്ക്കാനാവാതെ കർഷകരെ കടക്കിണിയിലാക്കുന്നു. കർഷകർക്ക് സഹായകരമാകുന്ന രീതിയിൽ സർക്കാർ തലത്തിൽ പ്രത്യേക വരൾച്ച ആശ്വാസ പാക്കേജുകൾ പ്രഖ്യാപിക്കുക, കാർഷിക വായ്പകൾക്ക് മൊറട്ടോറിയം അനുവദിക്കുക, സബ്സിഡി നിരക്കിൽ ജലസേചന സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നിവയാണ് നിലവിലെ അടിയന്തര ആവശ്യങ്ങൾ.
2: എന്റെ പേര് എ.പി. ഉസ്മാൻ. ഞാൻ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. ഇന്ന് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ കാർഷിക മേഖലയിലും പൊതു സാമൂഹ്യ ജീവിതത്തിനും വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇടുക്കി ഡാമിൽ വെള്ളം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. 1.5 മണിക്കൂറായി ലോഡ് ഷെഡിംഗ് വർദ്ധിപ്പിക്കുന്ന കാര്യം വൈദ്യുതി ബോർഡ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അതിനേക്കാൾ അപ്പുറത്ത് മനുഷ്യന്റെ കാർഷിക രംഗം വലിയ പ്രതിസന്ധി ചെയ്യുകയാണ്. ഇടുക്കിയെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനമായും ഇപ്പൊ ഏലമാണ്. ആ ഏലത്തിന്റെ വിലവർദ്ധനവും ഏലം കൃഷി വ്യാപകമായി ചെയ്തതും വലിയ ഗുണവശങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് വെള്ളമില്ലാത്ത ആളുകൾ വല്ലാതെ ബുദ്ധിമുട്ട് കാണും. ആ കൃഷി വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. കുടിവെള്ളമില്ലാതെ ആളുകൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനേക്കാൾ അപ്പുറത്ത് പകർച്ചവ്യാധികൾ, പനി ഉൾപ്പെടെയുള്ള വ്യാപകമായ പകർച്ചവ്യാധികൾ കുടുംബത്തോടെ പിടിപെട്ടുകൊണ്ടിരിക്കുകയാണ്. പൊടിയുടെ ശല്യം, അപ്രതീക്ഷിത ചൂട്, അപ്രതീക്ഷിത തണുപ്പ്, ഇതെല്ലാം മനുഷ്യ ജീവിതത്തെ വലിയ ആശങ്കാവിതമായ സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഭരണാധികാരികളും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും കൂട്ടായി ഇടപെട്ട് ഇതിനാവശ്യമായ കാര്യങ്ങൾ എന്താണെന്ന് പരിശോധിക്കേണ്ടതാണ്.
3: എന്റെ പേര് സ്റ്റീഫൻ ജോർജ്. ഞാൻ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കൊളമാവ് ഡിവിഷനിൽ നിന്നുള്ള മെമ്പറാണ്. ഇന്ന് അനുഭവപ്പെടുന്ന കാലാവസ്ഥ വ്യതിയാനം ഏറെ പ്രതികൂലമായിട്ട് ബാധിച്ചിരിക്കുന്നത് കർഷകരെയാണ്. കുളമാവ് മേഖലയൊക്കെ ഏറ്റവും കൂടുതൽ കർഷകരുണ്ടായിരുന്ന സ്ഥലമാണ്. കാപ്പി, കൊടി, ഏലം തുടങ്ങിയവയായിരുന്നു പ്രധാന കാർഷിക വേണം. അതോടൊപ്പം തന്നെ പച്ചക്കറി കൃഷി വ്യാപകമായിട്ട് നടത്തിക്കൊണ്ടിരുന്നത് ഒരു സീസൺ സമയത്ത് അവിടെ ഒത്തിരിയേറെ കുടുംബങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത് ഈ പച്ചക്കറി കൃഷിയിലൂടെയായിരുന്നു. ഇപ്പോൾ പച്ചക്കറി കൃഷി ചെയ്യാൻ പോലും വയ്യാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. എങ്ങനെയാണ് കാലാവസ്ഥ വരുന്നതെന്ന് അറിയില്ല. മഴ പെയ്യുമ്പോൾ കഠിനമായ മഴയും അതുപോലെ തന്നെ വേനൽ വരുമ്പോൾ അതികഠിനമായ വെയിലും വരുന്നത് കൊണ്ട് കൃഷി ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ ആളുകൾക്ക് ഒരിക്കലും ഇല്ലാത്തത്തരം രോഗങ്ങൾ പിടിപെടുന്നു. രോഗങ്ങൾ മാറുന്നില്ലാത്ത അവസ്ഥ, ചുമ, ജലദോഷം അതുപോലുള്ള അവസ്ഥകൾ, പകർച്ചവ്യാധികളൊക്കെ വളരെ വ്യാപകമായിട്ട് പടർന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം മനുഷ്യജീവിതത്തെ വളരെ കാര്യമായി ബാധിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിനൊരു ശാശ്വതമായ പരിഹാരത്തിൽ എന്തെങ്കിലും കണ്ടെത്തേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
1: ആത്മഹത്യ പൂർണമായി ഒഴിവാക്കാനാകുമെന്നും നല്ല സൗഹൃദങ്ങൾ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും സർക്കാർ ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ് പറഞ്ഞു. ജില്ലാ മെഡിക്കൽ ഓഫീസ്, ആരോഗ്യ കേരളം ഇടുക്കി, ജില്ലാ മാനസികാരോഗ്യ പരിപാടി, വഴിത്തല ശാന്തിഗിരി കോളേജ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആത്മഹത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറ്റാം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം. ശാന്തിഗിരി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഐപ്പ് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. പുറപ്പുഴ സാമൂഹിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേഖ ശ്രീധർ, ശാന്തിഗിരി കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജിൻസ് ജോർജ്, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ തോമസ് കോര, ഇടുക്കി ജില്ലാ മാനസികാരോഗ്യ പരിപാടി നോഡൽ ഓഫീസർ ഡോക്ടർ വി രഞ്ജിനി, തൊടുപുഴ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സി സാംപോൾ, ഡോക്ടർ സുരേഷ് വർഗീസ്, പ്രൊഫസർ അരുൺ ജോർജ്, പ്രൊഫസർ ഗ്ലോറിയ, ടി കെ ഷിജു, വി ആർ ഷൈലാഭായ്, സിജോ മാത്യു, ജിനിൽ, ബിബിൻ ബേബി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഡോക്ടർ ബിബിൻ ജെ തുറയ്ക്കൽ ആത്മഹത്യാ പ്രതിരോധം എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. മനസ്സു തുറന്ന് സംസാരിക്കുന്നതിനും സഹായത്തിനുമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ദിശ 1056, ടെലിമനസ് 1441 എന്നീ നമ്പറുകളിലേക്ക് വിളിച്ച് സഹായം തേടാം. തൊടുപുഴ ജില്ലാ ആശുപത്രിയിലെ 0486-222-6929 എന്ന നമ്പറിലേക്കും വിളിക്കാം. കുടുംബശ്രീ, ഇടുക്കി ജില്ലാ മിഷൻ, കൂമളി ഗ്രാമപഞ്ചായത്ത് CDS, മൃഗസംരക്ഷണ വകുപ്പ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പേവിഷ പ്രതിരോധ വാക്സിനേഷൻ ക്യാമ്പയിനും കൂമളി കുടുംബശ്രീ നെസ്റ്റ് നോവ പൗൾട്രി PG ഗ്രൂപ്പിന്റെ പോസ്റ്റർ പ്രകാശനവും കൂമളി YMCA ഹാളിൽ നടന്നു. അഡ്വക്കേറ്റ് സിറിയക് തോമസ് MLA ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. കൂമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM വർഗീസ് പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ആൻസി ജെയിംസ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെയ്ദ് ഷക്കീല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ KB ഷെമീന, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ റോബിൻ കാരക്കാട്ട്, പ്രസാദ് മാണി, ഷൈലജ ഹെബ്രോസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ M തിലക്രാജ്, ബിജു ദാനിയൽ, അന്നമ്മ, ലീന മനോജ് പാലക്കാട്ടിൽ, ആർ വിനീത, അനസ് മുമ്പുഴയിൽ, മഞ്ജു മനോഹരൻ, ജെസി റോയ്, കൊച്ചുറാണി വിക്ടോറിയ, കുടുംബശ്രീ ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ മണികണ്ഠൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ജയമോൾ മനോജ്, കൂമളി വെറ്റിനറി സർജൻ ഡോക്ടർ അനുരാജ്, കുടുംബശ്രീ ADM CG ഷിബു, ഗ്രാമപഞ്ചായത്ത് മെമ്പർ സെക്രട്ടറി AM രാജ, AHDPM ആര്യ മുരളി, അഴുത ബ്ലോക്ക് കോർഡിനേറ്റർ PM ശ്രീകല, RP മാരായ അൽഫോൺസ, ദീപ, സ്റ്റെഫി, നിഷ, PG അംഗങ്ങൾ, CDS അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഇടുക്കി ജില്ലയിലെ പാചകവാതക ഉപഭോക്താക്കളുടെ പരാതികൾ കേൾക്കുന്നതിനും പരിഹരിക്കുന്നതിനും ഉപഭോക്താക്കൾ, സംഘടനകൾ, എണ്ണക്കമ്പനി പ്രതിനിധികൾ, പാചകവാതക ഏജൻസികൾ എന്നിവരെ ഉൾപ്പെടുത്തിയുള്ള LPG ഓപ്പൺ ഫോറം അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധ്യക്ഷതയിൽ സെപ്റ്റംബർ 22 ചൊവ്വാഴ്ച രാവിലെ 11 കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരുമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പർ 0486223231. പൊതുഗതാഗത സംവിധാനമില്ലാതെ യാത്രാ ദുരിതം പേറിയ ഇടുക്കിയിലെ 5 ഗ്രാമങ്ങൾ. ഇതിന് പരിഹാരം കാണാൻ ഒരു നാടൊന്നാകെ ഒന്നിച്ചു. പൊതുഗതാഗതത്തിനായി ഒരു ബസ് വാങ്ങി സർവീസ് തുടങ്ങി. 15 വർഷത്തോടടുക്കുമ്പോൾ ബസിന്റെ കാലാവധി കഴിയുവാൻ ഇനി ദിവസങ്ങൾ മാത്രം. ഇവിടെയും KSRTCയെയും സ്വകാര്യ ബസ്സുകളെയും കാത്തുനിൽക്കാൻ നാട്ടുകാർ തയ്യാറായില്ല. പകരം ആധുനിക സൗകര്യമുള്ള പുതിയ ബസ് എത്തിച്ചു. ആ ബസ്സിനും അവർ പേരിട്ടു ജനമൈത്രി. ജനമൈത്രി എന്ന പേരുപോലെ തന്നെ അർത്ഥപൂർണമാണ് കേരള തമിഴ്നാട് അതിർത്തിയിലെ ഈ ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ഒത്തൊരുമ. 14 വർഷം മുമ്പാണ് 1000ഉം 2000ഉം ഒക്കെ പിരിവിട്ട് ഒരു നാടൊന്നാകെ ഗതാഗത സംവിധാനത്തിനായി കൈകോർത്തത്. അതിർത്തി ഗ്രാമങ്ങളായ ആനക്കല്ല്, പാലാർ, പട്ടത്തിമുക്ക്, കോമ്പയാർ, താന്നിമൂട് തുടങ്ങിയ ഇടങ്ങളിൽ പൊതുഗതാഗത സംവിധാനങ്ങൾ ഒന്നുമില്ലാതിരുന്ന കാലമുണ്ടായിരുന്നു. കുട്ടികൾക്ക് സ്കൂളിൽ പോയി പഠനം നടത്തുവാനോ നാട്ടുകാർക്ക് തൊഴിലിടങ്ങളിൽ ജോലിക്ക് പോകുവാനുമൊക്കെ കാൽനടയാത്ര മാത്രമായിരുന്നു ആശ്രയം. ഇതിന് ഒരു പരിഹാരമുണ്ടാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ജനമൈത്രി എന്ന പേരിൽ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിക്കുകയും നാട്ടുകാരുടെ ഉടമസ്ഥതയിൽ ബസ് വാങ്ങുകയും ചെയ്തത്. ബസിന്റെ കാലാവധി അവസാനിക്കാറായതോടെ കാലപ്പഴക്കം ചെന്ന ബസ് 13.75 ലക്ഷം രൂപയ്ക്ക് വിൽക്കുകയും സൊസൈറ്റിയുടെ പ്രവർത്തന ലാഭമായ 20 ലക്ഷം രൂപയും അംഗങ്ങളിൽ നിന്നും സമാഹരിച്ച 15 ലക്ഷം രൂപയും ചേർത്ത് 48.25 ലക്ഷം രൂപ ചെലവിട്ടാണ് പുതിയ ബസ് വാങ്ങിയത്. ഉടുമ്പൻചോല MLAയോടൊപ്പം തമിഴ്നാട്ടിലെ അതിർത്തി മണ്ഡലമായ കമ്പം MLAയും ചേർന്നാണ് ബസ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. ബസിന്റെ സേവനം നാട്ടുകാർക്ക് എത്തിക്കുന്നതിനൊപ്പം സൊസൈറ്റിയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്യാൻസർ, വൃക്കരോഗികൾ, അപകടത്തിൽപ്പെട്ടവർ എന്നിവർക്കായി ഇതുവരെയും 20 ലക്ഷത്തോളം രൂപ സമാഹരിച്ച് നൽകിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ മേഖലയുടെ സമഗ്രമായ വികസനങ്ങളിൽ പൊതുപ്രവർത്തകരോടൊപ്പം ജനമൈത്രിയുടെ ഇടപെടലുകളും ശ്രദ്ധേയമാവുകയാണ്.
4: 2013 നമ്മുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടി കോമ്പയാർ, പാലാർ, ആനക്കല്ല് പ്രദേശത്തെ ജനങ്ങൾ ഒത്തുചേർന്ന് രൂപീകരിച്ച ഈ ജനകീയ കൂട്ടായ്മ ഇന്ന് ഈ പ്രദേശത്തിന് മാത്രമല്ല ആർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമായി വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. 2013 പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇപ്പോ പുതിയ ബസ് എടുക്കുന്ന സന്ദർഭത്തിൽ അവനൊരു ഗൃഹസ്ഥനും ഉദ്യോഗസ്ഥനുമായി കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്കറിയാം, ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം കഴിഞ്ഞാൽ മാന്യമായ ഒരു യാത്രയാണ് ഏതൊരു ആധുനിക മനുഷ്യനും ആഗ്രഹിക്കുന്നത്. അതിന്റെ ഒരു സാക്ഷാത്കാരമാണ് കഴിഞ്ഞ 13-14 വർഷമായി ജനമൈത്രി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ജനമൈത്രി ഈ ബസ് എടുക്കുമ്പോൾ 1000ഓളം അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ജനമൈത്രി ചാരിറ്റബിൾ സൊസൈറ്റി. വിവിധ രാഷ്ട്രീയ

0: പാർട്ടി പ്രവർത്തകർ ജാതിമത പരിഗണനയ്ക്കപ്പുറം ജനകീയ കൂട്ടായ്മ ഒന്നിച്ചു ചേർന്നപ്പോൾ ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റാത്ത ഒരു പ്രസ്ഥാനമായി ജനമേത്തി വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഈ കമ്മിറ്റിയോടുകൂടി ഈ പ്രസ്ഥാനം നിന്നു പോകരുന്നുള്ളൊരാഗ്രഹം ഉള്ളതുകൊണ്ടാണ് 2024 കൂടിയ പൊതുയോഗത്തിൽ പുതിയ ബസ്സെടുക്കാൻ തീരുമാനിക്കുകയും ബസ് വിറ്റ് കിട്ടിയ 13.5 ലക്ഷം രൂപയും ഈ ബസ് ഓടിക്കിട്ടിയ ലാഭമായി കിട്ടിയ 20 ലക്ഷം രൂപയും ബാക്കി വരുന്ന തുക കഴിഞ്ഞ 2 വർഷം കൊണ്ട് ജനങ്ങളിൽ നിന്ന് സമാഹരിച്ചാണ് 48.5 ലക്ഷം രൂപ വില വരുന്ന ആധുനിക സൗകര്യത്തോടുകൂടി ജനമൈത്രിയുടെ പുതിയ ബസ് ഇറങ്ങുന്നത്. നമ്മുടെ പ്രദേശത്തെ ആളുകൾക്ക് വരുന്ന 15 വർഷത്തേക്ക് ഉറപ്പായും യാത്ര ക്ലേശം പരിഹരിക്കും എന്നുള്ള കാര്യം ജനമൈത്രി ഉറപ്പുവരുത്തുകയാണ്. ഇത് മാത്രമല്ല, ജനമൈത്രി കേവലമായിട്ടുള്ള യാത്രാക്ലേശം പരിഹരിക്കുക എന്നത് മാത്രമല്ല, ഈ കൂട്ടായ്മ സമൂഹത്തിലെ നമുക്കറിയാം ഒരു ക്യാൻസറോ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനോ വലിയ ഗുരുതരമായ ഒരു രോഗമോ ബാധിക്കുന്ന ഒരാളുകൾക്ക് ഒരു ഇടത്തരം സാമ്പത്തികമുള്ള ആളുകൾക്ക് പോലും അത് തരണം ചെയ്യാൻ പാടുള്ള ഈ കാലഘട്ടത്തില് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കിയല്ല അസുഖം വരുന്നത്. ആ സന്ദർഭത്തിൽ നിരവധി കുടുംബങ്ങളെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. 4 ഇതുവരെ ഏതാണ്ട് 20 ലക്ഷം രൂപയോളം സമാഹരിച്ച് വിവിധ രോഗികൾക്കും അത്യാസന്നരായി നിൽക്കുന്ന അപകടത്തിൽപ്പെട്ട ആളുകൾക്കും സഹായിക്കാൻ വേണ്ടി ജനമൈത്രി ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള ആളുകളെ സമീപിച്ചപ്പോൾ അവർ കൈ നെയ് മറന്ന് സഹായിച്ചതിന്റെ ഫലമായിട്ടാണ് നമുക്ക് 20 ലക്ഷം രൂപ സമാഹരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ജനമൈത്രിയുടെ പുതിയ ബസിന്റെ ഉദ്ഘാടനത്തിൽ ജനമൈത്രി കുടുംബ സംഗമവുമായി നടത്താനാണ് നമ്മൾ ആലോചിക്കുന്നത്. ആ കുടുംബ സംഗമത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് സേനാപതി വേണുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കമ്പം MLA, നമ്മുടെ തൊട്ട അയൽവാസിയായ കമ്പം MLA, ഒരുപക്ഷെ തുടർന്ന് തമിഴ്നാട് മന്ത്രിസഭ വികസിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ വനം വകുപ്പ് മന്ത്രിയായിട്ട് പോലും ചാർജ് എടുക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ആദരിക്കാനും ദേവാരംപെട്ട് റോഡ് തുറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ പിന്തുണ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ തെതല പഞ്ചായത്ത് പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മതമേലധ്യക്ഷന്മാരെല്ലാം പങ്കെടുക്കുന്ന ഈ പൊതുയോഗത്തിൽ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു പരിപാടി എന്നുള്ള നിലയ്ക്ക് ഇതിനെ കാണുകയും എല്ലാവരും അതിൽ സംബന്ധിക്കുകയും നമ്മുടെ ആ പരിപാടിക്ക് ശേഷം ഈ പരിപാടിയിൽ നിങ്ങൾ കുടുംബസമേതം പങ്കെടുക്കുക, ഒപ്പം നമ്മൾ സന്തോഷകരമായി പിരിയുന്ന ഒരു സ്ഥിതിയിലേക്കും ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതിലെല്ലാം നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി നമ്മൾ ക്ഷണിക്കുകയാണ്. എല്ലാവരും ഇതിൽ പങ്കെടുക്കണമെന്നാണ് ജനമേത്തി ആഗ്രഹിക്കുന്നത്.
1: സർവീസ് നടത്തിയിരുന്ന KSRTC ബസ്സുകൾ നിർത്തലാക്കിയതോടെ യാത്രാ ദുരിതത്തിലായിരിക്കുകയാണ് കൊന്നത്തടി നിവാസികൾ. മുൻപ് സർവീസ് നടത്തിയിരുന്ന 4 ബസ് സർവീസുകളാണ് അടുത്ത നാളുകളിൽ ഇല്ലാതാക്കിയത്. അടിയന്തരമായി നിർത്തലാക്കിയ സർവീസുകൾ പുനരാരംഭിക്കണം എന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. യാത്രാക്ലേശത്തിന്റെ ദുരിതത്തിലായിരിക്കുകയാണ് കൊന്നത്തടി നിവാസികൾ. മുൻപ് പഞ്ചായത്തിലൂടെ സർവീസ് നടത്തിയിരുന്ന 4 KSRTC സർവീസുകളാണ് ഇല്ലാതാക്കിയത്. കോട്ടയം മെഡിക്കൽ കോളേജ്, പത്തനംതിട്ട, കോഴിക്കോട്, തൃശൂർ ബസ്സുകളാണ് അടുത്ത നാളുകളിലായി നിർത്തലാക്കിയത്. നിലവിൽ കട്ടപ്പനയിൽ നിന്നും മൂന്നാറിലേക്ക് സർവീസ് നടത്തുന്ന KSRTC ബസ് സർവീസ് മാത്രമാണ് സർവീസായി ഉള്ളത്. സുഗമമായി സർവീസ് നടത്തിയിരുന്ന 4 സർവീസുകൾ പെട്ടെന്ന് നിർത്തലാക്കിയതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കൊന്നത്തടി നിവാസികൾ. അടിയന്തരമായി നിർത്തലാക്കിയ സർവീസുകൾ പുനഃക്രമീകരിക്കണമെന്ന് കൊന്നത്തടി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സദാശിവൻ ഇടപ്പറമ്പത്ത് ആവശ്യപ്പെട്ടു.
2: വർഷങ്ങളായിട്ട് നമുക്ക് KSRTC ധാരാളം ബസ്സുകളിലേ വന്ന കൊന്നത്തടി തൊടുപുഴയ്ക്കും മൂന്നാറിനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കട്ടപ്പനയിൽ നിന്ന് മൂന്നാറിനേക്ക് മാത്രമാണ് ഒരു KSRTC ഉള്ളത്. യാത്രക്കാർ ധാരാളം ഉള്ളതുകൊണ്ട് നമുക്ക് വരുന്ന പ്രൈവറ്റ് ബസ്സും കുറവാണ്. നമുക്ക് മറ്റ് ദിക്കുകളിലേക്ക് എത്താനായിട്ട് ഇപ്പം ആകെയുള്ള KSRTC എന്ന് പറഞ്ഞാൽ മൂന്നാർ കട്ടപ്പന മാത്രമുള്ളൂ. വേറെ 2-3 ബസ്സും കൂടെ നമുക്ക് അനുവദിച്ച് കിട്ടുകയാണെങ്കിൽ യാത്ര വളരെ സുഗമമായി കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു. ഇവിടുന്ന് കട്ടപ്പനയ്ക്കും പൈനാവിലേക്കും ധാരാളം 1-2 ബസ്സുകൾ കൂടി വരുവായിരുന്നെങ്കിൽ നമുക്ക് സൗകര്യമായിരുന്നു. അതുപോലെ നമുക്ക് തൊടുപുഴ ഭാഗത്തേക്കും ധാരാളം യാത്രക്കാരുള്ളതാണ്. തൊടുപുഴ അടിമാലി തൊടുപുഴ ഭാഗത്തേക്കും ബസ്സുകൾ ഇടുകയാണെങ്കിൽ വളരെ സൗകര്യമായിരുന്നു നമുക്ക് യാത്ര ചെയ്യാനായിട്ട്.
1: നിലവിൽ പഞ്ചായത്തിലൂടെയുള്ള സ്വകാര്യ ബസ് സർവീസുകളുടെ കുറവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. രാവിലെ 5:40 നെടുങ്കണ്ടം സബ് ഡിപ്പോയിൽ നിന്ന് സർവീസ് ആരംഭിച്ച് പണിക്കൻകുടി, അടിമാലി, കോതമംഗലം, തൃശൂർ വഴി കോഴിക്കോട് എത്തിയിരുന്ന സൂപ്പർഫാസ്റ്റും മുൻപ് നിർത്തലാക്കിയിരുന്നു. മലബാർ മേഖലയിലുണ്ടായിരുന്ന ലാഭകരമായ സർവീസായിരുന്നു എന്നത് ഈ സർവീസിന്റെ സവിശേഷതയായിരുന്നു. അടിയന്തരമായി പ്രദേശത്തുകൂടി ഉണ്ടായിരുന്ന ബസ് സർവീസ് നിർത്തലാക്കിയതിന്റെ സമഗ്രമായ അന്വേഷണം നടത്തി നിർത്തലാക്കിയ

0: സർവീസുകൾ പുനഃക്രമീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ബാല്യസ്പന്ദനം പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മുരിക്കാശ്ശേരി അങ്കണവാടിയിൽ നടന്നു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. 3 വയസ്സുമുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ ബാല്യകാല ആരോഗ്യ വൈകല്യങ്ങൾ കണ്ടെത്തി തുടർ ചികിത്സ ഉറപ്പുവരുത്തുന്ന പദ്ധതിക്കാണ് ബാല്യസ്പന്ദനത്തിലൂടെ തുടക്കമായിരിക്കുന്നത്. സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പും വനിതാ ശിശുക്ഷേമ വകുപ്പും സംയുക്തമായി കേരളത്തിലെ മുഴുവൻ അങ്കണവാടികളിലുമായി സംഘടിപ്പിക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്കാണ് തുടക്കമായിരിക്കുന്നത്. 3 വയസ്സുമുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ ആരോഗ്യ വൈകല്യങ്ങൾ പരിശോധിച്ച് തുടർ ചികിത്സയ്ക്ക് വിധേയരാക്കുന്ന പദ്ധതിയാണ് ബാല്യസ്പന്ദനം. പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് മുരിക്കാശ്ശേരി അങ്കണവാടിയിൽ നടന്നത്. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ബാല്യസ്പന്ദന പദ്ധതിയിലൂടെ കുട്ടികളുടെ ബാല്യത്തിലെ വൈകല്യങ്ങൾ കണ്ടെത്തി സൗജന്യമായി ചികിത്സ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സാൻഡി ടി എ പറഞ്ഞു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ മനോജ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഡോളി തോമസ്, മിലാനി സാബു, വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയായ അജയ് എജെ, ആരോഗ്യ പ്രവർത്തകരായ ഷെറീന, നസീം ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു. പോലീസ് സേനയുടെ ഊർജ്ജസ്വലതയും ഏകതയും പ്രകടമാക്കിയ 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആൻഡ് ഗെയിംസ് മീറ്റിൽ ഇടുക്കി ജില്ലാ പോലീസ് റണ്ണേഴ്സപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടത്തപ്പെട്ട സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ വിജയികൾക്ക് ഉപഹാരം നൽകി അഭിനന്ദനങ്ങൾ അറിയിച്ചു. 47th കേരള പോലീസ് മീറ്റിനോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി സേ യെസ് ടു സ്പോർട്സ് നോ ടു ഡ്രഗ്സ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിച്ച സംസ്ഥാനതല മാരത്തോണിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 7th തൊടുപുഴയിൽ നടത്തപ്പെട്ട മാരത്തോണിൽ വിജയിയായ തൊടുപുഴ സോക്കർ സ്കൂളിലെ വിദ്യാർത്ഥിയായ മാസ്റ്റർ മിഥുൻ ബെന്നിയെ ഇടുക്കി ജില്ലാ പോലീസ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ നസീം IPS പ്രശംസാപത്രം നൽകി അഭിനന്ദിച്ചു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 23 രാവിലെ തൊടുപുഴ PWD റെസ്റ്റ് ഹൌസ് ഹാളിലാണ് മത്സരം. ഹൈസ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറിയിൽ നിന്നും 2 കുട്ടികൾ വീതമടങ്ങുന്ന 2 ടീമുകൾക്ക് 1 സ്കൂളിൽ നിന്ന് പങ്കെടുക്കാം. സ്കൂൾ അധികാരികളുടെ സാക്ഷ്യപത്രം സഹിതമുള്ള അപേക്ഷ സെപ്റ്റംബർ 22 ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പായി ലഭിക്കണം. ഫോൺ നമ്പർ 04862222344.
1: ഇന്നത്തെ ഇടുക്കി വീക്ക്ലി റൗണ്ടപ്പ് ഇവിടെ സമാപിക്കുന്നു.
2: തയ്യാറാക്കി അവതരിപ്പിച്ചത് സുഹ്ര. പ്രിയ ശ്രോതാക്കളെ, ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഇതാ. കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം ഏത് ജില്ലയിലാണ്? ഉത്തരം വയനാട് ജില്ലയിൽ. ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് FM. സമയം 8 മണി കഴിഞ്ഞ് 42 സെക്കൻഡ്. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, പുതുപാടൽകൾ. സൂരജ് സന്തോഷ് പാടിയത്, ചിത്രം അൻപേ ഡയാന.

അനന്തു കല്യാണി നായർ സംഘവും ചേർന്ന് പാടിയത്. ചിത്രം 3 BHK.

என்ன சொல்ற

പ്രഖ്യാപനങ്ങൾക്കും ആശയങ്ങൾക്കും ഉപരിയായി പ്രായോഗിക തീരുമാനങ്ങളിലൂടെ താഴെത്തട്ടിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സമയബന്ധിത നടപടികൾ വേണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ചെറുകിട സംരംഭങ്ങളെ സാങ്കേതികവിദ്യ, ധനസഹായം, പുതിയ വിപണികൾ എന്നിവയുമായി ബന്ധിപ്പിക്കുന്നതിന് ബ്രിക്സ് MSME സഹകരണ പോർട്ടൽ ഇന്ത്യ നിർദ്ദേശിച്ചു. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. കസാഖിസ്ഥാൻ, ഈജിപ്ത്, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി പ്രസിഡന്റുമാരുമായാണ് ശ്രീ മോദി ചർച്ച നടത്തിയത്. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം കോഴിക്കോട്ടെത്തി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി അദ്ദേഹം പ്രത്യേക കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിന്റെ 64 പുതിയ ഔദ്യോഗിക വാഹനങ്ങൾ മുഖ്യമന്ത്രി VD സതീശൻ നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. വകുപ്പിലെ ഓഡിറ്റ്, ഇന്റലിജൻസ്, ടാക്സ് പേയർ സർവീസ് വിഭാഗങ്ങളുടെ ഫീൽഡ്തല പ്രവർത്തനങ്ങളും നിരീക്ഷണങ്ങളും കൂടുതൽ ഊർജിതമാക്കാനാണ് ലക്ഷ്യം. കേരളത്തിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടനത്തിന്

0: ഡൽഹിയിലാണ്. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ശ്രീലങ്കയ്ക്കെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ദുബായിലാണ് മത്സരം. ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ വനിതാ കിരീടങ്ങൾ ഇന്ത്യയ്ക്ക്. ആതിഥേയരായ ചൈനയെ തോൽപ്പിച്ചാണ് വനിതാ ടീം തുടർച്ചയായ മൂന്നാം തവണയും കിരീടം സ്വന്തമാക്കിയത്. ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീമും കിരീടം നിലനിർത്തി. കേരളത്തിൽ നാളെ മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. സ്വീഡനിലെ 349 അംഗ പാർലമെന്റിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. തുടർച്ചയായി രണ്ടാം തവണയും അധികാരത്തിലെത്താനായി ശ്രമിക്കുന്ന പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേൺസിനെ എതിരിടുന്നത് മുൻ പ്രധാനമന്ത്രി മഗ്ദലീന ആൻഡേഴ്സന്റെ നേതൃത്വത്തിലുള്ള മധ്യ ഇടതുപക്ഷ പ്രതിപക്ഷ സഖ്യമാണ്. ഇക്കൊല്ലം ഓഗസ്റ്റിൽ ഇന്ത്യൻ റെയിൽവേ ചരക്ക് കയറ്റുമതിയിൽ 5.4% വാർഷിക വളർച്ച രേഖപ്പെടുത്തി. ചരക്ക് ഗതാഗതത്തിൽ നിന്നുള്ള വരുമാനത്തിലും 6.27% വർധന രേഖപ്പെടുത്തി. സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട് പുരോഗമിക്കുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നു. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 28 നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നാളെയാണ്. ഈ മാസം 29 ഫലപ്രഖ്യാപനം. ഇടുക്കി തൊടുപുഴ കോലാനിയിൽ മെത്ത നിർമ്മാണ യൂണിറ്റിൽ തീപിടുത്തം. തൊടുപുഴ, കൂത്താട്ടുകുളം എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാസേന യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. നേപ്പാളിലെ പ്രളയ ദുരിതത്തിൽ മരിച്ചവരുടെ എണ്ണം 1386 ഉയർന്നു. ദുരിതബാധിതരെ തിരിച്ചറിയാൻ നേപ്പാൾ പോലീസിന് ഫോറൻസിക് സഹായത്തിനായി അമേരിക്ക $100,000 കൂടി അനുവദിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി പേടെടുക്ക ഗ്രാമപഞ്ചായത്തും വിമുക്തി മിഷൻ ബന്ധടുക്ക റേഞ്ചും സംയുക്തമായി സംഘടിപ്പിക്കുന്ന റിലാക്സ് പദ്ധതിക്ക് തുടക്കമായി. കെ നീലകണ്ഠൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. ധ്വനി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പി സുശീലയും പാടിയത്, രചന യൂസഫലി കേച്ചേരി, സംഗീതം നൌഷാദ്.

തുമ്പോളി കടപ്പുറം എന്ന ചിത്രത്തിൽ ചിത്ര പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഇനി എം ജി രാധാകൃഷ്ണൻ പാടിയത്, ചിത്രം യാനം.

മലയാള ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ.

നീരജ് ശ്രീധർ, രാമൻ സംഘവും പാടിയത്, ചിത്രം ഹെവി ബേബി.

സമയം 10 മണി കഴിഞ്ഞ് 42 മിനിറ്റ് 56 സെക്കൻഡ്. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. വാഞ്ചിത് പാടിയത് ചിത്രം സത്യമേവ ജയതേ.

ഇനി അമിത് കുമാർ, സ്വപ്ന മുഖർജിയും സംഘവും പാടിയത് ചിത്രം ത്രിദേവ്.

ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 10:02. ഇതോടെ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ വൈകുന്നേരം 4:25 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.